ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്, കന്നി 21, 2026 ഒക്ടോബർ 7, ബുധനാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഒരു ശുഭചിന്തയാണല്ലോ. വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിപ്പുണ്ടാകണം. പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ പ്രവൃത്തിയെ ജീവിത പന്ഥാവിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കാം. കർമ്മത്തിലാണ് കാര്യം. ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിന്റെ മൂല്യം വളരെ വലുതാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മിലേക്കെത്തുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും എത്ര ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു എന്നിടത്താണ് പ്രധാനപ്പെട്ട സംഗതി ഇരിക്കുന്നത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിപ്പില്ലെങ്കിൽ, ചിന്തകളും പ്രവൃത്തിയും തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ, ആ വ്യക്തിയെ മൂല്യമില്ലാത്ത ആളായി കണക്കാക്കുമെന്നാണ് ചുരുക്കം. ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് ജേണി, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് 7 ഒക്ടോബർ. മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചതും കേരളത്തിൽ കർഷക തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നതും ഗാന്ധിജിയുടെ നവജീവൻ മാസിക പ്രസിദ്ധീകരിച്ചതുമൊക്കെ 7 ഒക്ടോബറിനായിരുന്നു. 7 ഒക്ടോബറിന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് 7 ഒക്ടോബർ. മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചത് 1950 ഒക്ടോബർ 7. മാധ്യമ രാജാവ് എന്നറിയപ്പെടുന്ന റിപ്പോർട്ട് മുഡോർച്ച്, ഫോക്സ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് എന്നീ പേരിൽ 24 മണിക്കൂർ വാർത്താ ചാനൽ തുടങ്ങിയത് 1956 ഒക്ടോബർ 7. കേരളത്തിൽ കർഷക തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നത് 1975 ഒക്ടോബർ 7. 2001 ഒക്ടോബർ 7 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത പട്ടാളം താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം ആരംഭിച്ചത്. 40 അടി ഉയരത്തിലുണ്ടായ സുനാമി തിരമാലകളിൽ 300,000 പേർ കൊല്ലപ്പെടുകയും 20,000 വള്ളങ്ങളും കപ്പലുകളും മുങ്ങുകയും ചെയ്തത് 1737 ഒക്ടോബർ 7. മുഗൾ സൈന്യം കാശ്മീരിൽ പ്രവേശിച്ചത് 1586 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. ഗാന്ധിജിയുടെ നവജീവൻ മാസിക പ്രസിദ്ധീകരിച്ചത് 1910

0: 19 ഒക്ടോബർ 7-നായിരുന്നു. അഹിംസാത്മകമായ സമരം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ മാസികയുടെ പ്രധാന ലക്ഷ്യം. ഹിന്ദിയിലും ഗുജറാത്തിലുമായിരുന്നു ആദ്യ പ്രസിദ്ധീകരണം. മലയാളത്തിലും ഈ മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചണ്ഡീഗഡ് പഞ്ചാബിന്റെ തലസ്ഥാനമായത് 1952 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇന്ത്യയിൽ രൂപീകരിച്ചത് 1992 ഒക്ടോബർ 7-നായിരുന്നു. വർഗീയ കലാപങ്ങളെ അനുഭാവപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേകം രൂപീകരിച്ചതാണ് ഈ ഫോഴ്സ്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സിവിൽ അഡ്മിനിസ്ട്രേഷനെയും ഈ സേന സഹായിക്കുന്നു. സ്വാതന്ത്ര്യ സമര പോരാളിയും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്ന കെ കേളപ്പന്റെ ചരമദിനമാണ് ഇന്ന്. 1971 ഒക്ടോബർ 7-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കെ കേളപ്പൻ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും കേളപ്പനാണ്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: തലമുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ. പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം, ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും
1: പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേനാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: സാങ്കേതിക വിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
1: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 MPമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി MPയെയും കയ്യേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് BJP കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MPമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും വിമർശിച്ച് ബിജെപി. പ്രതിപക്ഷത്ത് നിന്ന് കൂടി യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബിജെപി ദേശീയ വക്താവ് ഡോക്ടർ സുധാൻശു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും എംപിമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾ കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം കെഎസ്ആർടിസി അറിയിച്ചത്. കെഎസ്ആർടിസി ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്.
1: എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാന

0: സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ എംഎൽഎ കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാമൊന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്.
1: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി ുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. BJP അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. കൃഷ്ണൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: AM ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക രിച ഝാ.
3: You are now listening to Radio Santanam 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല.
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയും. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.

കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അവളൊരു കുരുവിക്കുഞ്ഞിനേ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രധാന വാർത്തകൾ. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. 2025 October 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1st വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2nd ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. $100 ബില്യൻ നിക്ഷേപ പങ്കാളിത്തം, ഇന്ത്യയിൽ 1,000,000 തൊഴിലവസരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ ഇരുവരും അവലോകനം ചെയ്തു. ഉഭയകക്ഷി നിക്ഷേപ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാനും തീരുമാനമായി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ശ്രീ മോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ഇന്ന് വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളും വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്ര മന്ത്രിസഭ പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ തെളിവാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഊർജ്ജസ്വലതയുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: പ്രധാനമന്ത്രി ജി നെ നിരന്തര സേവാ ദേശ് കിസ്കെ കാബിനറ്റ് നെ അഭിനന്ദൻ കിയ മാന്യ പ്രധാനമന്ത്രി ജി കാക്ക് പ്രസ്താവ് പാരിത് കിയ ജിസ് തര ഗുജറാത്ത് മേ പ്രധാനമന്ത്രി ജി നെ അപ്നെ കാര്യക്രമോ കെ മാധ്യമ സെ നീതിയോ കെ മാധ്യമ സെ കൈ ഏസെ പരിവർത്തൻ കിയേ ജിസ്കെ ലിയ ദുനിയാ ഭർ മേ മാന്യ പ്രധാനമന്ത്രി ജി കോ ജോ കാം ഉന്നോനെ കിയേ വോ സാരേ കാം ആഗെ ജാകെ ദേശ് കെ ലിയ ഏക് ബഡി ടെംപ്ലേറ്റ് ബനെ തോ ഗുജറാത്ത് മോഡൽ കോ ദുനിയാ ഭർ മേ പഹചാനാ ഗയാ സരാഹാ ഗയാ ഓർ ഭാരത് ഭർ മേ ഉസ്കി ഇംപ്ലിമെന്റേഷൻ ഹുയി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നീം കോട്ടഡ് യൂറിയയെക്കുറിച്ചാണ് ഇന്ന്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ 2015 സെപ്റ്റംബർ 1 വേപ്പ് പൂശിയ യൂറിയ അഥവാ നീം കോട്ടഡ് യൂറിയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വിളവ് 17.5% വരെ വർദ്ധിക്കുകയും 10,000 കോടി രൂപയോളം ലാഭം നേടുകയും ചെയ്തു. യൂറിയയിൽ വേപ്പ് പൂശുന്നത് നിർബന്ധമാക്കിയതോടെ സബ്സിഡി നിരക്കിലുള്ള യൂറിയ വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നത് കുറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. സാർവത്രികവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗമായി സാങ്കേതികവിദ്യയെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി സേവാതീർത്തിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഈ മാസം 10 സമാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ വി ബി ജി റാംജി 2025 കീഴിൽ അനുവദനീയമായ 375 പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മുൻപുണ്ടായിരുന്ന 266 പ്രവൃത്തികളെ അപേക്ഷിച്ച് 41% വർധനയാണിതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്ത നിവാരണത്തെയും നേരിടാനുള്ള പ്രത്യേക പ്രവൃത്തികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ ലഭിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംയുക്ത പ്രതിനിധി സംഘമോ കമ്മീഷനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക പ്രതിനിധി മുഖേന സമയം അഭ്യർത്ഥിക്കുകയാണ് പതിവ്. ഇരുവിഭാഗവും സമ്മതിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടക്കാറുള്ളതെന്നും കമ്മീഷൻ അറിയിച്ചു. എംപിമാരിൽ നിന്ന് നിവേദനം സ്വീകരിക്കുന്നതിനായി ഡ്യൂട്ടിയിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ യോഗസ്ഥലത്തേക്ക് അയക്കാമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ നിർദ്ദേശം എംപിമാർ നിരസിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച ആരംഭിച്ച പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്കിൽ 0.5% വരെ വർധന വരുത്താനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യവസായ സേവന മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കി സ്ഥാനത്താണിത്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ലോജിസ്റ്റിക് സർവീസിനോടൊപ്പം കാർഗോ സർവീസ്

0: കൂടി ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ നടത്തും. മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന കാർഗോ സേവനങ്ങൾ മാതൃകയാക്കിയാണ് KSRTCയുടെ ഈ നീക്കം. വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കങ്ങളെ KSRTCയുടെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും പുതിയ സേവനം സഹായകമാകും.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ

0: വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് നഗരത്തോട് ചേർന്ന് 200-ലേറെ വർഷം പഴക്കമുള്ള ഈ സ്റ്റീൽ ബംഗ്ലാവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വില്യം ലോഗൻ അടക്കമുള്ള ബ്രിട്ടീഷ് മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മന്ദിരം. വി കെ കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം 1976 ആരംഭിച്ച മ്യൂസിയത്തിൽ രാജ രവിവർമ്മയുടെ അപൂർവ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ടിബറ്റൻ ബംഗാൾ സ്കൂൾ ചിത്രങ്ങൾ, മുഗൾ രാജസ്ഥാൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളും ആനക്കൊമ്പ്, ലോഹം എന്നിവയിൽ തീർത്ത ശില്പങ്ങളും ഉണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 171 റൺസിന് പുറത്തായി. ഇന്ത്യ 14.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ബ്യൂനസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം. പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും. പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447-01-48-25 നമ്പർ ഒരിക്കൽ കൂടി 9447-01-48-25.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു

0: അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയാണ് ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷവും ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തന്റെ നഷ്ട ബാല്യത്തെയും ഒക്കെ ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഈ ഒരു കൃതിയാണ് ശ്രോതാക്കളിലേക്ക് എത്തിയത്. ആർക്കോ വേണ്ടി വിരിയുന്ന കൊന്നപ്പൂക്കൾ എന്ന ഹെഡ്ലൈനോടുകൂടി രാധാലക്ഷ്മി ഇങ്ങനെ പറയുകയാണ്. ഒരുമിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പ്രഭാതത്തിൽ പത്മരാജൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാക്കുവളച്ചുള്ള വള്ളുവനാടൻ ഭാഷ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. ഞവരയ്ക്കൽ വീട്ടിൽ പണ്ട് മുതലേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ഇപ്പോഴത്തെ രൂപമൊന്നും ആയിരുന്നില്ല വാരികയുടെ അന്നത്തെ ഒരു രൂപം. പഴയ കൗമുദി വാരികയെ പോലെ നീളത്തിലായിരുന്നു അവയിറക്കിയിരുന്നത്. പഴയ വാരികകൾ ഒരിക്കലും വിൽക്കുമായിരുന്നില്ല, എല്ലാം ചേർത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. മാതൃഭൂമിയുടെ ഓണം വിശേഷാൽ പ്രതികളിലും മറ്റും വന്നിരുന്ന കവർ പേജുകളുള്ള വള്ളുവനാടൻ സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ മനസ്സിലിങ്ങനെ കോറിയിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഓണം, വിഷു, തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആകാംക്ഷയോടെ വായിച്ചിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ആഘോഷങ്ങളുമായി വളരെയധികം വ്യത്യസ്തമായിരുന്നു അവയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആവാം കൊച്ചി, മലബാർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ അവിടുത്തെ ജീവിത രീതികളും അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചിരുന്നു എന്ന് എന്നോട് ഇടയ്ക്ക് പറയുമായിരുന്നു എന്ന് ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. ഞങ്ങൾ വിവാഹിതരായി ആദ്യത്തെ വിഷു വന്നത് ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. 81 April 14 വിഷുവിന് കണി വെക്കണം എന്നത് രണ്ടുപേർക്കും ഒരു വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഒരു ഓട്ടുരുളി വാങ്ങണം എന്ന എന്റെ ആവശ്യം സന്തോഷത്തോടെ അദ്ദേഹം സാധിച്ചു തന്നു. മുതുകുളത്തൊക്കെ തട്ടത്തിലാണത്രേ കണി വയ്ക്കുന്നതെന്നും പറഞ്ഞു. കണി വയ്ക്കാനുള്ള എന്റെ ഒരുക്കങ്ങൾ കൗതുകത്തോടെ അദ്ദേഹം നോക്കി നിന്നു. അപ്പോഴാണ് പടക്കവും പൂത്തിരിയും മത്താപ്പും ഒക്കെ വാങ്ങണമെന്ന ആവശ്യം ഞാൻ ഉന്നയിച്ചു. ഈ നാട്ടിൽ വിഷുവിനൊന്നും പടക്കങ്ങൾ പതിവില്ല എന്നായി അദ്ദേഹം. ദീപാവലിക്കാണത്രേ പടക്കം പൊട്ടിക്കുന്നത്. കേട്ടപ്പോൾ നിരാശ തോന്നിയെങ്കിലും ഉള്ളതുകൊണ്ട് ഓണമാക്കാമെന്ന് ഞാനും ചിന്തിച്ചു. അന്ന് ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടം തരാൻ മറ്റാരും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. ബന്ധുക്കളായി ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന അനന്തരവൻ ശരചന്ദ്രന് കൈനീട്ടം കൊടുത്ത് ഞങ്ങൾ കാരണവരും കാരണത്തെയൊക്കെയായി. അന്ന് മുതൽ ഇന്നു വരെ ചന്ദ്രന് ഞങ്ങളുടെ കൈനീട്ടം മുടങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ വിഷുവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. കാരണം രാധാലക്ഷ്മി പാലക്കാട്ടുകാരിയായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടില് ഉള്ള വിഷു പോലെയുള്ള ആചാരങ്ങളൊന്നും തന്നെയല്ല വടക്കോട്ട് പാലക്കാട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ രീതികളൊക്കെയാണ്. അപ്പൊ ഈ കുട്ടിക്കാലത്തെ വിഷുക്കൈനീട്ടത്തിലും പടക്കത്തിലും ഒക്കെ ആയിരുന്നു ഞങ്ങൾ കുട്ടികളുടെയൊക്കെ ശ്രദ്ധ. അന്ന് പാലക്കാട് അങ്ങനെ ആയിരുന്നു എന്ന് രാധാലക്ഷ്മി ഓർക്കുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ കളത്തിൽ നിന്ന് കണിവെള്ളരിക്കയത്തും അട്ടത്തിൽ തൂക്കിയിട്ട ഉറികളിൽ മത്തങ്ങകൾക്കും കുമ്പളങ്ങകൾക്കും ഒക്കെ ഒപ്പം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരികളും സ്ഥാനം പിടിക്കും. വൈക്കോൽ കൊണ്ട് മൂടി തറയിൽ വിരിച്ച ചാക്കിൻപുറത്ത് നിരത്തിയിരിക്കുന്ന മാങ്ങ പഴുത്തോ എന്ന് ആരും അറിയാതൊക്കെയൊന്ന് ചെന്നു നോക്കുന്നത് എന്റെ സ്ഥിരം ജോലിയായിരുന്നു. നാലുകെട്ടിന്റെ വടക്കേ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലകൾ, കിഴക്കേ തൊടിയിലെ കസ്തൂരി വെറ്റിലെയും പഴുത്തു നിൽക്കുന്ന പാക്കിൻ കുലകളും, വടക്കേ മുറ്റത്ത് കുലച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികൾ, അതൊക്കെ ഇങ്ങനെ എന്റെ ഓർമ്മയിൽ വരികയാണ്. മുത്തച്ഛനുമായി ചേർത്ത് കുറേയധികം ഓർമ്മകളാണ് രാധാലക്ഷ്മി പങ്കുവയ്ക്കുന്നത്. കുലച്ചു നിൽക്കുന്ന കയ്പവള്ളിയും പടർന്നു പന്തലിച്ച കണിക്കുന്നയും ഒക്കെ മനസ്സിന് ഏറെ കുളിരേകിയിരുന്നു. കുളക്കരയിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ചെറുനാരകം, കണി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ രാധാലക്ഷ്മി തന്റെ പ്രിയതമനായ പത്മരാജനോടൊപ്പമുള്ള വിഷുവും അവരുടെ കുട്ടിക്കാലത്തുള്ള പാലക്കാടൻ വിഷുവിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പത്മരാജൻ ജീവിച്ചിരുന്ന സമയം ഞങ്ങളുടെയും പ്രഭയുടെയും വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മതിലിനപ്പുറത്ത് പ്രഭയുടെ

വീട്ടുമുറ്റത്ത് പൊന്നിറത്തിൽ മാതക ഗന്ധമുതിർക്കുന്ന പൂക്കൾ വിടർത്തുന്ന ഒരു ചെമ്പകമരമുണ്ട്. സായം സന്ധ്യകളിൽ വീട്ടിൽ കയറി വരുന്നവരെല്ലാം ആ ഗന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പ്രഭയുടെ മുറ്റത്താണെങ്കിലും മരച്ചില്ലകളെല്ലാം തന്നെ ഞങ്ങളുടെ മുറ്റത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. എനിക്ക് ആ ചെമ്പകപ്പൂക്കൾ വളരെ ഇഷ്ടമാണ്. പക്ഷേ പത്മരാജന് പൊൻ ചെമ്പകപ്പൂക്കളേക്കാൾ ഇഷ്ടം വളരെ സോഫ്റ്റായ മണമുതിർക്കുന്ന വെളുത്ത ചെമ്പകപ്പൂക്കളോടായിരുന്നു. തൃശൂര് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ മാത്രമാണ് വെള്ള ചെമ്പകമരം ഞങ്ങൾ കണ്ടിരുന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു പുഷ്പോത്സവത്തിൽ ഞങ്ങൾ ആ ചെമ്പകപ്പൂക്കൾ കാണുകയുണ്ടായി. ചെമ്പകത്തെ വിൽക്കാനുണ്ടോ എന്നന്വേഷിച്ചപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു വരുമെന്നറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ചെമ്പകത്തെ വാങ്ങുന്ന കാര്യം വിജയനാണ് പത്മരാജൻ ഏൽപ്പിച്ചത്. രണ്ടു ദിവസത്തിനകം സ്കൂട്ടറിന്റെ പിറകിൽ വച്ച് കിട്ടിയ ചെമ്പകത്തൈയുമായി വിജയൻ വന്നു. പിന്നെ കുഴിയെടുത്തതും തൈ നട്ടതും ഒക്കെ കൊത്താറനും ശിഷ്യനും കൂടിയാണ്. ആ തൈ മൂന്നു വർഷം കഴിഞ്ഞിട്ടും പൂക്കാതിരുന്നതും പൂക്കാത്ത തൈ വെട്ടിക്കളയാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അടുത്തു ചെന്നപ്പോൾ മൃദുവായ ഗന്ധം പരത്തി ആ വെളുത്ത ചെമ്പകമുട്ട് ഇലകൾക്കിടയിൽ കൂമ്പി നിന്നതും അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടതുമായ കഥ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൽ ഞാൻ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ പത്മരാജൻ ഇന്നും രണ്ട് ചെമ്പകപ്പൂക്കൾ കൊണ്ടുവച്ച് AC ഓൺ ചെയ്യുമ്പോൾ മുറി മുഴുവൻ ആ നറുമണം പരക്കുമായിരുന്നു. ഇപ്പോൾ ആ മരം പടർന്നു പന്തലിച്ച് ഒരുപാട് വലുതായി ചുറ്റുവട്ടാരം മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് പൂചൊരിയും. കാറ്റത്ത് മുറ്റം മുഴുവൻ പൂമഴ പെയ്യും. ഇടയ്ക്കാരോ എന്നോട് പറഞ്ഞു, ചെമ്പകമരം വീട്ടുമുറ്റത്ത് വയ്ക്കുന്നത് നല്ലതല്ല എന്ന്. ചെമ്പകത്തിൽ യക്ഷികളും ഗന്ധർവന്മാരും ഒക്കെ കുടിയിരിക്കും അത്രേ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അകാലത്ത് പത്മരാജനെ മരണം പിടികൂടിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആ മരം എത്രയും പെട്ടെന്ന് വെട്ടിക്കളയുന്നതാണ് ബുദ്ധിയെന്ന് അവരൊക്കെ എന്നോട് ഉപദേശിച്ചു. കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. വീട്ടില് തണലും തണുപ്പും സുഗന്ധവും തരുന്നത് കൂടാതെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ആവശ്യത്തിന് ഓക്സിജനും തരുന്ന ആ മരം ഒരിക്കലും അദ്ദേഹത്തിന്റെ മരണകാരണമാവില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ആ മരത്തിലെ പൂക്കളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുൻപിലെ തളികയിൽ അർച്ചനാ പുഷ്പങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു. പലപ്പോഴും എന്റെ ആഗ്രഹത്തിനൊത്ത് ആ മരം പൂക്കൾ തരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അഭാവത്തിൽ ഞാൻ കുറച്ചുനാൾ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസരങ്ങൾ പൂക്കൾ കുറയുന്നുവോ എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും കാലത്ത് കുറച്ചു നേരം ആ ചെമ്പകപ്പൂക്കൾ പറിക്കാനായി ഞാൻ പുരപ്പുറത്ത് കയറാറുണ്ട്. അയലത്തുകാർ ഇതൊക്കെ കണ്ട് എന്നോട് പറയും, സൂക്ഷിക്കണേ ചേച്ചി, താഴെ വീഴരുത് എന്ന്. പത്മരാജൻ ആഗ്രഹിച്ച് കൂട്ടുകാരനോട് ഏർപ്പാട് ചെയ്ത് വാങ്ങിച്ച ആ ചെമ്പകമരം എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി വിജയൻ തളിയിലുള്ള വീട് വിറ്റ് തിരുവല്ലം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി മകൾ വാങ്ങിച്ച വീട്ടിലാണ് താമസം. മകന്റെ ബിസിനസ് പൊളിയുകയും കടക്കാരെ അഭിമുഖീകരിക്കാൻ വയ്യാതെ മകൻ എങ്ങോട്ടെന്നില്ലാതെ നാടുവിടുകയും ചെയ്തതോടെ വിജയന്റെ മനസ്സമാധാനം പൂർണ്ണമായി നശിച്ചു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്ന കൃതി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം പ്രിയ പത്നിയായ രാധാലക്ഷ്മി അദ്ദേഹവുമൊത്തുള്ള ജീവിതത്തിന്റെ കുറേയേറെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പത്മരാജൻ എന്ന കുസൃതിക്കാരൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് രാധാലക്ഷ്മി

ഓർക്കുന്നത്. ഒരിക്കൽ ഒരു മീറ്റിംഗിനിടയിൽ അന്ന് പ്രാസംഗികനായി കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ സാറ് പത്മരാജനെ സി വി രാമൻപിള്ളയുടെ കഥാപാത്രമായ ഉഗ്രഹര പഞ്ചാനനോട് ഉപമിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനൊരു ഇമേജാണ് പത്മരാജന് ഉണ്ടായിരുന്നത്. ഗൗരവക്കാരനും മിതഭാഷിയുമായ പത്മരാജനെ മാത്രമേ നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല തിരക്കഥകൾ വായിച്ചിട്ടാവാം സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ ഒരു വക്താവായിട്ട് പത്രക്കാരും അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അധികം പുറത്തറിയപ്പെടാത്ത മറ്റൊരു മുഖം കൂടി പത്മരാജൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിരലെണ്ണാവുന്ന സുഹൃത്തുക്കളുടെ മുൻപിൽ മാത്രം പുറത്തെടുക്കുന്ന ഒരു കുസൃതിക്കാരന്റെ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന ഒരധ്യാപകന് ജീരകവെള്ളം എന്ന വ്യാജേന മൂത്രം കുടിപ്പിക്കാൻ ഒരുങ്ങിയതും അനിയത്തി പത്മാവതിയുടെ പുത്തൻ പാവാട ഒരു സൂത്രം കാണിക്കാൻ എന്ന മട്ടിൽ ബ്ലേഡ് കൊണ്ട് പല കഷ്ണങ്ങളായി മുറിച്ചതും ഇതറിഞ്ഞ് അമ്മ അദ്ദേഹത്തെ മുറിക്കകത്തിട്ട് അടച്ചപ്പോൾ മുറിക്കകം മുഴുവൻ മലമൂത്ര വിസർജനം ചെയ്തു വെച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ബാല്യകാല വികൃതികളായിരുന്നെങ്കിൽ ആ കുസൃതിയുടെ നാമ്പുകൾ മരിക്കുന്നത് വരെയും രൂഢമൂലമായി തന്നെ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നു എന്ന സത്യം അധികം ആരും അറിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർക്കുന്നത്. ഈ അവസരത്തിൽ പഴയ കാര്യങ്ങൾ പലതും എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നു. 66-67 കാലമാണ് ഞങ്ങൾ കത്തുകളിലൂടെ പരസ്പരം അറിഞ്ഞിരുന്ന സമയം. ആകാശവാണിയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാതം. അക്കാലത്തെ മതപ്രചരണത്തിനായി ചില ക്രിസ്തീയ പാതിരിമാർ ആകാശവാണിയിൽ വരിക ഒരു പതിവായിരുന്നു. ഒരിക്കൽ ഈ ആവശ്യവുമായി ഒരു പാതിരി അവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു നോട്ടീസ് ഡ്യൂട്ടി റൂമിലെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. നോട്ടീസ് വായിച്ച പത്മരാജന് ഒരു കുസൃതി തോന്നി. ഉടനെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഡ്യൂട്ടിക്ക് വരുന്ന അനൗൺസർമാർക്ക് കാണാനായി അദ്ദേഹം ഒരു നോട്ട് കുറിച്ചു വെച്ചു. ഈ നോട്ടീസിൽ കാണുന്ന വിവരങ്ങൾ പരിപാടികൾക്കിടയ്ക്കുള്ള സമയങ്ങളിൽ ഫില്ലറുകളായി കൊടുക്കണം എന്ന് അതോടൊപ്പം ആ നോട്ടീസും പിൻ ചെയ്തു വെച്ചു. ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് വന്ന അനൗൺസർക്ക് സൂത്രം പിടികിട്ടിയെങ്കിലും രാത്രി വന്നയാൾ ഇത് സത്യമെന്ന് ധരിച്ചു. അന്നാണെങ്കിൽ ന്യൂസ് തുടങ്ങുന്നതിന് മുൻപ് 2 മിനിറ്റ് ആ പരിപാടി തീരുകയും ചെയ്തു. നോട്ടീസിനുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി വായിച്ച് അവതരിപ്പിക്കാൻ നനച്ചിരിക്കാതെ പുടുന്നനെ വീണു കിട്ടിയ അവസരം അനൗൺസർ ഉപയോഗപ്പെടുത്തി. അദ്ദേഹം നല്ല ശബ്ദ മോഡുലേഷനോടുകൂടി നോട്ടീസ് വായിച്ചു തുടങ്ങി. നിങ്ങൾ അവനെ കാൽവരി മലയുടെ മുകളിലേക്ക് അടിച്ചു കയറ്റിയില്ലേ? തെറ്റുകൂടാതെ ഇങ്ങനെ ഒറ്റയടിക്കാൻ നോട്ടീസ് മുഴുവൻ അനൗൺസർ വായിച്ചു. അവൻ ആരാണ്? അവനല്ലോ യേശു എന്ന് വികാര ആവേശത്തോടെ പ്രേക്ഷകരോട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നിർത്തി. അത് മുഴുവൻ അന്ന് ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്തു. പരിഭ്രമിച്ച മുഖവുമായി സ്റ്റുഡിയോ വാതിൽ തള്ളി തുറന്ന് ഡ്യൂട്ടി ഓഫീസർ എത്തിയപ്പോഴാണ് താൻ നല്ലതുപോലെ ആ നോട്ടീസ് മുഴുവൻ വായിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയുമായി പേപ്പറിൽ നിന്നും അനൗൺസർ കണ്ണെടുക്കുന്നത്. വിവരമറിഞ്ഞപ്പോൾ അനൗൺസർ ആകെ പരിഭ്രമിച്ചു. സംഭവം വളരെ സീരിയസ് ആണെന്ന് ഡ്യൂട്ടി ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു. ഭാഗ്യത്തിന് 4 അനൗൺസർമാരും ഡ്യൂട്ടി ഓഫീസറും അല്ലാതെ മറ്റാരും ഈ സംഭവം മനസ്സിലാക്കിയില്ല. ഏതായാലും ആ അനൗൺസറുടെയും ഡ്യൂട്ടി ഓഫീസറുടെയും ജോലി പോകാതെ ഇക്കാര്യം എങ്ങനെയാണ് ഒതുക്കിയതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ എന്നാണ് രാധാലക്ഷ്മി പറയുന്നത്. പിൽക്കാലത്തും അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കുസൃതികൾ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ മുന്നിൽ എന്നും തരളിതമാകുന്ന ഒരു പ്രത്യേക തരം വ്യക്തിത്വമായിരുന്നു പത്മരാജന്റേത്. അവിടെ കണക്കു പറച്ചിലുകൾക്കോ പരിഭവങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും അദ്ദേഹം കൊടുത്തിരുന്നില്ല. ജോലി ഇല്ലാതായതോടെ ക്രമേണ ജയനാരായണന്റെ കയ്യിലെ പൈസയും ഒക്കെ തീർന്ന് ജയനാരായണൻ എന്നാൽ കൂട്ടുകാരൻ പത്മരാജന്റെ പോക്കറ്റും കാലിയായി. ഒരു ദിവസം കൂട്ടുകാരൻ പത്മരാജനോട് ചോദിച്ചു, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയൊന്ന് പണയം വയ്ക്കാൻ തരുമോ എന്ന്. അക്കാലത്ത് പത്മരാജൻ കഴുത്തിലിട്ടുകൊണ്ടിരുന്ന ഒരു മാലയുണ്ട്. ഇരുവശത്തും സ്വർണം പൊതിഞ്ഞ് കൊച്ചു രുദ്രാക്ഷം പോലത്തെ മുത്തുകൾ കൊരുത്ത ആ മാല കൂട്ടുകാരന്റെ നിർബന്ധം കൂടിയായപ്പോൾ അദ്ദേഹം ആ മാല പണയം വയ്ക്കാനായി കൊടുത്തു. സന്തുഷ്ടനായ കൂട്ടുകാരൻ താമസിയാതെ മാല പണയം വെച്ച് കുണ്ടിക്കാരന്റെ പക്കൽ നിന്നും പണവും വാങ്ങി ധനവാനായിട്ട് വീട്ടിൽ തിരിച്ചെത്തി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പണയമെടുത്ത ഹുണ്ടികക്കാരൻ ഓടിപ്പിടിച്ച് വരുന്നത് ഒരു കുസൃതി ചിരിയോടെ പത്മരാജൻ നോക്കി നിന്നു. എന്തെന്നാൽ രുദ്രാക്ഷത്തിന് ചുറ്റും പൊതിഞ്ഞു കെട്ടിയിരുന്നത് സ്വർണം പൂശിയ മുക്കായിരുന്നു എന്ന സത്യം പത്മരാജന് മാത്രം അറിയാമായിരുന്ന ഒരു സത്യമാണല്ലോ. അന്ന് ജയനാരായണൻ തല്ലുകൊള്ളാതെയും പോലീസിൽ പെടാതെയും ഒക്കെ രക്ഷപ്പെട്ടത് ആ ഒരു പത്മരാജന്റെ കുസൃതി ഇന്നും ഓർക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ രക്ഷപ്പെട്ടത് ആ സമയത്തുള്ള പത്മരാജന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നും രാധാലക്ഷ്മി പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ മുർക്കാറയിൽ വെച്ചും പത്മരാജൻ ഈ പഴയ കുസൃതി പുറത്തെടുത്തു. അന്ന് അദ്ദേഹത്തിന് കൂട്ടായി ക്യാമറാമാൻ വേണുവും സഹസംവിധായകൻ ജോഷി മാത്യുവും ഉണ്ടായിരുന്നു. മുർക്കാറയിൽ അവർ താമസിക്കുന്ന ഹോട്ടൽ പ്രേതവാസമുള്ള ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞ് നടികളായ ശ്രീവിദ്യയെയും ശോഭനയെയും ഒക്കെ ഭയപ്പെടുത്തിയതും അർദ്ധരാത്രിയിൽ പ്രേതവേഷം കെട്ടിയ വേണുവിനെ അവർ താമസിക്കുന്ന മുറിയുടെ മുമ്പിലോ

ൊട്ടയച്ച് അടുത്തുള്ള തൂണിന്റെ പുറകിലോ മറ്റോ ഒളിച്ചു നിന്ന് അമർത്തിച്ചിരിപ്പിച്ചതും പ്രേതത്തെ കണ്ട് ഭയന്ന് ശോഭന ബോധം കെട്ട് വീണപ്പോൾ ആകെ അബദ്ധരായി മുറിയിലോട്ട് ഓടി വന്ന് വാതിലടച്ചിരുന്നതും പിറ്റേന്ന് കാലത്ത് ശോഭനെ സത്യം മനസ്സിലാക്കിക്കാൻ പാടുപെട്ടതുമെല്ലാം അദ്ദേഹം തന്നെയാണല്ലോ എന്നോടും മക്കളോടും വന്നു പറഞ്ഞത്. അവസാനമായി ജനുവരി മാസത്തിലും അദ്ദേഹം എന്നോടൊരു കുസൃതി കാണിച്ചു എന്നും രാധാലക്ഷ്മി ഓർക്കുന്നു. ഗന്ധർവന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം പതിവിന് വിപരീതമായി ഒരുപാട് സെറ്റിലെ ഡ്രസ്സുകൾ കൊണ്ടുവന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡ്രസ്സുകൾ വയ്ക്കാൻ ഇവിടെയുള്ള അലമാരകൾ ഒന്നും പോരാ, ഉടനെ ഗോദ്രജിന്റെ പുതിയ അലമാര വാങ്ങിച്ചു കളയാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ചുമര് അലമാരകൾക്കൊന്നും ഒരടച്ചുറപ്പ് പോരാ എന്നൊരഭിപ്രായം ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതാണ്. ജനുവരി 7-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. പുതിയ ഒരു അലമാര ഞങ്ങൾ ഗോദ്രജിന്റെ ഷോറൂമിൽ നിന്നും തിരഞ്ഞെടുത്ത് പൈസയും കൊടുത്തു. അലമാര വീട്ടിലെത്തിക്കാനുള്ള ചുമതല അവരെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, അലമാര വന്നില്ല. ദിവസവും ഫോണിൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും, അവരെന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് കഴിവുകൾ പറയും. 4-5 ദിവസം കഴിഞ്ഞൊരു വൈകുന്നേരം ഞാൻ വനിതാ സമിതിയിലെ മീറ്റിംഗിന് പോയി. തിരിച്ചു വന്ന സമയം ഇന്നും അലമാര വന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടപ്പോൾ, അതെ, ഇന്നും വന്നില്ല. പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇവന്മാർ എന്താ അവിടെ ചെയ്യുന്നതാവോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തു നിന്നിരുന്ന മകൾ മാധവിക്കുട്ടി ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. കാര്യമെന്തെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്റെ മുഖം കണ്ടിട്ട് അദ്ദേഹവും മാധവിനോട് എന്തെന്നാ മാഡം ചിരിക്കുന്നതെന്നായി. അവൾ ഉറക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഞങ്ങളുടെ മുറിയുടെ പടിഞ്ഞാറ് വശത്തെ ചുമരിലായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അലമാരി സുരക്ഷിതമായി അവിടെ ഇരിക്കുന്നു. അച്ഛനും മോളും കൂടെ ഉറക്കെ ഉറക്കെ ചിരിച്ചു. അമ്മ ചുറ്റിപ്പോയെന്ന് മാധു പറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ രണ്ടുപേരുമായി പുതിയ എല്ലാ ഉടുപ്പുകളും അലമാരിയിലേക്ക് മാറ്റി. പിന്നീട് 4-5 ദിവസങ്ങളിലായി അബുദാബിയിൽ നിന്നും കൊണ്ടുവന്ന ഒരുതരം ട്രാൻസ്പെറന്റായ പ്ലാസ്റ്റിക് കവറുകൾ അടങ്ങിയ 2-3 ഫയലുകളിലായി വീടിന്റെയും തിരുവനന്തപുരത്തെയും മുതുകുളത്തെയും മറ്റും എല്ലാ വസ്തുക്കളുടെയും ആധാരവും ഒക്കെ ടാക്സ് അടച്ച പേപ്പറുകളും അടക്കം വീട്ടിലുള്ള എല്ലാ വിലപ്പെട്ട കടലാസുകളും ഞങ്ങൾ ആ ഫയലുകളിലാക്കി. 22-ാം തീയതി അദ്ദേഹം കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി തന്നെ ഏത് പേപ്പർ ആവശ്യപ്പെട്ടാലും തിരയാതെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന തരത്തിൽ അടുക്കിലും ചിട്ടയിലും ആക്കി വെച്ചിട്ടാണ് ആ കുസൃതിക്കാരൻ തിരുവനന്തപുരം വിട്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കാണാനൊക്കാതെ ഇനിയും എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഭയപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്ന എന്നെയും മക്കളെയും നോക്കി ഒരു കുസൃതി ചിരിയുമായി അദ്ദേഹം കയ്യെത്താവുന്ന ദൂരത്തെങ്ങാനും നിൽപ്പുണ്ടോ എന്നും പത്മരാജന്റെ സ്മരണിക എന്ന ഈ കൃതിയിൽ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണപ്പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്.

0: குட்டி. லெட்ஸ் செலிப்ரேட் பிரெக்னன்சி வித் கிண்டர் ஹாஸ்பிடல்.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മിയാണ് ഈ ഓർമ്മകളൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു കൃതിയിലൂടെ. രാധാലക്ഷ്മി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്, എന്നെ എപ്പോഴും അലട്ടുന്ന, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറച്ചധികം മുഖങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ചെറിയ നാൾ മുതൽ എൻ്റെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. വീട്ടിൽ തനിച്ചാകുന്ന അവസരങ്ങളിൽ എൻ്റെ നഷ്ടസ്വർഗത്തെ ഓർത്ത് മനസ്സ് വല്ലാതെ വേവലാതിപ്പെടാൻ തുടങ്ങുമ്പോൾ ഞാൻ മനഃപൂർവ്വം ആ പഴയ മുഖങ്ങളെ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് അവരുടെയൊക്കെ ജീവിതത്തിലൂടെ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിട്ട് എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സമൂഹം മന്ദബുദ്ധികളെന്നും ഭ്രാന്തന്മാരെന്നൊക്കെ വേർതിരിച്ച് സാധാരണ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്ന, വിധിയുടെ ക്രൂരതയിൽപ്പെട്ട് വലയുന്ന കുറച്ചാളുകൾ, അവരെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഇവരെ വല്ലാത്ത ഭയമായിരുന്നു. സാഹിത്യഭ്രാന്ത് കയറി തുടങ്ങിയ പ്രായത്തിൽ ഇവരെക്കുറിച്ചൊക്കെ എഴുതണം എന്ന് തോന്നിയിരുന്നെങ്കിലും എഴുതാൻ എനിക്ക് പേടിയായിരുന്നു. ഇന്നിപ്പോൾ ആ ഭയമൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന അവരിൽ ചിലരെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ കുറിക്കാമെന്ന് ആലോചിക്കുകയാണ്. നാട്ടിലൊരു ഭ്രാന്തൻ ചെട്ടിയാരുണ്ടായിരുന്നു. പാലക്കാട് ചിറ്റൂരുള്ള ഇടങ്ങി ഇടവഴികളും പാടവരമ്പുകളിലുമൊക്കെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ പരിസരത്തും പലപ്പോഴും ചെട്ടിയാരെ ഞാൻ കാണാറുണ്ടായിരുന്നു. നിനച്ചിരിക്കാത്ത അവസരങ്ങൾ ചിലപ്പോൾ വീട്ടുമുറ്റത്ത് ചെട്ടിയാർ വന്നെത്തും. ചെട്ടിയാരെ കണ്ടാൽ നമുക്ക് നാലുകെട്ടിന്റെ ഇരുൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു അറയിൽ ഓടിച്ചെന്ന് ഞാനിങ്ങനെ ഒളിക്കാൻ എനിക്ക് തോന്നും. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇളകണമെങ്കിൽ ചെറിയമ്മ വന്ന് എനിക്കിങ്ങനെ ധൈര്യം തന്ന് നല്ല വാക്കു പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടു പോകണം. ഭ്രാന്തനെ മാത്രമല്ല, മീനഭരണി അടുപ്പിച്ച് കാലിലും അരയിലും ചിലമ്പും മണിയും ഒക്കെ അണിഞ്ഞ് ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ പ്രത്യേക തരത്തിലുടുത്ത് വാളും പിടിച്ച് തുള്ളി ഉറഞ്ഞു വരുന്ന വെളിച്ചപ്പാടന്മാരും എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന ഒരു കാഴ്ചയായിരുന്നു. വടക്കേ പാടത്ത് നിന്ന് ഭരണിപ്പാട്ടിന്റെ ഒരു ആരവങ്ങളോടെ ഭഗവതി ഉറഞ്ഞു വരുന്നതിന്റെ കോലടി ശബ്ദവും തന്നാരം തന്നാരം എന്ന് ചെകിട്ടടിപ്പിക്കുന്ന വായ്ത്താരിയും കേട്ടു തുടങ്ങിയാൽ ഞാൻ വീടിന്റെ രണ്ടാമത്തെ നിലയിലുള്ള അച്ഛന്റെ കിടപ്പുമുറിയിൽ ചെന്നൊളിച്ചിരിക്കും. അച്ഛന്റെ കിടപ്പുമുറിയിലെ ജനൽപാളികൾ മുകളിലോട്ടും താഴോട്ടും നീക്കാവുന്ന ഷട്ടേഴ്സോടുകൂടിയ സൈഡിലുള്ള തടിയായിരുന്നു. താഴോട്ട് വലിച്ചാൽ ജനലിലെ കൊച്ചുപലകൾ നിരനിരയായി ഇങ്ങനെ തുറന്നു വരും. ഇങ്ങനെ നിരവധിയായ ഓർമ്മകളാണ് പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.

0: Info FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട, വെൽക്കം ബാക്ക്.
2: എല്ലാവർക്കും എന്റെ നമസ്കാരം.
1: അനുപേട, അപ്പോ ശ്രോതാക്കൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലെ ചില ടോപ്പിക്കുകളിൽ കുറച്ച് ഡൗട്ടുകൾ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചിന്റെ കാര്യം വന്നിട്ടുണ്ട്, ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, ചില ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന 1+13S, നമ്മളെ ഇടയ്ക്ക് വെച്ചിട്ട് 1+ പലയിടത്തും നിർത്തി ഇന്ത്യ നിർത്താൻ പോകുന്നൊക്കെ ഒരു സംശയം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പക്ഷേ അവരുടെ പുതിയൊരു മോഡലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 1+13S 16GB റാം വേരിയന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോ നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പലതും ഇറങ്ങുന്നതിനകത്ത് ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്.
2: വിലയും
1: ഭയങ്കര കൂടുതലാണ്. അപ്പൊ 1+13S ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്?
2: ഇത് ഭയങ്കര അതിശയകരമായിട്ടൊരു മോഡലായിട്ടാണ് 1+ വന്നേക്കുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ടോപ്പ് ടയർ കോൺഫിഗറേഷൻ ആണ്. പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് 69,000 രൂപ. അതായത് ടോപ്പ് ടയർ കോൺഫിഗറേഷന്
1: അറുപത്തൊമ്പതിനായിരം
2: രൂപ വരുന്നുള്ളൂ. 54,000 രൂപ, 55,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്.
1: കാരണം
2: തീർച്ചയായിട്ടും അത് 16GB 512GB വേരിയന്റിനെ.
1: അപ്പൊ
2: അത് അത്യാവശ്യം ഈ 13S പെർഫോമൻസ് ഫോൺ ആയിട്ട് തന്നെയാണ് പിന്നെ 1+ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണത്. നല്ലൊരു പെർഫോമൻസ് ഫോൺ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതെടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി 2,000 rupees ഒക്കെ ക്യാഷ് ബാക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ EMI ഉണ്ട്, നോ കോസ്റ്റ് EMI ഒക്കെ ഉണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക്, ഇപ്പൊ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 16GB 512GB ആണ്. 3 സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്. 12GB 256GB, 12GB 512GB, 16GB 512GB.
1: അത്ഭുതമാണല്ലേ.
2: അതെ അതെ,
1: ഈ സമയത്ത് കാരണം പല ഫോണുകളും 6GB വരെ റാം ഒക്കെ താഴ്ത്തി 120GB ലേക്ക് തിരിച്ചു വന്നു.
2: 4GB റാം ഉള്ള മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് 1+ നമുക്ക് ഈ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പൂട്ടി പോകുന്നു, ക്ലോസ് ചെയ്യാൻ പോകുന്നു, സെയിൽസ് ഓൺലൈൻ മാത്രമാക്കുന്നു. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു മോഡലായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി നെക്സ്റ്റ് ജൻ AI കേപ്പബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവരിത് പുറത്തിറക്കുന്നത്. ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 16GB LPDDR5 ആണ്. UFS 4 സ്റ്റോറേജ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രൈസിംഗില്. അപ്പം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സ്പെക്കിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 1,216 × 2,640 pixels ആണ്. 6.32 inch ആണ് സ്ക്രീൻ സൈസ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരുന്ന LTPO പ്രോ XDR AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റും 1600 nits പീക്ക് ബ്രൈറ്റ്നസ്സും. പിന്നെ നമ്മളുടെ പിന്നെ കണ്ണിന് ഉപയോഗപ്രദമായ കുറെ ഫീച്ചേഴ്സ് അവർ എന്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വൈറ്റ് ലൈറ്റ് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിനു ശേഷം പല ഫോണുകളും ഇപ്പൊ സാംസങ്, 1+, ഓപ്പോ അവരൊക്കെ ഈ വൈറ്റ് ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത് 2160Hz PWM ഡിമ്മിങ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വാ ടച്ച് 2 എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബട്ടറി സ്മൂത്ത് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ടച്ച് സ്ക്രീനിന്റെ ഒരു ടെക്നോളജി അവർ അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ പോലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ നനഞ്ഞിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
1: പ്രോപ്പറായിട്ട്
2: വർക്ക് ചെയ്യില്ല. അപ്പോൾ അതാണ് അക്വ ടച്ച് ടു എന്ന് പറഞ്ഞ ടെക്നോളജി. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ 50 മെഗാ പിക്സലിന്റെ കോൺഫിഗറേഷൻ ആണ്.
3: ഓക്കെ,
2: ഒരു പ്രൈമറി 50 മെഗാ പിക്സൽ വിത്ത് സോണി LYT 700 സെൻസർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ 50 മെഗാ പിക്സൽ F2.0 വിത്ത് 2 അക്സെപ്റ്റിക്കൽ സൂം പ്ലസ് EIS.
1: അത് 250 മെഗാ പിക്സൽ ആണ്.
2: 250 മെഗാ പിക്സൽ ആണ്. ബാക്കി അൾട്രാവൈഡ് ഇല്ല, മാക്രോ ലെൻസും ഇല്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്.

0: അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡി ഒരു ഒരു പ്രൊഫഷണൽ ഒരു ക്യാമറ ഫോണിന്റെ ഒരു ലെവലിലേക്കല്ല എങ്കിലും
1: കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഫോണുകൾ ഇറക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല
0: സ്പെക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 5850 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. 80 watts വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. നോ വയർലെസ് ചാർജിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഫോൺ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ
1: പറ്റുള്ളൂ.
0: ഓൾറെഡി ലോഞ്ചായി സാധനങ്ങൾ, ഫോൺ ശരിക്കും ഷോപ്പിലെത്തി തുടങ്ങുന്നേ ഉള്ളൂ.
1: ഓക്കെ,
0: ഇപ്പൊ കൈ കിട്ടിയതിന് ശേഷം നമുക്ക് വയർലെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അതിനെ കുറിച്ചൊരു മെൻഷൻ അവർ പറഞ്ഞിട്ടില്ല.
1: ശരി, എനിക്കൊന്ന് ഇപ്പൊ അനുവേട്ടം പറഞ്ഞ സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിലവിൽ ആൻഡ്രോയിഡ് മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ്. മറ്റ് ബ്രാൻഡുകൾ ബാറ്ററി ചുമ്മാ കിടക്കുന്നുണ്ട്, 10,000 mAh ബാറ്ററി ഇറക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ 6,000 mAh ബാറ്ററി എടുത്തു, ബാക്കി സ്പെക്കുകളെല്ലാം നല്ല രീതിയിൽ
0: കേറ്റിട്ടുണ്ട്. നേരെ റിവേഴ്സ് ആയിട്ടാണ്. പിന്നെ ബിൽ ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 8.2 mm തിക്നെസ് ആൻഡ് 185 grams വെയിറ്റും ആണ്. 6.32 inch ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കളർ ഓപ്ഷൻസ് ഒരു ബ്ലാക്ക് വെൽവെറ്റ്, ഗ്രീൻ സിൽക്ക്, പിങ്ക് സാറ്റിൻ എന്ന് പറയുന്ന 3 types വരുന്നത്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്, വൈഫൈ 7, ബ്ലൂടൂത്ത് 6 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ GPSന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാവിക് സപ്പോർട്ടും ഇതിന്റെ മാപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ NFC കേപ്പബിലിറ്റി ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എന്റെ കൂടെ ഉണ്ട്. ഇതൊരു ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇല്ലെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വേപ്പർ ചേമ്പറോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. IP റേറ്റിംഗ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മൾ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡസ്റ്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല.
1: അപ്പൊ
0: ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ടെക് സാവി യൂസറിന് അത്യാവശ്യം നല്ല ഫോൺ, കാരണം 16 GB റാമും പിന്നെ സ്നാപ്ഡ്രാഗൺ
1: 8
0: കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ച്, 13S കുറിച്ചുള്ള ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത്.
1: വൺ പ്ലസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, വൺ പ്ലസ് പലരും നിർത്തി വരുന്നു. ഇന്ത്യയിൽ ഇവരിപ്പോ ഈ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞ് സഡൻലി കമ്പനി ഒരു ഷട്ട് ഡൗൺ അങ്ങനെ അനൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലേ?
0: ഇല്ല,
1: സർവീസിന്റെ കാര്യത്തിലൊക്കെയുള്ള ഡൗട്ട്.
0: അല്ല, സർവീസ് സെന്റർ എങ്ങനെയാലും ഇപ്പൊ വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്ത് ഏത് ഫോൺ സ്റ്റോപ്പ് ചെയ്താലും അവർ സർവീസ് സെന്റർ എങ്ങനെ പോയാലും അടുത്തൊരു 4 കൊല്ലത്തേക്കും ഫംഗ്ഷനിങ് ആയിരിക്കും. അപ്പൊ അത് എന്തായാലും, കാരണം പല കമ്പനീസ് ഇപ്പൊ മോട്ടറോള തന്നെ പൂട്ടിപ്പോയപ്പോഴും 3 കൊല്ലത്തേക്ക് അവർ സർവീസ് ഉണ്ടായിരുന്നു ആ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ അതിന്റെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കും.
1: അപ്പൊ
0: സർവീസ് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പുതിയ മോഡൽസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ.
1: ശരി. അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസിന്റെ പുതിയ ഫോണായ 13S. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്പെക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ക്യാമറ വരുന്നുണ്ട്, മോശമില്ലാത്ത ബാറ്ററി, സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കിടിലൻ സ്പെക് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഷൗമി 18 Pro Max കുറച്ച് ലീക്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഷൗമി 13 Pro Max വരാൻ പോവുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് അതിന്റെ ചെറിയ ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ കുറച്ച് ലീക്സും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഷൗമി 18 Pro Max എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷൗമി കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ ഇത്തിരി മോശം പെർഫോമൻസ് ആണ്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ നോട്ട് സീരീസിനകത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഇറക്കിയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ ഈ 18 Pro Max വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പുതിയ ലീക്സ് നമുക്ക് വരുന്നത്?
3: ഇപ്പൊ വന്നിരിക്കുന്ന ലീക്ക് അതിന്റെ ഗീക് ബെഞ്ച് സ്കോറിനെ കുറിച്ചാണ്. എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗീക് ബെഞ്ച് സ്കോറുകൾ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലീക്ക് ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ശരിക്കും ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് 18 Pro Max. അപ്പൊ എല്ലാവരും ഷൗമിയുടെ ഫാൻസ് എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണത്. അപ്പൊ അത് ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം ഓൾറെഡി എല്ലായിടത്തും പല സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിപെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ടാവും. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ Snapdragon 8 Lite Gen 6 Pro ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ആണ്. ഇതിന്റെ ഗീക് ബെഞ്ച് സെവൻ സ്കോർ വന്നിട്ട് 3381 സിംഗിൾ കോറിനും 10920 മൾട്ടി കോർ പെർഫോമൻസിനും വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പഴയ അതിന്റെ ഷൗമിയുടെ നേരത്തെ 17 Pro Max ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അത് ഒറ്റ കാര്യത്തിലാണ്, സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ഇപ്പം ആപ്പിളിന്റെ 2 nanometer ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ A17 chip, അപ്പൊ അതിന്റെ സോറി A18 chip. അപ്പൊ അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ ഇപ്പം ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവര് സ്നാപ്ഡ്രാഗൺ നേരത്തെയൊക്കെ താഴോട്ട് പോയിരുന്ന സിംഗിൾ കോർ പെർഫോമൻസിലാണ്. നല്ല സ്കോർ വന്നിട്ടുണ്ട്. മാർജിനൽ സ്കോറിലാണ് ഐഫോണിന്റെ ചിപ്പുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കാരണം ഈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ് ഫാൻസിനും എല്ലാം പറ്റുന്ന ഒരു മൊബൈൽ ഫോണായിട്ട്

0: അത് വരുന്നത്.
1: ഓക്കെ,
0: പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി കോർ ആർക്കിടെക്ചർ ആണ്. അതായത് 3.74 GHz 3 കോറും 4.03 GHz 3 കോറും 5.01 GHz 2 കോറുമാണ് ഇതിൽ. അപ്പൊ ഇത് നമുക്ക് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഈ കോറുകളില് ചേഞ്ചസ് ഉണ്ടാവും. അത് അത് തന്നെ വലിയൊരു ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ചിപ്സെറ്റിന്റെ പിന്നെ പെർഫോമൻസിന്റെ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഗെയിംസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീഗ് മെൻ സ്കോറുകളും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് മെമ്മറി നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 17 ഹൈപ്പർവൈസ് 4 ആണ്, 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോമിഡ് OS ആണ്. 16 GB RAM ആണ്, അത് മിനിമം ആണ് കേട്ടോ. മൾട്ടി ടയർ കോൺഫിഗറേഷൻസ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പിന്നെ ഈ ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാനായിട്ട് ഇതിനകത്ത് വരുന്നത് 17 Pro പോലെ ഉള്ളതുപോലെ തന്നെ റെയർ ഡിസ്പ്ലേ ആണ്.
1: പക്ഷേ
0: റെയർ ഡിസ്പ്ലേ അവർ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വെർസറ്റൈൽ ബ്ലാക്ക് സ്ക്രീൻ ബാക്ക് സ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ററാക്റ്റീവ് സെക്കൻഡറി റെയർ പാനൽ 17 Pro ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു റെയർ പാനൽ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റെയർ പാനൽ ഉണ്ട്. പിന്നെ അതിൽ ചെറിയ ആപ്സുകൾ, മിനി ആപ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 18 Pro സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതിൻ്റെ അത് 18 Pro അകത്തും ഇത് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ മാക്സിൽ മാത്രമല്ല 18 Pro വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മാറിയിട്ടില്ല 17 Pro മാക്സുമായിട്ട് എന്തൊക്കെ മാറിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. 6.9 inch തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയുടെ കേസിലും ലൈക്ക് ആറ്റ്യൂണ്ട് ട്രിപ്പിൾ സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 100 W വയർഡും 50 W വയർലെസ്സും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 17 Pro
1: ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്
0: 7500 mAh ബാറ്ററി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ഒരു ടെക് സാവി യൂസറിന് ശരിക്കും ഒരു നല്ല ഫോണായിട്ടുണ്ട്. പക്ഷെ പ്രൈസിങ് വന്നിട്ട് എനിക്ക് എങ്ങനെയായാലും 1.5 lakh അല്ലെങ്കിൽ 1.75 lakh വരെയൊക്കെ വില വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ ഷൗമി ആണ്, ഷൗമിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി.
1: 1.5 lakh എന്ന് പറയുമ്പോഴത്തേക്ക് ഐഫോണിന്റെ അടുത്ത് തന്നെ പോകുന്നുണ്ട്.
0: അതെ അതെ അതെ. പിന്നെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഫീച്ചേഴ്സ് അഡീഷണൽ ഇതിന്റെ അകത്തുണ്ട്. ഈ റെയർ പാനൽ തന്നെ വലിയൊരു വ്യത്യാസം. അതെ അതെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ 17 Pro 18 Pro Max കുറിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്.
1: അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലോഞ്ചിനെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ.
0: ചൈനയിൽ ഈ മാസമാണ് ലോഞ്ച്, ഒരുപക്ഷെ ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. അതെ, 17 Pro Max അതേപോലെ തന്നെ ആയിരുന്നു. അവര് ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനകത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത്രയാ നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രകടമായിട്ട് നമുക്ക് ആ ഗീഗ് ബെഞ്ച് സ്കോർ ആണ്. സ്നാപ്ഡ്രാഗണെ ബേസ് ചെയ്തുകൊണ്ടുള്ള, സ്നാപ്ഡ്രാഗണിന്റെ പുതിയ ചിപ്സറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീഗ് ബെഞ്ച് സ്കോർ തന്നെയാണ്. അത്
1: സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടോപ്പ് നോച്ച് നിൽക്കുന്ന സ്പെക് ആണ്. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. റാം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 16 GB വേരിയന്റ് മാത്രമേ കാണുള്ളൂ
0: അല്ലേ. മിക്കവാറും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് 18 Pro Max പറ്റി. അതുപോലെ തന്നെ ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
0: കിട്ടിയിട്ടില്ല. അടുത്ത ലീക്കിലേക്ക് ഉടനെ ഉണ്ടാകുന്നു.
1: ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും ക്ലിയർ ആയിട്ടുള്ള
0: പിക്ചർ. ഓക്കെ,
1: അപ്പൊ എന്തായാലും അത്രയാണ് നമുക്ക് ഷൗമി 18 Pro Max പറ്റി റീസെന്റ്ലി കിട്ടിയിരിക്കുന്ന ലീക്സ്. ഇനി നമുക്ക് ക്യാമറയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. അതപ്പോ ഈ പറയുന്ന പോലെ നമുക്ക് ചൈനയിൽ ഇപ്പൊ ഈ മന്ത് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്
0: അറിയാൻ
1: പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ പല രീതിയിൽ ആ ഫോണിനെ കമ്പയർ ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളു. എസ്പെഷ്യലി ഐഫോൺ പോലെ ഫോണുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എന്റെ ചാർജിങ് സ്പീഡ്, എത്ര നേരം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നു. അപ്പൊ ഐഫോൺ 18 Pro Max ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോ കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐഫോൺ ഒക്കെ എല്ലാ വർഷവും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 18 Pro Max ചാർജിംഗ് ടെസ്റ്റും അതിന്റെ റിസൾട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ 18 Pro, Pro യും Pro Max ഇറക്കിയപ്പോഴത്തേക്ക് മീൻസ് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റർ ഇറക്കുന്നുണ്ട്, ആ അഡാപ്റ്റർ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ചാർജിംഗ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്?
2: തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ റിയൽ വേൾഡിൽ ശരിക്കും മാർക്കറ്റിംഗ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്ലെയിംസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്.
1: ഓക്കെ,
2: അതായത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് 55 minutes കൊണ്ട് 100% 0 to 100% 55 minutes കൊണ്ട് ഇത് ആപ്പിൾ 18 Pro Max ചാർജ് ആയി. ഐഫോൺ 18 Pro Max ആപ്പിൾ പക്ഷെ പറയുന്നത് 60 to 70 minutes ആണ് ബേസ് ലൈൻ.
1: അപ്പൊ
2: അതിനേക്കാൾ ഫാസ്റ്റർ ആണ്.
1: ഓക്കെ,
2: പിന്നെ പീക്ക് പവർ സസ്റ്റെയിൻഡ് ചാർജിംഗ് എന്ന് പറയുന്നത് പീക്ക് പവർ 52 watts ആണ് പീക്ക് പവർ. അത് പക്ഷെ 12 minutes നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി ആണ്. അത് ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ
2: അതിന് വേണ്ടിയിട്ട് ആ പീക്ക് ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് താഴോട്ട് വരും, പിന്നെയും കയറും, താഴോട്ട് വരും, അങ്ങനെയാണ്. അപ്പൊ ആ ബാറ്ററിയുടെ ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി, അതായത് ബേസിക്കലി ആ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പിന്നെ 55 minutes പ്രോമാക്സിന്റെ അകത്ത്, 17 Pro Max നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ 81 minutes ആയിരുന്നു. അതായത് ഏകദേശം ഒരു 32% ഫാസ്റ്റർ ആണ് 18 Pro Max. പിന്നെ ഇത് ശരിക്കും ലാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് ആർക്കിടെക്ചറിന്റെ അകത്തും വന്ന വ്യത്യാസങ്ങളാണ് ഇത് മാറ്റാനുള്ള കാരണം. ഈ 50%, അതായത് 50% ചാർജിങ് അത് മൈൽ സ്റ്റോൺ ശരിക്കും 20 minutes 15 minutes കുറഞ്ഞിട്ടുണ്ട്. 15 minutes കൊണ്ട് തന്നെ നമുക്ക് 18 Pro Max 50% ചാർജ് ആവും. അതാകുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ലോഡഡ് പവർ ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ചാർജർ ഡിപെൻഡൻസിയുടെ കാര്യം. അത് ഈ പിന്നെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടണമെങ്കിൽ

0: 60 വാട്ട്സിന്റെ അഡാപ്റ്റേഴ്സ് തന്നെ 60
1: വാട്ട്
0: അവരുടെ തന്നെ AVS കോമ്പാറ്റബിൾ ചാർജേഴ്സ് തന്നെ വേണം. പക്ഷെ ഇതൊന്നും ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രൈസ് എന്ന് വന്നിട്ട് 40 വാട്ട്സിന്റെ തന്നെ 4,490 രൂപയാണ്, 35 വാട്ട്സിന്റെ 5,800 രൂപ. പിന്നെ അത് USB-C ആണ്. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വേണമെങ്കിൽ 4.5K നമ്മൾ ഷെൽ ഔട്ട് ചെയ്തേ പറ്റും.
1: 60 വാട്ട്സിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ചാർജ്.
0: അതെ, 60 വാട്ട്സിന്റെ വിഷയം ഇപ്പൊ ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഉടനെ വരുത്തേ ഉള്ളൂ. പിന്നെ ഈ ബാറ്ററി ഡീഗ്രഡേഷൻ സ്ട്രാറ്റജി ആപ്പിളിന്റെ ഒരു ഇതാ മാർഗരേഖയുണ്ട്. അപ്പൊ ഈ ലാർജർ ബാറ്ററീസ് ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ വരുന്ന പോലെ ലാർജർ ബാറ്ററീസ് 5,391 mAh 5,561 mAh ഒക്കെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററി ആകുമ്പോഴത്തേക്ക് അതിന്റെ വേറെ ടയർ പെട്ടെന്ന് കൂടും.
1: അപ്പൊ
0: അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി, അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെർമൽ ഡിസിപ്പിയേഷൻ, അതായത് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ, അത് ഈ വേപ്പർ ചേമ്പർ അങ്ങനത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി
1: കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന.
0: അതെ അതെ. അപ്പൊ അതുകൊണ്ട് ബാറ്ററിക്കകത്ത് ഒരുപാട് നേരം ഹീറ്റ് താങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ, ബാറ്ററിയുടെ ഡീഗ്രഡേഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അത് അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ടെക്നിക്കൽ എനേബിൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആകാനുള്ള കാരണം അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് AVS എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അഡാപ്റ്ററിന്റെ കേസിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. ഈ AVS എന്താ ചെയ്യുന്നത്, ഡൈനാമിക് വോൾട്ടേജ് നമുക്ക് പിന്നെ ഓരോ ചാർജിങ് സ്റ്റേജിലും കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബാറ്ററിക്ക് ആവശ്യമായ എന്റെ പീക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ നോക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഒരുപാട് വോൾട്ടേജ് എന്റെ അകത്തോട്ട് കയറുകയില്ല എന്ന ആവശ്യത്തിനുള്ള വോൾട്ടേജ് എന്റെ അകത്ത് കാണുകയും ചെയ്യും. അതാണ് ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ പുതിയ ടൈപ്പ് ചാർജർ ഇല്ലാതെ പറ്റത്തില്ല. ഈ പുതിയ ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചാർജർ തന്നെ വേണം. ഫോണിന്റെ വില എഫക്റ്റീവ്ലി കൂടും. അതാണ് നമുക്കിപ്പം ഈ 18 Pro Max ചാർജിങ്ങിനെ കുറിച്ച് ചാർജിങ്ങിന്റെ കമ്പാരിസൺ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ ഇനി വഴിയെ വരാൻ
1: തുടരുള്ളൂ.
0: അതെ അതെ.
1: അപ്പോ ഈ 60 വാട്ട്സിന്റെ ചാർജിങ് അഡാപ്റ്റർ എപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
0: ഈ മാസം തന്നെ വരും. അതെ, ബാക്കിയെല്ലാം കാരണം അവിടെ ഓൾറെഡി ഷിപ്മെന്റ് ഇത് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഷിപ്മെന്റ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്, എല്ലാ സ്റ്റോക്കും എല്ലാം
1: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. കാര്യം ആപ്പിൾ പ്രോമിസ് ചെയ്തതിനേക്കാളും ബെറ്റർ ബാറ്ററി കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോ 0 to 100 എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും 0 വരെ ഫോൺ വെക്കാൻ ചാൻസ് ഇല്ല. ഒരു 20% ഒക്കെ നമ്മൾ ചാർജ് ചെയ്യും. അപ്പൊ എനിക്ക് ഒരു 40 to 45 minutes നമ്മൾ ഈസി ആയിട്ട് ഫുൾ ചാർജ് ആവാനുള്ള ചാൻസ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോൺ
1: ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ ഐഫോൺ 18 Pro series അല്ലെങ്കിൽ 18 Pro Max ചാർജിങ് സ്പീഡും കാര്യങ്ങളും ബാറ്ററി ബാക്കപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയുന്ന രീതിയിൽ അവരുടെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അപ്പോ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം. അപ്പൊ അത് റീസെന്റ് കുറച്ച് നാളായിട്ട് തന്നെ സംസാരങ്ങളും റൂമേഴ്സും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ പേ നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: തിരികെ തണ്ടക് ബേച്ചിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ആപ്പിൾ പേ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആപ്പിൾ പേയെ പറ്റി ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതാണ്. കാര്യം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് യു പി ഐ ആയിട്ട് തന്നെ നോർമലി യു പി ഐ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത് ആപ്പിൾ പേ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്?
4: ശരിക്കും 12 ശേഷമാണ് ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ആണ്. അപ്പൊ അത്രയും മാത്രം ഡിലേ ഇവിടെ
3: ഉണ്ടായിട്ടുണ്ട്.
4: എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിൻടെക്സ് സെക്ടർ പുറത്തുള്ള രാജ്യങ്ങളെ പോലെ അല്ല, നമുക്കൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആപ്പിൾ പേക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ പിന്നെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇതായിട്ട് കോമ്പാറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറെ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും പിന്നെയും 4 ഡിലേ. ഫെബ്രുവരിയിൽ ലോഞ്ച് ആകാനായിട്ടിരുന്നതാണ്, അവിടെ നിന്നാണ് പിന്നെ ഒക്ടോബറിലേക്ക്
3: മാറ്റിയത്.
4: അപ്പൊ അത്രത്തോളം ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അസിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഈ ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്നാലും ഈ മാസം ഒക്ടോബറിൽ ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.
3: അത് ആപ്പിൾ ഒഫീഷ്യലി
4: അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്.
3: ഞാൻ ഇടയ്ക്ക് പറയട്ടെ അനുവേട, ഈ ആപ്പിൾ പേ അപ്പോ ഐഫോൺ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ?
4: തീർച്ചയായിട്ടും
3: അത്രേ പറ്റും.
4: ആപ്പിൾ ഐ ഡി വേണം, ആപ്പിൾ ഐ ഡി ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാം.
3: അപ്പൊ ഐഫോൺ ഉള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
4: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അതിന് യു പി ഐ ഇന്റിഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം.
3: അതെ,
4: ഇപ്പൊ ബ്ലൂംബർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നുള്ള. യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ ഫോൺ പേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ വഴി തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്തൊരു പിന്നെ കാവിയറ്റ് ഉള്ള, അതായത് നമുക്ക് ഒരു കോൺട്രഡിക്ടറി ന്യൂസ് വരുന്ന റോയിറ്റേഴ്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യു പി ഐ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്കത് പേ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബാങ്കിങ് പാർട്ണർ ആപ്പിൾ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആപ്പിൾ പേ, നമുക്ക് ആപ്പിൾ പേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
3: ഓക്കെ, ആപ്പിൾ പേ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്ക് വ്യക്തമായില്ല.
4: അതായത് നമ്മളിപ്പം ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ റിസീവറും ബയറും രണ്ടുപേർക്കും ആപ്പിൾ പേ ഉണ്ടാകണം.
3: ഓ, അത് ശരി. അത്രയും റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഐഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആർക്കാണോ പേ ചെയ്ത അയാൾക്കും ആപ്പിൾ പേ ഉണ്ടെങ്കിലേ
4: പറ്റൂ. അതെ, അതായത് ഒരു ഇപ്പം ഇനിഷ്യലി നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ബാങ്കിങ് പിന്നെ ഏത് ബാങ്കിങ് പാർട്ണറാണോ അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ആ ബാങ്കിങ് പാർട്ണറിന്റെ തന്നെ ഡിവൈസസ് ഉണ്ടാകുകയും വേണം സൈറ്റിൽ. അതായത് ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, കാർഡ് റീഡർ അല്ലേ, അത് ആ ബാങ്കിന്റെ തന്നെ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ.
3: അതായത് ഇപ്പൊ നമ്മൾ എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് ആണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന അവർക്കും സെയിം ഇത്
4: എച്ച് ഡി എഫ് സിയുടെ തന്നെ ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കടകളിലും മൾട്ടിപ്പിൾ ബാങ്കിങ് പാർട്ണേഴ്സിന്റെ കാർഡ് റീഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല.
3: ഓക്കെ,
4: പിന്നെ ഈ ആപ്പിൾ പേ എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ അകത്ത്. നമ്മൾ ജി പേ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിനകത്ത് എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ.
3: ശരി ശരി, ഓക്കെ.
4: അപ്പൊ ഇതാണ് വ്യത്യാസം. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്സിസ് ബാങ്ക് ആണ് ആദ്യത്തെ അവരുടെ കൺഫേംഡ് ലോഞ്ച് പാർട്ട്ണർ. എച്ച് ഡി എഫ് സി ഐ സി സി ബാങ്കുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുകയാണ്, പുറകെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേസ്ഡ് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും. ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ എടുത്തുചാടി ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും, ഓരോരോ ഫേസസ് ആയിട്ടായിരിക്കും അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഓതന്റിക്കേഷൻ നമുക്ക് ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി ഓതന്റിക്കേഷൻ, ബാക്കി ആപ്പ് സ്വിച്ചിങ് നമ്മളിപ്പോൾ ജി പേക്കകത്തും ഫോൺ പേയും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെന്ന്

0: ഫേസ്ഐഡിയുടെ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് ഇതിന്റെ അകത്ത് മാറി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരത്തില്ല. പിന്നെ യു എക്സിന്റെ അഡ്വാൻറ്റേജ്, അതായത് യൂസർ എക്സ്പീരിയൻസിന്റെ അഡ്വാൻറ്റേജ് ഈ എ പി ഐ യു പി ഐ വഴിയുള്ള ട്രാൻസാക്ഷൻ അത് ലഭിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ.
1: ഓക്കെ.
0: പിന്നെ ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ബി ഐയുടെ റൂൾസ് അവർക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്.
1: ഓക്കെ.
0: അപ്പൊ അത് ആർ ബി ഐയും ആപ്പിളുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഇപ്പം ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഇത് ഉണ്ടായിരിക്കുന്നത്.
1: ഓക്കെ.
0: കാരണം ആർ ബി ഐയുടെ റൂൾസ് എല്ലാം അവർ അംഗീകരിച്ചു കൊണ്ടാണ് ആപ്പിൾ പേ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫിൻസെക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഗ്ലോബലി ഉള്ള പോലെ അല്ലല്ലോ വർക്ക് ചെയ്യുന്നത്.
1: അപ്പൊ
0: ആ ഒരു വ്യത്യാസത്തിലാണ് ഇത്രയും ഡിലേ വരാൻ കാരണം. പിന്നെ ശരിക്കും ആപ്പിളിന്റെ എൻട്രി ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിൾ പേയുടെ. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ.
1: അപ്പൊ
0: അവിടെയൊക്കെ ആപ്പിൾ പേയും കൂടെ വരുമ്പോൾ ആപ്പിൾ പേ 900 മില്യൺ യൂസേഴ്സിന്റെ ഇത് വരും. ആപ്പിൾ പേ എനേബിൾ ചെയ്ത് നമുക്ക് ഫോണില്ലെങ്കിൽ കൂടി ആപ്പിൾ ഐഡിയ ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
1: അങ്ങനെ
0: ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഒരു മാക് യൂസർ ആണ്, എനിക്ക് ഐഫോൺ ഇല്ല, എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം ആപ്പിൾ ഐഡിയ ഉണ്ട്.
1: അപ്പൊ
0: അതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ
1: പറ്റും.
0: അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാം. അപ്പം എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് കത്തിരിക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, ബഗ്സ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
1: അപ്പൊ
0: അതൊക്കെ വഴിയെ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന്റെ വിശ്വാസം.
1: അപ്പൊ ഒക്ടോബറിൽ റിലീസ് ചെയ്യും ലോഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുന്നു?
0: ആയിട്ടില്ല. മിക്കവാറും ഈ ഒക്ടോബർ അവസാനം മുമ്പേ ഉണ്ടാവും, തീരുന്നതിന് മുമ്പേ ഉണ്ടാവും.
1: ശരി ശരി. ഓക്കെ. എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും എത്തിച്ചു
0: കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
1: വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
0: അപ്പൊ
1: എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്താലും പെട്ടെന്ന് എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണ്ട,
0: ചെയ്യണ്ട, നോക്കി ഒന്ന് അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പോ നിലവിൽ ആക്സിസ് ബാങ്കുമായിട്ട് മാത്രമേ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളൂ പറയുന്നത്.
0: അപ്പൊ
1: നമുക്ക് ഇപ്പൊ HDFC അല്ലെങ്കിൽ SBI ICICI അങ്ങനെ അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല?
0: ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല,
1: പറ്റില്ല.
0: ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ,
1: പറ്റുള്ളൂ. ശരി ശരി. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടണം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശരി ശരി.
0: അതിപ്പോ ഉടനെ എന്തായാലും ഉണ്ടാകും, കാരണം മൾട്ടിപ്പിൾ ബാങ്കിംഗ് പാർട്ട്നേഴ്സ് ഇല്ലാതെ ഒരു
1: പ്രത്യേക ആപ്പിൾ പേക്ക് ഉറപ്പായിട്ടും അവരത് കൊണ്ടുവരുമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും അതാണ് ആപ്പിൾ പേ. ആക്ച്വലി ഒരു നല്ല ന്യൂസ് തന്നെയാണ്, ഇന്ത്യയിലേക്ക് ആപ്പിൾ പേ വരിക എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്.
0: അപ്പൊ
1: എന്തായാലും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം, റിവ്യൂസ് ഒക്കെ കിട്ടിയതിന് ശേഷം ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. അടുത്ത കിട്ടുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല്, സ്പാം കോൾസും ഓട്ടോമാറ്റഡ് കോൾസും ഇപ്പൊ വലിയ ശല്യമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
0: പലർക്കും
1: നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോലും മറ്റു നമ്പറിൽ ഉറപ്പായിട്ടും കോൾ വരും.
0: അപ്പൊ
1: അതിനെയൊക്കെ ഒന്നും കൂടെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: തിരികെ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ ഈ ഓട്ടോമേറ്റഡ് കോൾസ് അല്ലെ സ്പാം കോൾസിന്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ബ്ലോക്ക് ആക്കിയാലും അവർ ബ്ലോക്ക് ആക്കുന്ന നമ്പർ കളഞ്ഞിട്ട് ഇപ്പൊ പുതിയ നമ്പറിൽ നമുക്ക് കോള് വരും. അപ്പോൾ കോള് മാത്രമല്ല മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ശല്യപ്പെട്ട് അനോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ അതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാനുമായിട്ട് ട്രൈ പുതിയ കുറച്ച് റൂൾസ് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ബേട്ട കാര്യങ്ങൾ?
1: ഇപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയിൽ വളരെ ഒരു നോയിസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ATP, അതായത് ഓട്ടോമേറ്റഡ് ടു പേഴ്സൺ കോൾസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ എപ്പിഡമിക്ക് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിൽ ലോൺ കോൾസ് ഇങ്ങനത്തെ ഒരുപാട് കോൾസുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ട്രൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ കംപ്ലയിൻസിൻ്റെ ബിൽഡപ്പിൻ്റെ ബേസിസിലാണ് അവരിത് റോൾ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡിലൻ്റായിട്ടുള്ള ഫ്രോഡുകളായിട്ടുള്ള ലോൺ ആപ്പുകൾ, പിന്നെ ഈ ഇൻഷുറൻസുകൾ, ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ATP കോൾസിനെയാണ് ഇവർ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ട്രൈക്ക് ആ ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ട്രൈ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായേക്കുന്നത്.
0: ഓക്കെ.
1: പിന്നെ എക്സെംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ കെയർ ഇപ്പം നെറ്റ്വർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് വരും, അവരും ATP കോൾസ് വിളിക്കും. പക്ഷെ അതൊക്കെ ജെനുവിൻ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്.
0: അപ്പൊ
1: അതിനെ എക്സെപ്റ്റ് ചെയ്യുകയും വേണം.
0: അപ്പൊ
1: അതിനുള്ള പ്രൊവിഷനും കൂടെ ട്രൈ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
0: ഇത്
1: എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും AI പവേർഡ് സ്പാം ഡിറ്റക്ഷൻ ആണ് ഇതിപ്പം മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. ട്രൈ എല്ലാ നെറ്റ്വർക്കിനും കൊടുത്തേക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ML മോഡൽസ്, അതായത് ലേണിംഗ് മോഡൽസ്, ഈ കോൾ ലേണിംഗ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൈ സ്പാം ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം.
0: ഓക്കെ.
1: അപ്പൊ ഇത് ഒരു വരുന്ന കോള് സ്പാം ആണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ള പിന്നെ മെക്കാനിസം അവരുടെ AI മോഡൽസിന് ഉണ്ടാകണം.
0: ഓക്കെ.
1: അതിന് ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്നുള്ള ട്രൈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഈ പിന്നെ പ്രെഡിക്റ്റീവ് സ്കോറിങ്ങും അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം നോർമലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൾ വരുന്ന കോള് ഇപ്പം നമ്മൾ പല ആപ്ലിക്കേഷൻസ് വഴി ഇപ്പം ട്രൂ കോളറിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്പാമായിട്ട് മാർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റാബേസ് നെറ്റ്വർക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ നെറ്റ്വർക്കുകൾ അത് സ്പാമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പ്രെഡിക്റ്റീവ് തിയറി എന്നാണ് പറയുന്നത്. കാരണം അതിന് ഇതിൻ്റെ സ്പാം ആകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി സ്പാം കോൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക ചെയ്യും.
0: പക്ഷെ
1: അതിന് പകരം ഈ പിന്നെ AI യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 97% ആക്യുറസി ഈ ഒരു കോള് സ്പാം ആണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും, ട്രൈക്കും സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോക്താക്കളെ നമുക്ക് ഈ സ്പാം കോൾസിൻ്റെ എപ്പിഡമിക്കിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ്. പിന്നെ ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് നെറ്റ്വർക്കുകൾ തമ്മിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്.
0: ഓക്കെ.
1: ഇപ്പോൾ എയർടെല്ലിൽ നിന്ന് വോഡഫോണിലേക്കും വോഡഫോൺ BSNL അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഫ്രോഡിലൻ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട്
0: നടക്കുന്നുണ്ട്.
1: കാശ് അടിച്ച് മാറ്റുക, ലോൺ ആപ്പ് വഴി കാശ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ്സ്റ്റർ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നമ്പേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 നമ്പര് അല്ലെങ്കിൽ 5 കൂടുതൽ നമ്പര് ഒരു സെയിം പിന്നെ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരാൾ തന്നെ ഇപ്പം ഞാനൊരു ഫ്രോഡാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ തന്നെ 5 ഡിഫറൻറ്റ് നമ്പറിൽ നിന്ന് ഒരു യൂസറിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ പലരെ വിളിക്കുകയാണ്.
0: ഓക്കെ.
1: അപ്പം ഈ അതിൻ്റെ ടാർഗറ്റ് അതായത് ട്രൈ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുകൾ ഈ 5 നമ്പറും എന്നിലേക്ക് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ സോഴ്സ് ഈ 5 നമ്പേഴ്സിൻ്റെ സോഴ്സ് എന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ
0: ഓക്കെ
1: എൻ്റെ RKYC അല്ലെങ്കിൽ KYC അവർക്ക് ആവശ്യപ്പെടാം. എന്നിട്ട് എൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ അവർക്ക് ലോക്ക് ചെയ്യാം, എനിക്ക് പെനാൽറ്റി അടിക്കാം.
0: അപ്പോൾ ഈ 5 നമ്പറിൽ നിന്നും മനുവേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ സെയിം ആൾ തന്നെ വിളിക്കുന്ന ഐഡന്റിഫൈ ചെയ്യും.
1: അത് ഈ AI ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്ക് ലൊക്കേഷന് നമ്മളുടെ പിന്നെ KYC നമ്മൾ കൊടുക്കുന്ന ഈ സിം എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തല്ലേ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ആണെങ്കിൽ 5 ഡിഫറൻറ്റ് ID പ്രൂഫ് കൊടുത്താൽ പോലും പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കപ്പെടും.
0: ശരി ശരി ശരി,
1: മനസ്സിലായില്ല. അപ്പം അത് അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും.
0: ഓക്കെ.
1: അങ്ങനെയൊക്കെയുള്ള കുറെ ടെക്നോളജീസ് അവരിപ്പം ട്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കുകളോട്. പിന്നെ ഈ എ ടു പി കോൾസ് ഇപ്പൊ ലീഗലി ഡിഫൈൻഡ് ആൻഡ് ഡിക്ലെയർ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എ ടു പി കോൾസ് ഒരുപാട് പേര് ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഇവരെല്ലാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ അകത്തുനിന്നുകൂടെ പക്ഷെ ഈ പിന്നെ റോബോ കോൾസ് ഈ ആവശ്യമില്ലാത്ത ഫ്രോഡ് പരിപാടിക്ക് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് എഐക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷെ എൻഡ് യൂസർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത് വന്നേക്കുന്ന ഒരു കോള് ഫ്രോഡ് ആണെന്നുള്ള കാര്യം എൻഡ് യൂസറിന് അറിയാൻ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിന്റെ ബേസിലും നമുക്ക് എഐക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പിന്നെ പെർമനന്റ് ടെർമിനേഷൻ ചാർജസ് ഉണ്ട് എടിപിക്ക്. അതായത് ഒരു മിനിറ്റിന് ഏകദേശം 1500 രൂപ അവർക്ക് ചാർജ് ചെയ്യാൻ, ഒരു മിനിറ്റ് ഒരു കോള് ചെന്നിട്ട് അത് സ്പാം ആണ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിച്ച ആരാണോ
0: ഓക്കെ
1: ആ സോഴ്സിന് 1500 രൂപ പെർ മിനിറ്റ് അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പെനാൽറ്റി
0: ആയിട്ട്.
1: അത് പുതിയ റൂളാണ്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ അതൊക്കെ റെഗുലേറ്ററി അതോറിറ്റി അവർ കൊണ്ടുവന്നിട്ട് ട്രൈ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കോൾ മാനേജ്മെന്റ് ആപ്സിന് പിന്നെ ഫേസ് യൂസേജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി ഇപ്പൊ ട്രൂ കോളറിനൊക്കെ പിന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ, അതായത് ലേബൽ കോൾസ് ഫ്രം പിന്നെ ഈ റെഗുലേറ്റഡ് നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് വരുന്ന കോളുകളെ ബ്ലാങ്കറ്റായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്.
0: ബ്ലാങ്കറ്റായിട്ട് ബ്ലോക്ക് ചെയ്യാന്ന്
1: വെച്ചാൽ കസ്റ്റമറിന് ആ കോള് ചെല്ലരുത്, കോൾ ബ്ലോക്ക് എന്നും പറഞ്ഞിട്ട് തന്നെ കാണിക്കണം. അതായത് ട്രൂ കോളറിനുള്ള
0: ഫോണിൽ റിംഗ് ചെയ്യില്ല.
1: അതെ അതെ അതെ.
0: ഓക്കെ.
1: അപ്പൊ അതാവുമ്പോഴത്തേക്ക് ലെജിറ്റിമേറ്റ് ബിസിനസ്സുകൾക്ക് കോള് ചെല്ലുകയും ചെയ്യും.
0: മനസ്സിലായില്ലേ?
1: അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ അതിപ്പം ട്രൈ അതിന് അവർക്ക് തേർഡ് പാർട്ടി ആപ്സിന് ആ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്കണക്ട് ത്രെട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം

0: നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡർ, അതായത് ഒരു ഒരു ഫ്രോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു കൂടുതൽ നമ്പർ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാനും ആ നെറ്റ്വർക്ക് ഐ മീൻസ് അയാളെ വിളിക്കുന്ന സോഴ്സ് ഏതാണോ ആ സോഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ലീഗലി കൊണ്ടുവരാനും അവർക്കുള്ള സർവീസ് പിന്നെ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നെറ്റ്വർക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ട്രൈ വഴി തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന പുതിയ റൂൾസിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ലീഗൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് PDF ഫയലായിട്ട്.
1: അപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്.
0: തീർച്ചയായിട്ടും ഇത് പല രാജ്യങ്ങളും നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ ഇപ്പോഴാണ് അത് വരുന്നത്. കാരണം ഇത് ഇപ്പം ഈ സ്പാം കോൾസുകളുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക. അപ്പൊ അതിന്റെ ബേസിസിലാണ് ട്രൈ, ഞാൻ പറഞ്ഞില്ല, രണ്ടു തൊട്ട് ഒരു മൂന്ന് വർഷമായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാ ബേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
1: ഇപ്പൊ ഈ ഒരു
0: നടപടിയിലേക്ക് അവർ പോയത്.
1: അപ്പൊ ഇത് ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്? ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞോ അതിന് ലോഞ്ച് ചെയ്യത്തേ ഉള്ളൂ?
0: അല്ലല്ല, ഓൾറെഡി ഫേസ് ബൈ ഫേസ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത്
1: കഴിഞ്ഞു.
0: തന്നെ നമുക്ക് എയർടെല്ലിന് എയർടെൽ നെറ്റ്വർക്കിലുള്ളവർക്ക് എല്ലാം സ്പാം കോൾസ് വരുമ്പോൾ ഓൾറെഡി സ്പാം എന്ന് പറഞ്ഞ് എഴുതി
1: കാണിക്കും. തീർച്ചയായിട്ടും
0: ചില ക്രിട്ടിക്കൽ കോൾസ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും, കോൾ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും.
1: ചിലത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട്, കോള് വന്നു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെല്ലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അക്സെപ്റ്റ് ചെയ്യണോ
0: റിജക്ട് ചെയ്യണോ.
1: എനിക്ക് എന്തെങ്കിലും മിക്ക ഓർമ്മ സിങ്ക് ഇഷ്യൂ ആയിരിക്കും, കാരണം അത് ആദ്യമേ വരേണ്ട സംഭവമാണ്.
0: അതെ അതെ, അതെന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സിങ്ക് ഇഷ്യൂ
1: ആയിരിക്കും. അപ്പോ എന്തായാലും ട്രായുടെ ആ ഒരു പുതിയ ചട്ടങ്ങൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. നമുക്ക് സ്പാം കോൾസ് വരുന്ന പരമാവധി കുറഞ്ഞിരിക്കും.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ എയുടെ ഹെൽപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ന്യൂസ്. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഒന്നെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടും തോറും വാട്സാപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതാണ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോ വാട്സാപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് തീംസ് സെറ്റ് ചെയ്യാം, അങ്ങനെ അതുമായിട്ട് ബന്ധം വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും, അത് ടെലഗ്രാമിന്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ അഞ്ച് ക്യൂറേറ്റഡ് തീംസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഫീച്ചേർഡ് സെക്ഷനും.
0: ഓക്കെ,
1: അപ്പൊ ഈ ഒരു സ്ട്രക്ചേർഡ് ഡിസൈനിലേക്ക് അവർ വാട്സാപ്പ് മാറുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ ഓൾറെഡി ഇപ്പൊ വാൾപേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാൾപേപ്പേഴ്സ് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്. അതായത് തീംസുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്.
0: ശരി,
1: അപ്പൊ നമുക്ക് ആ പിന്നെ ആവശ്യമുള്ളവർക്ക് വാൾപേപ്പർ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. തീമായിട്ട് മാറ്റാം. ഇപ്പൊ ഇതിനകത്തുള്ള കാറ്റഗറീസ് അവർ പറഞ്ഞേക്കുന്ന നേച്ചർ ഉണ്ട്, ലൈവ് അനിമേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട്, മിനിമൽ ക്ലീൻ ആയിട്ടുള്ള തീമുണ്ട്, പിന്നെ ഡൂഡിൽ ടെക്സ്റ്റ് ടൈപ്പ്, പിന്നെ വൈബ്രന്റ് ആൻഡ് ഗ്രേഡിയന്റ് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബബിൾ കളർ സെലക്ട് ചെയ്യാം, ബബിൾസിന്റെ അതായത് വരുന്ന മെസ്സേജസിന്റെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അത് അൽഗോരിതം ബേസ്ഡ് ആണ്, തീം വാൾപേപ്പറിന്റെ ബേസ് ചെയ്തിട്ടും ആ കളർ മാറും. അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മൂവിങ് അനിമേഷൻസ് ലൈവ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ബാറ്ററി എഫിഷ്യൻസി അത് കുറയ്ക്കത്തില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ എ ഐ ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് നമ്മുടെ ഗാലറിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് എ ഐ ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാം നമുക്ക്.
0: ശരി, ഓക്കെ,
1: നമ്മുടെ ഗാലറിക്കകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ റോൾ ഔട്ട് സ്ട്രാറ്റജി അവർ പറയുന്നത് ഇത് ബീറ്റ റോൾ ഔട്ട് 2.26.37.6 എന്ന് പറഞ്ഞ വേർഷൻ തൊട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ യൂസേഴ്സിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞത്. ആൻഡ്രോയിഡിന്റെ അകത്ത് ശരിക്കും ഐ ഒ എസ് വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. അതൊരു 1-2 സൈക്കിൾസ് അവർ എപ്പോഴും ലാഗ് ചെയ്യും. ആദ്യമേ ഐ ഒ എസ് യൂസേഴ്സിനായിരിക്കും കിട്ടുന്ന ഈ ഒരു ഫീച്ചർ. പിന്നെ ഒരു ലിമിറ്റഡ് ബീറ്റ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനും അവർ ചെയ്യുന്നുണ്ട്.
0: ശരി, ഓക്കെ.
1: പിന്നെ അത് സെർവർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിന്നെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബാഡ്ജ് സിസ്റ്റം, അനിമേറ്റഡ് വാൾപേപ്പേഴ്സിന്റെ അതൊരു ബാഡ്ജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഓരോ യൂസറിനും ഡിസൈൻ എക്സ്പെക്ടേഷൻസ് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ട്. ആ ബാഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാലറി ഈ പിന്നെ എ ഐ ജനറേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഈ പിന്നെ പ്രൈവസി ഇഷ്യൂസ് അവർ അതിൻ്റെ അകത്ത് കുറെ കാറ്റഗറി അവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവസി ആരുടെ ആൾക്കാരെ
0: അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ലീക്ക്
1: ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് തീം ബേസ് ചെയ്തുകൊണ്ട്. ഇത് ഓൾറെഡി പക്ഷേ ടെലഗ്രാമിന്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു.
0: സെയിം സാധനങ്ങളല്ല, അതായത് കുറച്ച് ബേസിക് ആയിട്ട് കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലാതെ ടെക്നിക്കലി അങ്ങനെ വലിയ വ്യത്യാസം.

0: ഫീച്ചറുകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല.
1: വന്നിട്ടില്ല.
0: ചാറ്റിന്റെ ആ ഒരു വിൻഡോ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ
1: വേണ്ടിട്ടല്ലേ.
0: അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു സംഭവം വെച്ചാൽ റോയൽ എൻഫീൽഡ് അവരുടെ പുതിയ ഇ വി ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. റോയൽ എൻഫീൽഡ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ടു വീലർ ബ്രാൻഡാണ്. അപ്പൊ അവർ അവരുടെ ഒരു പുതിയ ഇ വി മോഡലുമായിട്ട് വന്നിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിന്റെ ആണെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത്രയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM. തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വിട്ടപ്പോ റോയൽ എൻഫീൽഡ് അവരുടെ ഒരു ഇ വി ബൈക്കുമായിട്ട് ആദ്യത്തെ ബൈക്കാണോ അതോ ഇതിന്
1: മുന്നേ? നേരത്തെ 2024 ലോഞ്ച് ചെയ്തതാണ്. കളർ പുതിയതാണ്.
0: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫ്ലൈയിങ് ഫ്ലീ C6 അതാണ് മോഡലിന്റെ പേര് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എനിക്ക് കറക്റ്റ് ഇടാനെ പറ്റി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
1: ഇവർ ഓൾറെഡി 2024-25 സമയത്ത് ഫ്ലൈയിങ് ഫ്ലീ C6 ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ലിമിറ്റഡ് കളർ ആയിരുന്നു.
0: ശരി ശരി.
1: ഇപ്പം പക്ഷേ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ
0: 2024 പോപ്പുലർ
1: ആയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയൊക്കെ കേരളത്തിൽ ശരിക്കും ഈ ഒരു ഇൻഫീൽഡ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനിട്രേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇവര് മെട്രോസിലും കോസ്മോസിലും മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ മെഡ്രാസ്, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു പുതിയ കളറും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പാരഷൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കളറും കൂടെ. അപ്പൊ അത് ശരിക്കും ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലാണ്. കാരണം ഇതിന്റെ പിന്നെ പെർഫോമൻസ് മോഡലിന് ബ്ലാക്ക് കളറും പിന്നെ ഗ്രീൻ മോഡൽ അവരുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനവും. ഈ പാരഷൂട്ട് വൈറ്റ് ശരിക്കും അർബൻ ഡെവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ് ഒരു പ്രീമിയം
0: സെഗ്മെന്റ്.
1: മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ആ കളർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം ഈ വൈറ്റ് കളർ. അതായത് ശരിക്കും ഈ പാരഷൂട്ട് വൈറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലൂ ആക്സെന്റ് പിന്നെ ഒരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ്, അതാണ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഡിസൈൻ ഫിലോസഫിയുടെ. ഈ ക്ലീൻ ലൈൻസ് ശരിക്കും ഈ വി മോഡേണിസവും വൈറ്റ് ബ്ലൂ ബ്ലാക്ക് കളറെല്ലാം ഈ വി മോഡേണിസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലൂ ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലീൻ എനർജി എന്നുള്ളൊരു ഫീലിൽ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാരഷൂട്ട് വൈറ്റ് ഒരു ജനറൽ അപ്പീൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇൻഫീൽഡിന്റെ വിശ്വാസം. ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു 5-6 months കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
0: എന്തായാലും കളേഴ്സിന്റെ കാര്യം മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ
1: ബാക്കി ബാറ്ററി. അതെ, ബാറ്ററിക്ക് ഇപ്പൊ ഇതിന് ഈ ഒരു മോഡലിന് ഒരു മാഗ്നീഷ്യം കേസിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് 3.9 kW ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മാഗ്നീഷ്യം കേസിംഗ് ഉണ്ട്. ട്രഡീഷണലി അലൂമിനിയം വരുന്നത്, അതിന് ഓരോ മാഗ്നീഷ്യം കേസിംഗ്. അപ്പൊ ദാറ്റ് മേക്സ് 33% ലൈറ്റർ ആക്കും മാഗ്നീഷ്യം കേസിംഗ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു തെർമൽ ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2.8 lakh rupees 2.8 lakhs ആണ്. അത്രയാണ്. പിന്നെ ചാർജിംഗ് എഫിഷ്യൻസി ശരിക്കും 20% to 80% 65 minutes മതി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഡി സി ഫാസ്റ്റ് ചാർജിംഗ് ആണത്. പിന്നെ ഈ അത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് സിനേറിയോയില് ഭയങ്കര മിഡ് റേഞ്ച് ഇവിസിന് അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഇതാണ്. പിന്നെ നോർമലി ഇതിന് 154 kilometers ആണ് ഐ ഡി സി റേഞ്ച് കവർ പറയുന്നത്. 90% ഇന്ത്യൻ അർബൻ കമ്മ്യൂട്ടേഴ്സ് ഇപ്പൊ ഡൽഹി, ഗുർഗാവൺ അല്ലെങ്കിൽ ചെന്നൈ സബർബനിലൊക്കെ പോകുമ്പോൾ 45-40 kilometers നമുക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകണമെങ്കിൽ പോലും 72 kilometers അല്ലെങ്കിൽ 80 kilometers 100 kilometers നാത്തേ ആവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി
0: വരും.
1: അത്രയാണ്. പിന്നെ ഇതിന്റെ ബിസിനസ് മോഡൽ അവർ ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ലിവർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വില കുറച്ചും കൂടെ കുറയും. ഒരു 1.9 lakhs, അതായത് 2 lakhs അകത്ത് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് വരുള്ളൂ.
0: നമ്മൾ റെന്റ് കൊടുക്കുന്നതുപോലെ ബാറ്ററി
1: പ്രൈസ്. അതെ, അപ്പൊ അതാണ്. അത് ആകുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ബാരിയർ, ഇ വി അഡോപ്ഷന്റെ സൈക്കോളജിക്കൽ ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ്ഡ് മെട്രോ റോൾ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും ഒരു ഫേസ്ഡ് ആയിട്ടാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവര് പിന്നെ ഓരോ ഡീലർഷിപ്പിലും റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിലും അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഒരു എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ മോഡൽ ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് അവർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അതെ. പിന്നെ ടെക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതിന് ഒരു ലീൻ സെൻസിറ്റീവ് ABS അവർ കൊടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. ഈ 15.4 kW EVs ശരിക്കും റെയർ ആണ്. ഈ ടൈപ്പ് ഓഫ് ABS എന്ന് പറയുന്നത് അത് ശരിക്കും റിയൽ വേൾഡ് സേഫ്റ്റി ഫീച്ചർ അർബൻ ട്രാഫിക്കിലേക്ക് അർബൻ ട്രാഫിക്കിനെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെയാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ലീൻ ABS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു ABS ടെക്നോളജിയാണ്. പിന്നെ ഇതിന്റെ കൂടെ 4G+ Bluetooth കണക്ടിവിറ്റി ഉണ്ട്.

0: TFT ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. അത് ശരിക്കും ഒരു ഇൻഫർടൈൻമെന്റ് മാത്രമല്ല, അല്ലാതെ OTA അപ്ഡേറ്റ്സ്, ഫ്ലീറ്റ് ടെലിമെട്രി, സബ്സ്ക്രിപ്ഷൻ സർവീസസ് എല്ലാം നമുക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ കളർ റിഫ്രഷ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ പിന്നെ ഉണ്ടായിരുന്ന രണ്ട് കളറുകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടാക്കി അവർ
1: കൊണ്ടുവന്നേ. കേരളത്തിൽ ഈ ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണോ?
0: ആ നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
1: റെഡിമെയ്ഡ് നമ്മൾ ഷോറൂമിൽ വണ്ടി
0: വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മോഡൽസ് കണ്ടിട്ടുണ്ട്, ഫ്രാങ്ക്ലി ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ റെഡി പറഞ്ഞാൽ നമുക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല.
1: നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടതായിട്ടില്ല.
0: ഓട്ടോ കാർ വിഷയന്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ട്.
1: ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ടെക് ബൈറ്റ്സിലെ ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് പറയാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585. എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ഇന്ന് ആതിരയോടൊപ്പം ഓണയർ സീറ്റിൽ ഞാൻ പാർവതിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
0: അതെ, അപ്പോ ഇന്നത്തെ ദിവസം ഇന്ന് October 7th, വെനസ്ഡേ ആണ്. പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ ഇതാ ചുവടുറപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് സമയമായല്ലേ, ഇപ്പോൾ രാവിലെ ഒരു 10 മണി എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു വർക്കിംഗ് പീരീഡ് ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. അതിരാവിലേക്ക് എണീക്കുന്ന ആൾക്കാർക്ക് കാണാം. അപ്പോൾ അവർക്ക് ഏകദേശം ആ ഒരു രാവിലെ കഴിയാറായിട്ടുള്ളൊരു ടൈമാണ്. എങ്കിലും എല്ലാവരുടെയും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയുള്ളത് ആ 1.5 മണിക്കൂർ നിങ്ങൾ ഞങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിഷമിപ്പിക്കാതെ ഒരുപാട് സബ്ജക്റ്റുകളെ പറ്റിയൊക്കെ ഇന്ന് സംസാരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നതല്ല അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും ആ എക്സ്പെക്ടേഷൻസും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇനി നമ്മൾ ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞ് അനങ്ങൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ എന്തായാലും ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഇന്നത്തെ വിശേഷങ്ങളോ നിങ്ങളുടെ വിശേഷങ്ങളോ ബർത്ത്ഡേ അതുപോലെ ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ റേഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ് അല്ലേ.
1: യെസ്,
0: അപ്പോൾ എന്തായാലും നമ്മുടെ സാധാരണ ലൈവിൽ നമ്മളൊരു ശുഭചിന്തയോടുകൂടിയാണ് എല്ലാ മിക്ക ലൈവുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഇരിക്കും എന്തായിരിക്കും ഇന്നത്തെ ശുഭചിന്ത. നമ്മൾ സാധാരണ പാർവതി എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാറില്ലേ, ഗൂഗിൾ മാപ്പ് നോക്കാറില്ലേ, അപ്പോൾ എപ്പോഴും കറക്റ്റ് ഡയറക്ഷൻ തന്നെയാണോ തരുന്നത്?
1: തീർച്ചയായിട്ടും അല്ല,
0: അല്ല, ഇടയ്ക്ക് തെറ്റിക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് റൂട്ടൊക്കെ മാറ്റി എന്താ പറയുക, അങ്ങോട്ടത്തേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ടത്തേക്ക് പോകും എന്നൊക്കെ പറയാറുണ്ട്.
1: കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ അവർ എത്തിക്കും, എന്നാലും രണ്ടുകൊണ്ട് നമ്മളൊന്ന് കറക്കും.
0: അതെ, അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു ചിലപ്പോൾ ചില വഴികൾ ഇങ്ങനെ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ വഴി തെറ്റി എന്ന് ഒരിക്കലും ഗൂഗിൾ മാപ്പ് പറയാറില്ല. അതിന് പകരമായിട്ട് എന്താണ് ചെയ്യുന്നത്, അടുത്തൊരു റൂട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. പുതിയൊരു റീ ഡിറക്ഷനാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് അല്ലേ. നമ്മൾ റീ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഒരു ടൈം എത്തിയിരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ റീ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചെയ്യാം. നമുക്കൊരു നമ്മുടെ ഒരു ഹാപ്പിനെസ്സും മറ്റൊരാളെ ദ്രോഹിക്കാതെയുള്ള ഒരു ഹാപ്പിനെസ്സും ആണ് അവിടെ നടക്കുന്നതെങ്കിൽ റീസ്റ്റാർട്ട് തന്നെ ചെയ്യുക അല്ലേ. യെസ്, അപ്പോൾ ഗൂഗിൾ മാപ്പ് പോലെ തന്നെയാണ് ലൈഫും എന്നൊരിക്കൽ കൂടി പറയുന്നു. ഒരിക്കലും നിങ്ങളുടെ വഴി തെറ്റി എന്ന് ആരും പറഞ്ഞു തരില്ല. നമ്മൾ തന്നെ പുതിയതായിട്ട് റീസ്റ്റാർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയ വഴികൾ കണ്ടെത്തുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക നമ്മുടെ ലൈവിനൊപ്പം അല്ലേ. പാർവതിയും ഞാനും ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ പാർവതി, ഇന്നത്തെ ദിവസത്തിൽ ഒരു മധുരം അല്ലേ, എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ ആ ഒരു മധുരത്തെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു സംഗീത സംവിധായകൻ്റെ ഓർമ്മ ദിനമാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ എത്ര എത്ര പാട്ടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പാർവതി തന്നെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പാർവതിക്ക് തരാനുള്ളൊരു ചാൻസ് ഞാൻ തരില്ല, പറഞ്ഞോളൂ.
1: മലയാള സിനിമാ ഗാനങ്ങൾക്ക് മധുരവും ഭാവവും നൽകിയ അതുല്യ സംഗീത സംവിധായകനായ MS ബാബുരാജൻ മാഷ്ടറുടെ ഇന്ന്
0: ഓർമ്മ ദിനമാണ്.
1: നമുക്ക് അത്രയും വിഷമമുണ്ട്, കാരണം നമ്മളിപ്പോ കേൾക്കുന്ന ഒരുവിധ എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുണ്ടായതാണ് അല്ലേ. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളിപ്പോ തന്നെ രാവിലെ വന്നപ്പോ ഞാനും ആതിരയും കൂടെ ഈ കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ പാട്ടുകൾ എല്ലാം അദ്ദേഹത്തിന്റെയാണ്.
0: പല പാട്ടുകൾ ഇങ്ങനെ മൂളുമ്പോ ഇതാരുടെ ആയിരിക്കും, യെസ് അത് ബബുക്കേടെ ആണ് ഈ പാട്ടുകൾ. എല്ലാ പാട്ടുകൾക്കും നമുക്ക് ചില പാട്ടുകളുടെ ഒരു രീതി, ഇപ്പോൾ മലയാളത്തിൽ കൂടുതലും നമ്മൾ കർണാട്ടിക് സ്റ്റൈലിങ്ങും മെലഡീസും ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാനി ചേർത്തിട്ട് ചേർക്കുന്ന പാട്ടുകൾക്കൊരു മധുരം കൂടുതലാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് പാട്ടുകൾ കൂടുതലും നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ബാബുക്ക് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും.
1: കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലൊക്കെ അടുപ്പിച്ചതും അങ്ങനെ സംഗീതം അത് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ സംഗീതമുണ്ട് എന്ന് കൂടുതൽ അറിയിച്ചതും ബാബുക്കയുടെ ഗാനങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവർക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ചൊക്കെ അറിയാം. അത് കേൾക്കുന്നവരുണ്ട്, ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിനൊക്കെ ഒന്ന് ഒരു തുടക്കം കുറിച്ചത് ബാബുക്കിൽ നിന്ന് തന്നെയാണ്. ആ ഹിന്ദുസ്ഥാനിയുടെയും ഒരു മലബാരി സ്റ്റൈലിൻ ഉണ്ട് എപ്പോഴും, ഒരു
0: മാപ്പിള പാട്ടിൻ്റെ ഒരു ശീലം, അതുപോലെ ഗസലിൻ്റെ ഒരു ടച്ചും ഒക്കെ അദ്ദേഹം കൊണ്ടുവരണം. അപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് ഇപ്പോൾ കേട്ടാലും അത് കേട്ട് ഇങ്ങനെ അവസാനം വരെ, അപ്പോൾ അതിൻ്റെ പല്ലവി തുടങ്ങി ചരണം അവസാനിക്കുന്നവരെയും കേട്ടിരിക്കാനൊരു ഒരു ഭംഗി അദ്ദേഹം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എത്ര വർഷങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പഴയ കാസറ്റിൽ അല്ലെങ്കിൽ പഴയ പാട്ടുകൾ യൂട്യൂബിൽ നിന്ന് കേൾക്കുമ്പോൾ പലതിലും ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷെ അത് തന്നെ എന്ത് രസമാണ് കേട്ടിരിക്കാനെന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഈണങ്ങൾ നൽകിയിരിക്കുന്നത്. മെലഡിയുടെ സുൽത്താൻ എന്ന് തന്നെയാണ് എം എസ് ബാബുരാജൻ സാറിനെ നമ്മൾ പറയപ്പെടുന്നത്.
1: മലബാർ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
0: എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് എല്ലാം. അതായത് ഇപ്പോൾ പ്രണയഗാനങ്ങളും വിരഹഗാനങ്ങളും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഇപ്പോൾ 1980s ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ, പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു, ആ പാട്ടിനൊക്കെ ഒരു പ്രത്യേക ഒരു രസമാണ് കേൾക്കാൻ അല്ലേ. അങ്ങനെയുള്ള ഫാസ്റ്റ് ബീറ്റും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പാട്ടുകളുടെ സംഗീത സംവിധായകൻ ബാബുക്ക് തന്നെയാണ് എന്ന് പല പഴയ പാട്ടുകളിൽ. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് താനേ തിരിഞ്ഞും മറിഞ്ഞും ആ ഒരു പാട്ട്. അതുപോലെ തന്നെ അനുരാഗാനം പോലെ, അങ്ങനെ കുറേ കുറേ ലിസ്റ്റുണ്ട്. നമുക്ക് ഇന്നും കേൾക്കുമ്പോൾ ആ ഒരു മധുരത്തിനൊപ്പം അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന നിരവധി ഗാനങ്ങളാണ്
1: പ്രണയിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. കൂടുതലും നമുക്കൊരു ഡ്രൈവിംഗ് ഒക്കെ പോകുമ്പോൾ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ ഡ്രൈവിംഗ് ഇങ്ങനെ ആസ്വദിച്ചു പോകാൻ അടിപൊളിയാണ്. ഇനി ഇപ്പം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആതിരയുടെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ റിവൈൻഡ് ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എത്ര പാട്ടുകൾ.
0: അതെ അതെ അതെ, ഇപ്പം നമ്മളൊന്ന് ബാബുക്കയുടെ ഈ ഒരു 48th ഓർമ്മ ദിനമാണ് അല്ലേ, ആ ഒരു ടൈമിൽ നമ്മൾ പല നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പല കുട്ടികളും കേട്ട് രസിക്കുന്ന പഴയ കാലഘട്ടത്തിലെ പാട്ടുകൾ കേട്ട് രസിക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ സംഗീത സംവിധായകൻ ആരാണ് എന്നൊക്കെ ചിന്തിക്കാത്ത ആൾക്കാരിലേക്ക് പ്രിയപ്പെട്ടവരത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇത്രയും ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ബാബുരാജൻ സാർ എന്ന് പറയുന്നത്. അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ബാബുരാജൻ സാർ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. ഇന്നും ആ ഒരു പുതുമ ഒരു ഫ്രഷ്നെസ് നിലനിർത്തുകയാണ്. ഇപ്പോൾ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നു പഴയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ ഒരുപാട് എൻറ്റയർലി ഡിഫറെൻ്റ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് പ്രണയത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് അന്നത്തെ കാലഘട്ടം പോലെ. പക്ഷേ ഇന്നും ഒരു പ്രണയിനെ നോക്കി സുറുമയെഴുതിയ മിഴികളെ എന്ന് പാടിക്കഴിഞ്ഞാൽ ആർക്കാണ് ഇപ്പോൾ നമ്മൾ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാലും ആരാണ് അതൊക്കെ ഒന്ന് സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ ആ ഓക്കെ എന്ന രീതിയിൽ നിൽക്കാതെ അല്ലേ. അപ്പോൾ അത്ര അതുല്യമായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ബാബുരാജൻ സാറിനെ എത്ര എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ. അത്രമാത്രം നല്ല നല്ല ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലുള്ള പല പാട്ടുകളുടെ പേരും ഇങ്ങനെ ഓർക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി പോവുകയാണ്. അപ്പോൾ പക്ഷെ പല ഗാനങ്ങളും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് ഗാനങ്ങൾ ഒരുപാട് ലിസ്റ്റ് കാണും ബാബുരാജൻ സാറിൻ്റെ. അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പാടി അയക്കാം അല്ലെങ്കിൽ അയക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ഒരു സംഗീത യാത്രയിൽ നമ്മുടെ ഒരു നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പാട്ടുകൾക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ നമ്പറിൽ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം അല്ലേ. അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ഇതിഹാസ സംഗീത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഓർക്കാതെ ഇന്നത്തെ ദിവസം നമുക്ക് ഒരിക്കലും കടന്നു പോകാൻ സാധിക്കും.
1: എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഈ ഒരു ഏതൊക്കെ പാട്ടാണെന്ന് ഇപ്പം തന്നെ മനസ്സിലായി കാണും. ഏതൊക്കെ പാട്ട് ഇപ്പം തന്നെ നമ്മൾക്ക് മെസ്സേജ് വരും, എനിക്ക് ആ പാട്ട് വേണം, എനിക്ക് ഈ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഓടിയിട്ടുണ്ടാവും തിരിച്ചൊന്ന് പോയിട്ട് ആ പാട്ടുകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതിയൊക്കെ അറിയിക്കുക. അറിയിക്കാൻ വാട്സപ്പ് നമ്പർ 8484877585. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അയക്കുക. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ട് വരും.
0: അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജേണിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു 600+ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് മലയാളത്തിലേക്ക്. അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന പാട്ടുകൾ എടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പം നമ്മൾ നല്ല മനോഹരമായ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണല്ലേ ആതിര?
3: യെസ്, തീർച്ചയായിട്ടും നല്ലൊരു പാട്ട്. രാവിലെ തന്നെ ഇങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാബുക്കയുടെ MS ബാബുരാജൻ സാറിൻ്റെ 48th ഓർമ്മ ദിവസമാണല്ലേ. തീർച്ചയായിട്ടും ആ ഒരു ദിവസത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിരവധി ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. തുടക്ക കാലഘട്ടത്തിൽ മലബാറിൽ ഇത്രയും നല്ല രീതിയിൽ പാട്ട് പാടുന്നതാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു.

0: ദാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ബാബുക്കയ്ക്ക് ഒരിക്കൽ കൂടി ഒരു പ്രണാമം അർപ്പിക്കുകയാണ്, ഒരു സംഗീത പ്രണാമം തന്നെ അർപ്പിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പാട്ടുകൾ കാണും ബാബുക്കയുടെ, സ്പെഷ്യലായിട്ടൊക്കെ ഇങ്ങനെ കേട്ട് രസിക്കാൻ മുത്തുകളാണ് അല്ലേ, അപ്പം സംഗീതത്തിൻ്റെ മുത്തുകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്കൊക്കെ അവരുടെ ആ ഒരു ഗൃഹാതുരതയിലൂടെ അല്ലെങ്കിൽ പണ്ട് ആ കേട്ട് രസിച്ച പാട്ടുകൾ, പണ്ട് പലർക്കും ഇങ്ങനെ അറിയാം നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ഗ്രാമഫോണിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അതിൽ കൂടുതലും ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നതൊക്കെ ബാബുക്കയുടെ പാട്ടുകളൊക്കെയാണ് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് അത്രയും ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് കേൾക്കുന്ന പാട്ടുകളെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരും തീർച്ചയായിട്ടും അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. യെസ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മെസ്സേജിലേക്ക് പോകുമ്പോൾ സൗമ്യ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ഫാമിലി, സൗമ്യ അമലാണ് അടിമാലിയിൽ നിന്ന്. അപ്പോൾ സൗമ്യ നല്ലൊരു ദിവസം കൂടി അങ്ങോട്ടത്തേക്ക് നൽകുന്നു. അപ്പോൾ ജോബി ചേട്ടൻ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് സാന്ത്വനം ടീം എന്ന രീതിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാ ദിവസത്തെയും പോലെ അദ്ദേഹം കടലിലെ തിരമാലകൾ അടങ്ങാൻ കാത്തു നിന്നാൽ ഒരിക്കലും വഞ്ചി ഇറക്കാൻ കഴിയില്ല, പ്രതിസന്ധികൾക്കിടയിലൂടെ തുഴഞ്ഞു നീങ്ങുന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം, കരുത്തോടെ ജീവിതത്തെ നേരിടുക. യെസ്. അപ്പോൾ ജോബി ചേട്ടൻ്റെ രാവിലത്തെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു കൊട്ടേഷനാണ് നമുക്കൊരു എനർജി നൽകുന്നത് അല്ലേ. എന്തെങ്കിലും പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ലാത്തവരാരും തന്നെ കാണില്ല അല്ലേ. എല്ലാവരും ഒരു ചിരിച്ച ഫേസോടുകൂടി ആ ഒരു മാസ്ക് ഇട്ടിരിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റിക്കൊണ്ട് ആ പ്രതിസന്ധിയെ മനോഹരമായി തന്നെ നേരിടുക എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ് കൂടി നമ്മുടെ ജോബി ചേട്ടനെ ഞാൻ നേരുന്നു. അതുപോലെ നമ്മുടെ ഷാനവാസ് സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പോൾ സാറിനും നല്ലൊരു ദിവസം നേരുന്നു. നെൽസൺ ചേട്ടൻ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നെൽസൺ ചേട്ടാ. രതീഷ് അടിമാലി ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷീബ ആയത്തിൽ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എനിക്കൊരു പാട്ട് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഏതാണ് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്കിഷ്ടമുള്ളതാണോ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. രേഖ രാജീവ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വന ഫാമിലി, ബാബുരാജൻ മാഷിൻ്റെ എല്ലാ ഗാനങ്ങളും മനസ്സിൽ ഓർമ്മകൾ തൊട്ടുണർത്തുന്നതാണ്. അതുപോലെ അതെ ഒരു പാട്ട് കൂടി രേഖ രാജീവ് ചോദിച്ചിട്ടുണ്ട് ഹരിപ്പാട് നിന്ന്. തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അങ്ങനെ മെസ്സേജസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവ് ഷംനാദ് അദ്ദേഹം അയച്ചിരിക്കുന്നു, അദ്ദേഹം എഫ് ബിയിൽ ഗാനങ്ങൾ രചിക്കുന്നൊരു വ്യക്തി കൂടിയാണ്, ചവറ മുകുന്ദപുരം സ്വദേശിയാണെന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും നല്ലൊരു ദിവസം കൂടി നേരുകയാണല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളെല്ലാം ഇങ്ങനെ ആക്റ്റീവായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജിക്കൊപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്താലോ.
1: യെസ്. എന്താണ് ആദ്യമേ ഇന്ന് കുസൃതി ചോദ്യം ഒന്നുമില്ല, നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറയുകയും ചെയ്തു ചെറിയൊരു കുസൃതി ചോദ്യമൊക്കെ ആയിട്ടാണ് വന്നത്.
0: ചെറിയൊരു ചോദ്യമാണ്, പക്ഷേ അതിന് പാർവതിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരായിരിക്കും ആരായിരിക്കും അതിന് ആൻസർ ചെയ്യുന്നത്? കുറച്ച് സിമ്പിൾ ആണ്, പക്ഷെ എന്നാലും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ. കുറച്ച് ചിന്തിക്കണം, എന്നെ പോലെ ചിന്തിക്കേണ്ടിരിക്കും. കുസൃതി ചോദ്യത്തിന്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും ചിന്തിക്കരുത്, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചിന്തിക്കേണ്ട ഒരു കുസൃതി ചോദ്യമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്,
1: ചോദ്യം കേട്ടതിന് ശേഷവും ആൻസർ കേട്ടതിന് ശേഷവും നമുക്ക് തീരുമാനം.
0: അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്, നമ്മൾ എന്തായാലും നമ്മളെല്ലാവരും രാവിലെ പുറത്തൊക്കെ പോകുമ്പോൾ അയൺ ചെയ്ത് അങ്ങനെയൊക്കെ പോകാനാണ് നമുക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകാനാണ് ഒരു 90% ആൾക്കാർക്കും ഇഷ്ടം അല്ലേ. നമ്മളെപ്പോഴും ഒന്ന് ബ്യൂട്ടി എൻഹാൻസ് ചെയ്ത് പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഷർട്ടൊക്കെ അയൺ ചെയ്ത് അല്ലെങ്കിൽ ചുരിദാറൊക്കെ അയൺ ചെയ്ത് നമ്മുടെ സ്കേർട്ട് ടോപ്പ് കുട്ടികളുടെ യൂണിഫോം എല്ലാം അയൺ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ അയൺ മെഷീനിൽ ഒരാൾ ഷർട്ട് തേക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഷർട്ട് തേക്കാൻ വേണ്ടി വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രതിഭാസങ്ങൾ അരങ്ങേറുകയാണല്ലോ, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഷർട്ട് തേക്കാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ കറണ്ട് പോയി, പക്ഷേ ആ ഒരു വ്യക്തി ഈ ഷർട്ട് തേക്ക് തന്നെ ചെയ്തു. എങ്ങനെയായിരിക്കും അദ്ദേഹം ഷർട്ട് തേച്ചത്? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു ക്ലൂ തരാം. നിങ്ങൾ വേണമെങ്കിൽ പറയാം കറണ്ട് ഇല്ലാതെയും തേക്കാം, അല്ലാത്ത ബോക്സുകൾ അയൺ ബോക്സ് ഉണ്ട് എന്ന രീതി, പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അയൺ ബോക്സിൽ അതായത് കറണ്ട് പോയി, പക്ഷേ അദ്ദേഹം ഷർട്ട് തേച്ചു. എങ്ങനെയാണ് അദ്ദേഹം ഷർട്ട് തേച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: തികച്ചും ആതിരയുടേതാണ്, ആൻസറും ആതിരയുടേതാണ്. അപ്പൊ ആൻസറും ചോദ്യം ഒക്കെ കേട്ടിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും മാലയും ജെന്റും ഒക്കെ
0: എന്നെ ആരും ഉപദ്രവിക്കില്ല. ചിലരൊക്കെ ഇങ്ങനെ ഡിജിറ്റലായിട്ട് അടി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ

0: ആഗ്രഹം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ചോദ്യത്തോടു കൂടി അതിനൊരു തീരുമാനമാകുന്നതായിരിക്കും. യെസ്, അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് അയൺ
0: ബോക്സിൽ
1: ആൻസർ എത്രയും പെട്ടെന്നൊക്കെ അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848557858. ചെറിയൊരു ചിരി വരുന്നു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൻസർ ഞാൻ കേട്ടതാണ്.
0: ഒരുപാട് ആലോചിച്ചു, പക്ഷെ ആ ആൻസർ കിട്ടാതെ ഇങ്ങനെ പാർവതി ബ്ലിങ്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞപ്പോ പാർവതി ഓ ഇങ്ങനെയൊരു ആൻസർ ഉണ്ടോ എന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് അയച്ചോളൂ, ഒരുപാട് ബ്രില്യന്റ് ആയിട്ട്. കുസൃതി ചോദ്യത്തിന്റെ ഒക്കെ രാജാക്കന്മാരാണ് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ളത്. അപ്പൊ അവരെല്ലാവരും അയക്കും. ഇന്നത്തെ ആ ഒരു എനർജി ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഒരുപാട് വിശേഷങ്ങളുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ചർച്ചാ വിഷയമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പറയാം. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പറയാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും മീഡിയ ആണ്. അപ്പോൾ മീഡിയയിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ അതിൽ കുറച്ച് പൊഴുപ്പും തൊങ്ങലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ റിലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്താ പറയുക, കറക്റ്റായിട്ടുള്ള പ്രോപ്പറിൽ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പല മീഡിയാസും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കേസ് ഇവിടെ നമ്മുടെ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അഞ്ജു എന്ന് പറഞ്ഞ കുട്ടി 24 വയസ്സാണ്. അതായത് ഒരു കൗമാര കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് യൗവനം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ടൈമാണല്ലോ, വളരെ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ എന്തിൻ്റെയൊക്കെയോ പേരിൽ പല പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണാം. എന്തിൻ്റെയൊക്കെ പേരിൽ ഒരു ദേഹോപദ്രവം ഏൽക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. ഇൻ കേസിൽ ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്നും കരുതി ദേഹോപദ്രവം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നൊരു സാഹചര്യം ഇന്നും നമ്മൾ ഫേസ് ചെയ്യുന്നു. മുമ്പത്തെയൊക്കെ കാലഘട്ടത്തിലൊക്കെ ഒരടി അടിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവരാണ് പിന്നീടുള്ള തലമുറയെ പഠിപ്പിക്കുന്നത്, അയ്യോ പെൺകുട്ടി ഇങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കണം. പക്ഷെ അല്ല, പെൺകുട്ടി അങ്ങനെ ആവണ്ട. പെണ്ണിനും ആണിനും നമ്മളിപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ തുല്യത എന്നുള്ളതാണ്. അല്ലാതെ ആൺകുട്ടികളെ ഇഷ്ടപ്പെടാത്ത ഒരു രീതി അല്ല ഒരിക്കലും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഡിസിഷനിലേക്കും കറക്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള നിയമത്തിലേക്കും അത് പോകേണ്ടിയിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ.
1: 2026 നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഇന്ന് ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ എഡ്യൂക്കേഷനിലൊന്നും അല്ല നമ്മൾ, ഇന്ന് അവളാണെങ്കിൽ നാളെ നമ്മൾ ഇന്നുകൂടി നമ്മൾ ചിന്തിക്കുക, തീർച്ചയായും അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ പേരിലാവട്ടെ, സ്ത്രീധനമാകാം എന്താകാം, എന്തിൻ്റെ പേരിലായാലും ഒരാളെ ദേഹോപദ്രവം ചെയ്യാനായിട്ട് ആർക്കും റൈറ്റ് ഇല്ല.
0: യെസ്
1: യെസ്, നമ്മളെല്ലാവർക്കും ഇൻഡിവിജ്വലി ഒരേപോലെ അവകാശമുള്ളൊരു ഭൂമിയിലാണ് നമ്മളും ജീവിക്കുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. എപ്പോഴും ഫെമിനിസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയും. ഒരിക്കലും അല്ല.
0: ഇതിപ്പോ ഇൻ കേസിൽ ഒരു പുരുഷനാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ പറയും, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ മാത്രമല്ല ഇങ്ങനെയുള്ള ഗാർഹികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഏൽക്കുന്നത്, എല്ലാവരും അല്ലേ, പുരുഷന്മാരും അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു പ്രയോറിറ്റിയിൽ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ കേട്ട് വരുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടാണ് പുരുഷന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ രീതികളിലുള്ള സ്ട്രക്ചറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് പെൺകുട്ടികളാണ് എന്നുള്ളത് തന്നെയാണ്.
1: ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും ഓ തുടങ്ങി അവളുടെ ഫെമിനിസം തുടങ്ങി. ഒരിക്കലും ഫെമിനിസത്തിൻ്റെ മീനിങ് പെണ്ണ് ഉയർന്നിരിക്കുക, ആൺ താഴ്ന്നിരിക്കുക എന്നല്ല, രണ്ടുപേരും ഈക്വലി സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ്. പല തവണകളിൽ നമ്മളായാലും ചർച്ചയിൽ ഇങ്ങനൊരു വിഷയം എടുത്തിടുമ്പോൾ പറയും ഓ അവൾ അവളുടെ ഫെമിനിസം പറഞ്ഞു തുടങ്ങി എന്ന് പറയും. ഒരു പെണ്ണ് ഒരാളുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകുമ്പോൾ ഇതാണ് നിന്റെ വീട്, ഇനി ഇവിടുത്തെ രീതിയാണ് നിനക്ക്, അപ്പോൾ നീ ഇനി അത് അഡാപ്റ്റ് ചെയ്ത് നീ ജീവിക്കുക.
0: അതായത് ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 23 വയസ്സ് വരെ നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ടതുപോലെ നമ്മൾ അവിടെ അഡാപ്റ്റ് ആവണം എന്നുള്ള ഒരു രീതിയാണ് ഇന്നത്തെ സൊസൈറ്റിയിലുള്ളത്. അത് മാറണം അല്ലേ. ഒരിക്കലും
1: ഒരു ദിവസം കൊണ്ടാണ് സ്വിച്ച് ഇട്ട പോലെ നമ്മൾ
0: മാറേണ്ടത്.
1: നമ്മൾ ഇത്രയും നാൾ ജീവിച്ച് വന്ന ഒരു രീതി ഉണ്ടാവും, ആ രീതി ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ മാറുകയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ പൂർവീകരും അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളും എല്ലാം ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്ത്രീ കല്യാണം കഴിയുന്ന പിറ്റേ ദിവസം മുതൽ അവൾ ഇങ്ങനെ മാറി വരും. അതേ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് വരുന്നത്. പക്ഷേ തിരിച്ച് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, രീതികൾക്കൊന്നും വ്യത്യാസമില്ല. അപ്പൊ എന്റെ രീതി ഇങ്ങനെയാണ്, എന്റെ വീട് ഇങ്ങനെയാണ്,
0: എന്റെ വീടിനനുസരിച്ച് മൂവ് ചെയ്യുക,
1: മോൾഡ് ചെയ്യുക.
0: ഒരിക്കലും ആ ഒരു കുട്ടി എങ്ങനെയാണ് വളർന്നു വന്നത്

0: അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും അതിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നൊരു ചിന്താഗതി ഒരിക്കലും സൊസൈറ്റിക്ക് ഇല്ല എന്നല്ല, പല വീടുകളിലും ഉണ്ട്. പക്ഷേ 80% അബോവ് വീടുകളിലും അങ്ങനെയല്ല മൈൻഡിൽ. അതെ, ഈ കുട്ടി ഇങ്ങോട്ടത്തേക്കാണ് വന്നത്, ഇങ്ങോട്ടത്തേക്ക് വന്നുകൊണ്ട് ഈ ഇവിടുത്തെ രീതി പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അവൾ അഹങ്കാരിയായിട്ട് മാറുന്ന ഒരു
1: ഇവൾ ഇവിടുത്തെയാണ്. അതെ, അതോടൊപ്പം പഠിച്ചില്ലെങ്കിൽ അവൾ അഹങ്കാരിയായിട്ട് മാറും എന്നുള്ളൊരിത് ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകും. ഈ അഡ്ജസ്റ്റ്മെന്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എതിരെ നിൽക്കുന്ന ആൾക്ക് ദേഷ്യം ഉണ്ടാവുകയും അയാൾ ഉപദ്രവത്തിനുള്ള സ്റ്റാർട്ടിങ്ങിനെ തുടങ്ങുന്നത്. ഒരാളെ ദേഹോപദ്രവം ചെയ്യാന്ന് പറയുമ്പോൾ അയാളെ പിച്ചി കയറി ദേഹോപദ്രവം ചെയ്തിട്ട് ആ അവൾ എൻ്റെ ഭാര്യയല്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനൊരർത്ഥവുമില്ല. ഒരാളെ മാക്സിമം വേദനിപ്പിച്ച് അതിനെ അതിൻ്റെ എല്ലാ തലത്തിലേക്കും കൊണ്ടെത്തിച്ചതിന് ശേഷം നമ്മളിനി എത്ര സ്നേഹപ്രകടനം ചെയ്തിട്ടും അതിനകത്ത് യാതൊരുവിധ ഫലവുമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം നമ്മൾ അഞ്ജുനെ കുറിച്ചായിരുന്നു.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ മാത്രം നീ ഒരു വീട്ടിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ്, ഇന്ന കാര്യങ്ങൾ പഠിക്കണം, ഇന്ന ക്ഷമകളുണ്ടാവണം, അല്ല ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്ന് സ്ത്രീകളെ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, ഒരു പുരുഷനെ കൂടി നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പുറത്തൊരു സമൂഹത്തിൽ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അമ്മമാർ പുരുഷന്മാരോട് ഇതേ രീ പാറ്റേണിൽ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടം എന്നേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇന്നൊന്നും പോരെ ഇന്നത്തെ ലൈവ് അല്ലേ.
1: അതെ, എന്നാലും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ വിഷയം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സൗദിയിൽ നിന്നും ഭർത്താവിൽ നിന്നും ക്രൂര മർദ്ദനമേറ്റ അഞ്ജുവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെയും പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഈ കേസുകളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങളും അറസ്റ്റിലേക്കുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കേസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ അറിയാവുന്നതാണ്. അപ്പോൾ ഇനി ഇന്ന് ഒരഞ്ചു ഉണ്ടെങ്കിൽ നാളെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ
0: വാർത്തകളിൽ സജീവമായിട്ട് കേൾക്കുന്ന പല ന്യൂസുകൾ, ഇപ്പോൾ കൊല്ലം റിലേറ്റഡ് ആയിട്ട് പല സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യം റിലേറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ കേട്ട് രസിക്കാനും പിന്നീട് അതിൻ്റെ സ്റ്റോറീസിനെ പറ്റി, എൻ്റെ വീട്ടിലല്ല അത് കേട്ട് രസിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്റ്റോറീസ് ഇപ്പോൾ അത്തരത്തിൽ കേൾക്കുമ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, എന്തായിരിക്കും ഇതിൻ്റെ ബാക്കി എന്താണ് എന്നറിയാൻ ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരുമ്പോൾ മാത്രമാണ് അത് എത്രമാത്രം വേദനയുള്ള കാര്യമാണ്. ഇത് ചർച്ചാ വിഷയം മാത്രമല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ സംഭവിക്കുമ്പോഴാണ് അല്ലേ.
1: അതെ, കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർ മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല, അവരുടെ പേരൻസും അല്ലേ മാതാപിതാക്കളും കൂടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളെ എങ്ങനെ കംഫർട്ട് ആക്കണം എന്നുള്ള കാര്യം, നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുണ്ടാവും, വീട്ടറെ വീട്ടിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ എത്രമാത്രം കംഫർട്ടബിൾ ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ മകൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്തത് തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മകനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മകളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പേരൻസും കൂടെ മാറിയാലേ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനു വേണ്ടി പ്രയത്നിക്കുക അല്ലേ.
0: തീർച്ചയായിട്ടും വാക്കുകളിൽ പറയുന്ന കേൾക്കുന്നവരാണെങ്കിലും ചിന്തിക്കുന്നവരാണെങ്കിലും ഇപ്പം നമ്മളാണെങ്കിൽ ഒരുപാട് പുരോഗമനമായിട്ടൊക്കെ പറയുന്നു, നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ സാങ്കേതിക വിദ്യയിലൂടെ എല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഒരു 80s അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെയും തന്നെയാണ് നമ്മൾ സജീവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനൊരു ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവുന്നില്ല, പറയുക മാത്രമാണ്, പ്രവൃത്തിയിൽ ഒരിക്കലും ആരും കൊണ്ടുവരുന്നില്ല. അതിനൊരു മാറ്റം എപ്പോഴും ഉണ്ടാവണം. സ്ത്രീകൾ മാത്രമല്ല എല്ലാ ജെൻഡറിലുള്ള ആൾക്കാർക്കും നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടുക തന്നെ വേണം എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മീഡിയാസിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം 100% ശരിയാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് അത് പോകുന്നതെന്ന് ഒരിക്കലും പറയുന്നില്ല അല്ലേ. മാറ്റങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ സജീവം. പക്ഷേ ഒരു ദേഹോപദ്രവം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് അല്ലേ. യെസ്, അപ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു കുട്ടി, അങ്ങനെയുള്ളൊരു കുട്ടിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മറ്റൊരു വീട്ടിൽ മറ്റൊരു സാഹചര്യത്തിൽ വളർന്നു വന്നതാണ്, അതിൻ്റെതായ രീതികളുണ്ട് എന്നുകൂടി മനസ്സിലാക്കാനുള്ളൊരു കേപ്പബിലിറ്റി എല്ലാവർക്കും ഉണ്ടാവണം എന്നുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം 10 കഴിഞ്ഞ് 50 ആയിരിക്കുന്നു. നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് പിന്നിൽ കുറച്ച് വിശേഷങ്ങളുണ്ട്. ആ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ.

0: വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പൊ നല്ലൊരു കുസൃതി ചോദ്യം ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ
3: എല്ലാവരും അയക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് നമ്മുടെ പല ശ്രോതാക്കളും കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്.
2: അപ്പൊ എല്ലാവരും,
3: ഞാൻ പറഞ്ഞില്ലേ പാർവതി, എല്ലാവരും വളരെ ബ്രില്യന്റ് ആയിട്ടാണ് കുസൃതി ചോദ്യത്തിന്റെ ആ ഒരു ട്രാക്കിലേക്ക് അവരെത്തിയിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രേഖ രാജീവ് ഹരിപ്പാട് നയിച്ചിരിക്കുന്നു, പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആൻസർ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ സോപ്പ് അല്ല, ഇന്നലെ ആലീസ് ഉണ്ണികൃഷ്ണൻ്റെ പ്രോഗ്രാം കേട്ടിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, എന്ത് നല്ല ശബ്ദമാണ്, അവരുടെ ഗാനമേളകളൊക്കെ കേട്ടിട്ടുണ്ട് മാമിൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, പാട്ടും വർത്തമാനവും എന്നൊരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൻസൂർ ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആലീസ് ഉണ്ണികൃഷ്ണൻ്റെ പ്രോഗ്രാം കേട്ടു, മനോഹരമായിരുന്നു, നല്ല പാട്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. കവിത ചേച്ചി ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, ആതിര പാർവതി, ആതിര പാട്ടുകൾ മനോഹരമായിരുന്നു, കവിത കടപ്പാക്കടയിൽ നിന്നാണ്. യെസ്, താങ്ക് യു സോ മച്ച് ചേച്ചി, നല്ലൊരു ദിവസം കൂടി നേരുന്നു. അതുപോലെ ബിനീഷേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ലീലാമണി ചേച്ചിക്കും വനജാമ്മയ്ക്കും ഞങ്ങൾ അടിമാലിക്കാരുടെ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ലീലാമണി ചേച്ചിയും വനജാമ്മയ്ക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ, നമ്മുടെ ഒരുപാട് ശ്രോതാക്കളും ഉണ്ട്, അവർക്ക് സ്പെഷ്യലായിട്ട് പക്ഷേ ഒരു എന്താ പറയുക വിഷ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിനീഷേട്ടൻ കറക്റ്റ് ആൻസർ കൂടി അയച്ചിട്ടുണ്ട്, ജോബി ചേട്ടൻ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, അതൊക്കെ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചിത്രാമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ആതിരക്കുട്ടി, പാറുക്കുട്ടി ആൻഡ് ടെക്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാൾ ആർദ്രത ആർക്കാണ് എന്നുള്ള രീതിയിലുള്ള ഇന്നത്തെ ചോദ്യം ചിത്രാമ്മ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ആലോചിക്കാം അല്ലേ, സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാൾ ആർദ്രത ആർക്കാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നു, അപ്ഡേഷൻ അവബോധം, സ്ത്രീധന പീഡനം സൂപ്പറായിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് മാം. അതുപോലെ കൊല്ലം പുസ്തകോത്സവത്തിൽ പങ്കെടുക്കണേന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് തന്നെയായിരിക്കും. യെസ്, അപ്പോൾ അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, മെസ്സേജ് എല്ലാവരും അയച്ചോളും. നമ്മുടെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആൻസറൊക്കെ കറക്റ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഒരാൾ ഷർട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തേക്കാൻ എടുക്കുമ്പോൾ കറണ്ട് പോവുകയാണ്, അങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കറണ്ട് പോയെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇറങ്ങണം, പക്ഷേ അദ്ദേഹം ഈ ഒരു തേപ്പൂട്ടി വെച്ചിട്ട് അത് അയൺ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അയൺ ചെയ്തു, എങ്ങനെയാണ് കറണ്ട് ഇല്ലാതെ അയൺ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പാർവതി ചിരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ഡേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ പാർവതി ചിലപ്പോൾ ആൻസർ അങ്ങ് പറയും.
2: യെസ്, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ആൻസർ അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585 നമ്പർ ഒരിക്കൽ കൂടി, 8848585. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു കുസൃതി ചോദ്യത്തിന്റെ ആ ഉത്തരങ്ങൾ
3: വൈബിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, നമ്മൾ ഇതിനു മുമ്പ് ഒരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, സ്വപ്ന സുന്ദരി നാന്ദാനെ, എന്ത് രസമുള്ളൊരു പാട്ടാണ് അല്ലെ, ഒരു അതിന്റെ ആ ഒരു താളവും അതുപോലെ തന്നെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, എപ്പോഴും ഒരു റെയർ ഒരു സൗണ്ടാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ടുള്ള വൈക്കം വിജയലക്ഷ്മി അല്ലെ, മാമിന്റെ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്ത് രസമാണ്, ആ ഒരു വെറൈറ്റിയാണ് എപ്പോഴും പാട്ടുകളിലെല്ലാം അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ തമിഴ് പാട്ടുകളുടെ എല്ലാം പല ഹിറ്റ് സോങ്സിലും അദ്ദേഹം മാമിൻ്റെ ഒരു സൗണ്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റ് ആണ് എന്നുള്ളൊരു രീതി കൂടിയുണ്ട്. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി
2: ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്.
3: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു മലയാളി എന്ന രീതിയിൽ അഭിമാനിക്കാം അല്ലേ. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി മാമിൻ്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന് അല്ലേ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ജന്മന തന്നെ എന്താ പറയുക വൈകല്യങ്ങളുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു കാഴ്ചശക്തി ഇല്ലെങ്കിൽ കൂടിയും അത്ര മനോഹരമായിട്ടാണ് പാട്ടുകൾ. അപ്പോൾ അങ്ങനൊരു കഴിവ് ദൈവം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത്രയും അനുഗ്രഹീതയായിട്ടുള്ളൊരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. നിരവധി അവാർഡുകളിലൂടെ കൂടി

0: നമ്മുടെ രാജ്യവും മാമിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മനോഹരമായ കാര്യം കൂടിയാണ്. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റി കാറ്റി എന്ന സോങ്ങോട് കൂടിയാണ് ഏറ്റവും മലയാള പിന്നണി ഗാനരംഗത്ത് ശ്രദ്ധയായിട്ട് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. അത്ര മനോഹരമായ ഗാനങ്ങളാണ്, വെറൈറ്റി ആയിട്ടുള്ള സോങ്സ് ആണ് അദ്ദേഹം മാം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
1: അപ്പോൾ ഈ കഴിഞ്ഞ അങ്ങുവാന കോണിൽ എനിക്ക് തോന്നുന്നു എല്ലാ കൊച്ചു ഒരു കൊച്ചു കൂട്ടുകാരുടെ അടുത്ത് നമ്മളിങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് അവർ ആദ്യം പാടുന്നത് അങ്ങുവാന. അപ്പൊ ആ പാട്ട് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഒരുപാട് നമ്മളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന കണക്കുള്ള പാട്ടുകളാണ്. അതോടൊപ്പം നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തെറി സിനിമയില് ഒരു ചെറിയ ഒരു പോർഷൻ പാടിയിട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു
0: നല്ല രസമാണ്. ആ പാട്ടിന്റെ ഒരു രീതി തന്നെ മാറ്റാണ്, ഒരു ഒരു ക്ലാസ് ടച്ചിലേക്ക് പോവാണ് അല്ലെ. എല്ലാരും പല സമയത്തും സംഗീത സംവിധായകരാണെങ്കിലും ആ പാട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്തും ഈ മാം ഈ ഒരു പോർഷൻ പാടുമ്പോൾ ഭയങ്കര കൈയിടിയും അല്ലെങ്കിൽ അതിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മലയാളിയാണ് സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സംഗീതത്തിൻ്റെ ഉടമ തന്നെയാണ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി. പല രീതിയിലും അവാർഡുകളിലൂടെ ആണെങ്കിലും പിന്നീട് മറ്റ് രീതികളിൽ കൂടി ശ്രദ്ധയാണ് വൈക്കം വിജയലക്ഷ്മി. അതായത് ഒറ്റക്കമ്പി മാത്രമുള്ള അപൂർവ വാദ്യോപകരണങ്ങളാണ് വൈക്കം വിജയലക്ഷ്മിയെ മറ്റൊരു രീതിയിൽ പ്രശസ്തിയാക്കുന്നത്. ഗായത്രി വീണയാണ് എന്നാണ് ആ ഒരു സംഗീത ഉപകരണത്തിന് പേരിട്ടിരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഈ ഗായത്രി വീണയിൽ തുടർച്ചയായിട്ട് 5 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ വായിച്ചുകൊണ്ട് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കൂടി നേടിയിട്ടുണ്ട് വൈക്കം വിജയലക്ഷ്മി. അപ്പൊ ആ ഒരു രീതിയിൽ കൂടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി അല്ലെ.
1: അതിനോടൊപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സ്റ്റേജ് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾക്ക് ഇരിക്കുന്ന എല്ലാ കാണികളെയും നമ്മൾക്ക് കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഒരു സ്റ്റേജ് നമ്മളുടെ കയ്യിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി മാം എന്ന് പറയുമ്പോൾ പാട്ട് പാടുന്നതിന് മുമ്പ് ആ ഇരിക്കുന്ന കാണികളെ എല്ലാം ഒരു ഹാപ്പി ആക്കി ആ സ്റ്റേജ് കയ്യിലെടുത്തതിന് ശേഷമാണ് പാട്ട് പാടുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോ ഒക്കെ ആണെങ്കിലും നമുക്ക് കാണാനായിട്ട് നല്ല ഭയങ്കര ഇഷ്ടമാണ് മാമിൻ്റെ ഒരു പാട്ട് പാടുന്ന രീതികളാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും അതോടൊപ്പം മറ്റുള്ളവരെ ആണെങ്കിലും ഒരുപാട് അങ്ങനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ കളിയാക്കിയൊക്കെ ചെറിയ രീതിയിലൊക്കെയാണ്. നല്ല രസമാണ് സംസാരങ്ങളാണെങ്കിലും.
0: അപ്പോൾ ആ ഒരു എന്താ പറയുക കാഴ്ച പരിമിതി ഉണ്ടെങ്കിൽ കൂടിയും മറ്റ് നല്ല രീതിയിലുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് വൈക്കം വിജയലക്ഷ്മി. ഇനിയും ഒരുപാട് ഗാനങ്ങൾ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പാടി വെച്ചിട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന, എല്ലാ ഭാഷകളിലും ഹിറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗാനങ്ങളാണ് വൈക്കം വിജയലക്ഷ്മി മാം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മാമിനൊരു ഹാപ്പി ബർത്ത്ഡേ റേഡിയോ സാന്ദ്ര 90.4 FM നേരാണ്. മാമിൻ്റെ ഒരു സൂപ്പർ സോങ് ആണ് നമ്മൾ കേട്ടത്. അന്ന് ഒരു കാലത്ത് നമ്മളിങ്ങനെ എപ്പോഴും കേട്ടാലും ഇങ്ങനെ എന്ത് രസമാണ് ഈ പാട്ട്, എങ്ങനെയാണ് ഇങ്ങനെ എന്ന രീതി തോന്നുന്നത്. പക്ഷെ ഇപ്പം കേൾക്കുമ്പോഴും അതേ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ARM ആ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഗാനം തന്നെയായിരിക്കും അല്ലേ. യെസ്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: യെസ്. അപ്പോൾ സമയം 11 മണിയോടടുത്തിരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വൈക്കം വിജയലക്ഷ്മി മാമിൻ്റെ ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വരിക. നിങ്ങളോടൊപ്പം ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി

0: ഹേ നിഷ എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ ഓണീ സീറ്റിലിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതിയാണ്. അപ്പോൾ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ പിറന്നാൾ ദിവസവുമായിട്ട് റിലേറ്റ് ചെയ്ത വൈക്കം വിജയലക്ഷ്മിയുടെ ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാമിന് ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മനോഹരമായിട്ടുള്ള ARM ചിത്രത്തിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് അയക്കുന്നു. ഷീബ ചേച്ചി പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, സോങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് എപ്പോഴും ഷീബ ചേച്ചി ചോദിക്കും. എന്തായാലും ലൈവിനിടയ്ക്ക് അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്രമോദ് ഏട്ടൻ കണ്ണൂരിൽ നിന്ന് അയച്ചിരിക്കുന്നു. ഹായ്, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ എന്ന പ്രോഗ്രാമാണ് തോന്നുന്നു. ആ പ്രോഗ്രാമിൻ്റെ പാട്ടൊക്കെ സൂപ്പറായിരുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ അഞ്ജന മോഹനും നന്ദന മോഹൻ രണ്ട് സിംഗേഴ്സാണ്, ഡാൻസേഴ്സാണ്. അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റണ്ണായിരുന്നു. അപ്പോൾ അതിന് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തും നല്ല മെസ്സേജസ് ഒക്കെ അയച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി നേരെയാണ്. അതുപോലെ നമ്മുടെ രമേഷ് KG സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യാം. എന്താ കറക്റ്റ് അതിൻ്റെ റീസണിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല കുസൃതി ചോദ്യത്തിൻ്റെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. നമ്മുടെ ചിത്രാമ്മ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും അത് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. വനജാമയുടെ ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, സാന്ത്വനം കുടുംബത്തിനും അടിമാലിക്കാർക്കും സനൂജിനും FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലിസിൻ്റെ പരിപാടി വളരെ നന്നായിരുന്നു. ഇതിന് മുൻപ് അതായത് മനോഹരമായ ഗാനങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന രീതിയിൽ വനജാമയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വനജാമ. അപ്പൊ രാജും ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്താ പറയുക, ആദ്യം തന്നെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ സനൂജിന്റെ അദ്ദേഹം എന്നത്തെയും പോലെ നമുക്ക് മൂന്ന് പുഷ്പങ്ങളൊക്കെ. ഇന്ന് എന്തായാലും ഹാർട്ട് ഇല്ല, കാര്യം ഇന്ന് പ്രീതി ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഹാർട്ട് ഒന്നും തന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും സനൂജ് ഉത്തരം അറിയാം, അവസാനം പറയാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബാബുരാജൻ സാറ്, എം എസ് ബാബുരാജൻ മാഷിൻ്റെ എന്താ ഓർമ്മ ദിനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ സാറിനും ഒരു നല്ലൊരു ദിവസം കൂടി നമ്മൾ ആശംസിക്കുകയാണല്ലേ, അല്ലേ? യെസ്
5: യെസ്.
0: അതെ, അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ കേസിൽ ആരുടെങ്കിലും മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നോടൊന്ന് എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജസ് എല്ലാം മാക്സിമം വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ, യെസ്, അപ്പോൾ ഇന്ന് ഇങ്ങനെ മഴ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടും പറയുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള അറിയിപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മുന്നറിയിപ്പുകളാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട
5: നാളെയാണ് ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം നമ്മുടെ തെക്കൻ കേരളത്തിൽ ചെറിയൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടു. അപ്പൊ അത് കാരണം മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സേഫ് ആയിട്ടൊക്കെ യാത്ര ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക.
0: യെസ്.
5: അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീരാറായോ?
0: അല്ല, ഇന്ന് അതായത് ഒക്ടോബർ 7-ാം തീയതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതിൽ കെ കേളപ്പൻ, അദ്ദേഹത്തിൻ്റെ നമ്മുടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്, അല്ലേ? യെസ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി എപ്പോഴും പറയുമ്പോൾ ഗാന്ധിയൻ ദാർശനികമായ ചിന്താഗതിക്ക് വേണ്ടിയിട്ടൊക്കെ മെയിനായിട്ട് കേരളത്തിൽ നിന്നിട്ടുള്ളൊരു വ്യക്തികളിൽ ഒരാളായിട്ട് തന്നെ നമുക്കറിയപ്പെടാൻ സാധിക്കുന്നു. സാമൂഹിക പരിഷ്കർത്താവായിട്ടും വിദ്യാഭ്യാസ വിചക്ഷകനായിട്ടും പത്രപ്രവർത്തകനായിട്ടും അങ്ങനെ നിരവധി മേഖലകളിലാണ് സജീവമായിട്ട് തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഗാന്ധിയൻ ആദർശങ്ങൾ കേരളത്തിൽ ജനകീയമാക്കിയതിൽ പ്രധാന പങ്ക് തന്നെ കെ കേളപ്പൻ സാറിനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹ ത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളതിൽ പ്രധാനിയാണ് കെ കേളപ്പൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആയിട്ട് തന്നെ തിരഞ്ഞെടുത്തു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ ദിനമായിട്ട്

0: നമ്മൾ ഇങ്ങനെ കാണുകയാണ്.
1: യെസ്, അപ്പോൾ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള കെ കേളപ്പൻ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്നിവയ്ക്കൊക്കെ അദ്ദേഹം നേതൃത്വം നൽകി. അതിനുപരി അദ്ദേഹം ഒരു പത്രപ്രവർത്തകനും കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളിലോട്ടൊക്കെ പോകാനുള്ള സമയം ഇങ്ങനെ വരുന്നുണ്ടല്ലേ. സമയം ഇപ്പോൾ
0: 11:16
1: വളരെ വളരെ സ്പീഡിന് നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദരി, ഞാൻ ഇപ്പൊ സ്വർണത്തിനൊക്കെ നല്ല വിലയാണല്ലേ, നല്ല പൈസയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഗ്രാമിന് ഒരു 13,000 മുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോ
0: അതിനെപ്പറ്റി ചിന്തിക്കണ്ട.
1: എന്നാലും നമ്മള് സ്ത്രീകളുടെ മനസ്സിലെ ചിന്തിച്ചുകൊണ്ടേ.
0: തീർച്ചയായിട്ടും കാണുമ്പോ ഒരു ഭംഗിയൊക്കെ തോന്നുമ്പോ ആ കൊള്ളാം എന്നൊക്കെ, പക്ഷെ കൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുക.
1: യെസ്, അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ സ്വർണത്തിന്റെ വിലയിലേക്ക് ഇങ്ങനെ ചില സമയങ്ങളൊക്കെ പത്രത്തിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഞെട്ടും. അപ്പൊ സ്വർണമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്.
0: അതെ, യഥാർത്ഥത്തിൽ ഗോൾഡ് ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് ഒരു നല്ലൊരു കാര്യമാണ്. കാര്യം എല്ലാ ദിവസവും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ അതിൽ ഇങ്ങനെ കൂടിക്കൊണ്ട്
0: അതൊരു അസറ്റ് ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്വർണത്തിന്റെ കഥ പറയുമ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പോൾ ആ ന്യൂസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കേട്ടപ്പോൾ ഭയങ്കരമായൊരു സന്തോഷം തോന്നി, കാരണം ഇപ്പോൾ സ്വർണത്തിന്റെ വില നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും, അതായത് ഒരു 25 pounds സ്വർണ്ണാഭരണം ഒരു ശുചീകരണ തൊഴിലാളിക്ക് കിട്ടുകയും അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം തനിത്തങ്കം എന്ന് തന്നെ പറയല്ലേ, മനസ്സ് തനിത്തങ്കം സാർ എന്ന് പറയാം.
0: ഒരു കാലഘട്ടത്തിൽ അത്രയും ഒരു പവൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും അല്ലേ. പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് എടുക്കാതെ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അത്രയും ഒരു ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അത് ബിഹേവ് ചെയ്തു എന്ന് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു എന്നും പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് വളരെ സ്വാർത്ഥരാണ്, എല്ലാം അങ്ങനെയാണ് എന്നെങ്കിലും മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത ഒരു പിടി അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ആൾക്കാർ കൂടി ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അതിനുദാഹരണം തന്നെയാണ് ഇങ്ങനെയുള്ളവരല്ലേ.
1: മഞ്ചേരി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയായ കൃഷ്ണൻകുട്ടി ആണ് ഈ വീണ് കിട്ടിയത്. 25 pounds അദ്ദേഹത്തിന് വീണ് കിട്ടിയത്. അദ്ദേഹം അത് ഉടമയ്ക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം അദ്ദേഹത്തിന് അത് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ, അതായത് നമ്മുടെ ശുചീകരണത്തിന്റെ ഗവൺമെന്റിന്റെ ഓഫീസിൽ ഏൽപ്പിക്കുകയും അതിനുശേഷം അതിന്റെ ഉടമയെ കണ്ടെത്തുകയും അത് തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയും സ്വർണത്തിനൊക്കെ ഇത്രയും വില കൂടി നിൽക്കുന്നൊക്കെ ഒരു സമയത്ത് ഒരു 25 pounds കിട്ടുക, അത് ഉടമയെ തിരിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ മനസ്സ് തന്നെ വേണമല്ലേ. ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് ഇങ്ങനെ വില കൂടുമ്പോൾ നമ്മൾ ഓരോ തവണയും നമ്മളുടെ ദേഹത്ത് തന്നെ ഇടുവാണെങ്കിൽ നമ്മൾ ഒരുപാട് അലേർട്ടായിട്ടിരിക്കണം. എപ്പോഴും നമ്മളോടായാലും എല്ലാവരും പറയും പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അപ്പോൾ വളരെ സൂക്ഷിച്ച് പോകുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതേപോലെ വീണ് കിട്ടിയത്, അത് 25 pounds ഉണ്ട്, അത് വീണ് കിട്ടിയത് തിരിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം തന്നെയാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നും ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒന്ന് മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് എന്ന്, അല്ലെങ്കിൽ അവരെ നമുക്ക് മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട വ്യക്തിയുടെ ഒരു മനസ്സ് മനസ്സിലാക്കി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ.
1: യെസ്,
0: അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം ഇങ്ങനെ ഒരു തേപ്പ്, അതായത് ഒരു ഇസ്തിരിപ്പെട്ടിയിൽ നമ്മളിങ്ങനെ ഷർട്ടൊക്കെ തേച്ച് അയൺ ചെയ്ത് തന്നെയാണ് പോയത്. പക്ഷെ കറണ്ടില്ലായിരുന്നു, എങ്ങനെയാണ് ആ ഷർട്ട് അയൺ ചെയ്തത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തമാശ രീതിയിലുള്ളൊരു ആൻസറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുസൃതി ചോദ്യമാണ്, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിരിക്കാം അല്ലേ. യെസ്, അപ്പോൾ നല്ല മനോഹരമായൊരു ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പ്.

0: സഹായം ലഭിക്കും. ബീമാ സഖ്യക്ക് മറ്റു ആനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
5: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
6: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
5: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
6: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
5: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
6: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
5: ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
6: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
5: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
6: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
5: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
6: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
5: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
4: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
5: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും, ചെറിയൊരു കുസൃതി ചോദ്യം, നല്ല നല്ല
8: പാട്ടുകളൊന്നുമല്ല,
7: നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. ചെറുതല്ല കേട്ടപ്പോൾ ആതിരയും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോ ഉത്തരമൊക്കെ തരാനുള്ള സമയം ഇങ്ങനെ അടുത്തിടത്ത്
8: ഏകദേശം മൈൻഡ് ടിപ്പിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇൻ കേസിൽ ഇതിന് മെസ്സേജ് അയക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ഒരാൾ ഷർട്ട് അയൺ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആവുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നു. കറണ്ട് പോയപ്പോൾ പക്ഷെ അദ്ദേഹം ഇങ്ങനെ അയൺ ബോക്സ് വെച്ചിട്ട് ചെയ്തു എന്നുള്ളതാണ്, അയൺ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ആൻസർ നിങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ അയക്കേണ്ട. വാട്സപ്പ് നമ്പർ 8785 8785. ഇന്നത്തെ ദിവസം ഒക്ടോബർ 7 ഒരു ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ്, അതായത് മെയിൻ ആയിട്ടുള്ള അപ്ഡേഷനിലേക്കും കൂടെ ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്നത്തെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് വേൾഡ് ഡേ ഓഫ് ഡീസന്റ് വർക്ക് ഡേ ആണ് അല്ലേ. തൊഴിലാളികളുടെ അവകാശങ്ങളും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് നിലനിൽക്കുന്നത്.
7: മാന്യമായ ശമ്പളം, സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം, തുല്യ അവകാശങ്ങൾ, സാമൂഹിക സുരക്ഷ, ബഹുമാനം എന്നിവ ഉറപ്പാക്കണമെന്ന സന്ദേശമാണ് ഈ ദിവസത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതൊക്കെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് അതിന് പറ്റിയ ശമ്പളം ഒന്നും ഇല്ല എന്നൊക്കെയാണ് മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് മുതൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് തുടങ്ങാം
8: എന്നും കരുതി ഒരുപാട് അടിയുന്നുണ്ട്. മാന്യമായ രീതിയിൽ അല്ലേ, എവിടെയും ഡീസന്റ് ആയിട്ടുള്ള വോക്കിംഗ് ആയിരിക്കും ആ ഒരു സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന
7: സാഹചര്യങ്ങളും കൂടി നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, നമ്മളെ എന്നിട്ട് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ഹോം ആണല്ലേ. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വരെ നമ്മൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ബാക്കിയുള്ള കുറച്ച് സമയമാണ് നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം വളരെ മനോഹരമാക്കുന്നത് ആ ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാണോ ആ ഒരു മാനേജ്മെൻറ്റ്, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉറപ്പാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്.
8: യെസ്, തീർച്ചയായിട്ടും ഇതിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കൽ ഈ ഒരു ദിവസത്തിൻ്റെ പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ഏവർക്കും ഉൽപ്പാദനക്ഷമത.

0: യും ന്യായമായ വരുമാനവും നൽകുന്ന ജോലികൾ ലഭിക്കുക, അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ള ചില അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതും, സോഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുക, അതായത് തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷയും മറ്റു സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കുക എന്നുള്ളതും, സോഷ്യൽ ഡയലോഗ്സ് അതായത് സാമൂഹിക സംഭാഷണങ്ങൾ, തൊഴിലുടമകളും തൊഴിലാളികളും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ ഇൻ കേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു മാറാൻ സാധിക്കണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾക്കോ നമുക്ക് ആശയവിനിമയം നടത്താനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാവണം. അതായത് ഒരു ഫ്രസ്ട്രേഷനിലേക്ക് പോവാതെ അത് പറഞ്ഞു തീർക്കുക എന്നുള്ള രീതി ഉണ്ടാവണം തൊഴിലിടങ്ങളിൽ എന്ന് കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഒക്ടോബർ 7 നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: യെസ്,
0: അപ്പൊ ഏകദേശം നമ്മുടെ സമയം 11 കഴിഞ്ഞ് 31 എത്തി നിൽക്കുന്നു. അപ്പോൾ ആരും ഇനി മെസ്സേജ് അയക്കാൻ ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഷീബ ചേച്ചി പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഉണ്ണി ശ്രോതാവ് ഇസ്തിരിപ്പെട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല ആൻസർ, അപ്പൊ ചോദ്യം ഇതായിരുന്നു. അപ്പൊ ഉണ്ണി തെറ്റിപ്പോയിട്ടുണ്ട്, ആൻസർ ഞാൻ ഉടനെ തന്നെ പറയുന്നതാണ്. ഒരുപാട് സോങ് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. കൂടുതലും നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ, നമ്മുടെ മെലഡിയുടെ സുൽത്താൻ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് 48th. അപ്പോൾ ഒരുപാട് സോങ് സജഷൻസ് വന്നിട്ടുണ്ട്, നമ്മളത് മാക്സിമം എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നതായിരിക്കും. അതുപോലെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സമയം ഏകദേശം കഴിയാറായി എങ്കിൽ കൂടിയും 3 മുതൽ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീലക്ഷ്മി, ആർജി ശ്രീലക്ഷ്മി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പെട്ടെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 തൊട്ട് ആ പ്രോഗ്രാം കേൾക്കുക, നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലേ, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. യെസ്, അപ്പോൾ നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ആൻസർ നമ്മൾ റിവീൽ ചെയ്യാണ്. ചോദ്യം ഇതായിരുന്നു, ഒരാൾ ഷർട്ട് അയൺ ചെയ്യാണ്, അയൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ എങ്ങനെ അദ്ദേഹം പക്ഷെ അയൺ ചെയ്തു, എങ്ങനെയാണ് അദ്ദേഹം അയൺ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇസ്തിരിപ്പെട്ടിയിൽ ഓൾറെഡി ചൂടുണ്ടായിരുന്നു, ചൂട് നമ്മൾ കറണ്ട് ഓൺ ആക്കുന്ന സമയത്ത് ഒരു ചൂടുണ്ടല്ലോ, പക്ഷെ അതൊന്നും അല്ല, കുസൃതി ആയിട്ട് ചിന്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തരം ഇതാണ്, അയൺ ബോക്സ് പെട്ടെന്ന് കറണ്ട് പോയ സമയത്ത് അദ്ദേഹം അയൺ ബോക്സിനോട് ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടായപ്പോൾ തിരിച്ച് നമ്മൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ട നമുക്ക് ദേഷ്യം വരില്ലേ, തിരിച്ച് അയൺ ബോക്സ് ചൂടായി, ആ ചൂട് കണ്ട് അയാൾ തിരിച്ചു. ഇതാണ് ഇന്നത്തെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ.
1: നിങ്ങൾ
0: ആരും, അതെ, അപ്പൊ എന്തായാലും ആരും നിങ്ങൾ വിഷമിക്കേണ്ട, നല്ലൊരു ആൻസർ തന്നെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? നമ്മുടെ ബിനീഷ് അടിമാലി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു, അയാൾ അയൺ ബോക്സിനോട് ചൂടായി, അത് തിരിച്ചും ചൂടായി, ആ ചൂടിൽ അയാൾ ഷർട്ട് തെച്ചു. കറക്റ്റ് ഡയറക്റ്റഡ് അയച്ചിരിക്കുന്നു. അതുപോലെ ജോബി ചേട്ടൻ അയച്ചിരിക്കുന്നു, അയാൾ തേപ്പ് പൊട്ടിയോട് ചീത്ത, അതായത് എന്തെങ്കിലും കുറ്റം പറഞ്ഞു ആ സമയത്ത്, ആ ഒരു എന്താ പറയാ പെട്ടി പെട്ടെന്ന് ചൂടായി, അങ്ങനെ ആ ചൂട് കൊണ്ട് തേച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ തന്നെയാണ് കറക്റ്റ് ആൻസർ. സനോജ് ഉത്തരം അറിയാന്ന് പറഞ്ഞിട്ട് പോയതാണ്, പക്ഷെ സനോജിന് അറിയില്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. യെസ്, അപ്പോൾ സനോജ് ഇങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ, എനർജി ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള അപ്ഡേഷനൊപ്പം നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നല്ലൊരു പാട്ടോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതിയായിരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

0: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുകൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895391927.
1: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് October 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8ാം തീയതി അരകവ്യൂഹം, 9ന് ഹംസി ആൻഡ് ബാൻഡ്, 10ന് ശംഖ ട്രൈബ്, 11ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ മനസ്സിനെ

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക്. മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം, ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി KKളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തെളിയുന്നു. അവസാന മത്സരത്തിലും.

0: ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവുമാണ് ഭരണനിർവഹണത്തിൽ തനിക്ക് കരുത്തേകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ശ്രീ വിനായക ക്ഷേത്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായും 140 കോടി പൌരന്മാരുടെ ക്ഷേമത്തിനായും പ്രാർത്ഥിച്ചു. പൂർണ്ണ സമർപ്പണത്തോടെ ജനങ്ങളെ രാപകൽ സേവിക്കുന്നതിനായി തനിക്ക് കൂടുതൽ കരുത്തും ഊർജ്ജവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷത്തെ ഭരണ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത അനുഭവ പാഠവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: मेरा दायित्व भी सबसे अधिक है और मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है. मां भारती की हर संतान इस पूंजी की अधिकारी है.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇത് സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളും സമർപ്പണവും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിക്കും അടിത്തറയിട്ടതായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഫലം ഉറപ്പു നൽകുന്ന ഭരണശൈലിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുസേവനം ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം രാജ്യത്തെ സേവിക്കാനുള്ള മാർഗമായാണ് കണ്ടതെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വലിയ ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകിയിട്ടുള്ളതെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. പണപ്പെരുപ്പവും ക്രൂഡ് ഓയിൽ വില വർധനയുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. 3 വർഷത്തിന് ശേഷമുള്ള വർധന ഭവന വാഹന വായ്പകളുടെ EMI വർധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായാണ് സൂചന. പുനരുപയോഗ ഊർജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കരിയറിൽ അവസാന മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ച് ഇതിഹാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സി അഴിച്ചിരിക്കുന്നു. ഗോൾ മുഖങ്ങളെ കീഴ്പ്പെടുത്തിയ ആ ബൂട്ടുകൾ ഇനി രാജ്യത്തിന് വേണ്ടി വല കുലിക്കില്ല. 2 പതിറ്റാണ്ടിലേറെക്കാലം അർജന്റീനയ്ക്കൊപ്പമുള്ള മെസ്സിയുടെ ഫുട്ബോൾ യാത്രയ്ക്ക് അവസാന വിസിൽ വീഴുമ്പോൾ കോടാനുകോടി ആരാധകർ വിതുമ്പി. ബ്യൂണസ് ഐറിസിലെ സ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറക്കണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 228 മത്സരങ്കൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോളാരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്ദി മെസ്സി, കാൽപന്താവേശത്തിന്റെ ഒരു യുഗം സമ്മാനിച്ചതിന്.
0: കേരള ഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് 5.5 പതിറ്റാണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യ സത്യഗ്രഹി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1942 കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. ഐത്തോച്ചാടന പ്രചാരണത്തിന്റെ ഭാഗമായി ജാതിപ്പേർ ഉപേക്ഷിച്ച് കെ കേളപ്പൻ മാതൃകയായി. ഈ വാർത്തകൾ ആകാശവാണി.

0: നിന്ന്
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ

0: ഫൈസൽ അലിമുത്ത്.
1: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ചില്ലുപാലം അടച്ചിട്ടത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം വാഗമണിലെത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലത്തിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഡി ടി പി സി ഇടുക്കിയും ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്ന PPP മോഡലിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലുപാലത്തിന് പുറമെ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം, വെർച്വൽ റിയാലിറ്റി, സിപ്പ് ലൈൻ തുടങ്ങിയ നിരവധി വിനോദങ്ങളും ഇവിടെയുണ്ട്.
0: സംസ്ഥാനത്ത് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 മുറികൾ ബുക്ക് ചെയ്യാനാകും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഈ മാസം 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
5: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

0: നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് തന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ശ്രീ വിനായക് ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാജ്യത്തിന്
1: ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് കെ തോർ പർ നിരന്തർ സേവ കർത്തെ ഹുയെ 25 വർഷ് പൂരേ ഹോ ഗയേ മൈ ഹൃദയ സേ യേ മാൻതാ ഹൂ കി ദേശ് കേ ഹർ നാഗരിക് കാ മുജ് പർ സബ്സേ ബഡ ഹക് ഹൈ യേ 25 വർഷ് കാ ജൻവിശ്വാസ് ബഹുത് ബഡി പൂഞ്ചി ഹൈ ഓർ യേ പൂഞ്ചി ദേശ് കീ ഹൈ.
0: രാഷ്ട്രീയത്തെ അധികാരത്തിനപ്പുറം രാജ്യസേവനത്തിനുള്ള ഉപാധിയായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി അദ്ദേഹം മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നിവരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെയും പ്രശംസിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ. ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും ആഗോള ദക്ഷിണ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. പണനയ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു.
2: After a detailed assessment of the evolving macroeconomic and financial conditions, developments and the outlook, the MPC voted unanimously to increase the policy repo rate under the LAF by 25 basis points to 5.5%. Consequently, the STF rate stands adjusted at 5.25% and the marginal standing facility rate and the bank rate to 5.75%.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ചടങ്ങിൽ 326 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറൻ സമർപ്പിത ചരക്കിടനാഴിയുടെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 3 റെയിൽവേ പദ്ധതികൾക്കും 3 ഹൈവേ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് മുംബൈയിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതികളെ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2,000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായി സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെ സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2 ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റഷ്യയുടെ തെക്കൻ കരിങ്കടൽ തീരത്തുള്ള വിനോദസഞ്ചാര നഗരമായ സോച്ചിക്ക് സമീപം ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീന ജഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. ബ്യൂണസ് അയേഴ്സിലുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീം

0: ായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208-ാം മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നന്മയ്ക്കായി പരുത്തി, വ്യാപാരം, പരിവർത്തനം, പങ്കാളിത്തം എന്നിവയിലൂടെ സമൃദ്ധി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. വയലുകളിൽ പരുത്തി കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 10:24 ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഖാനയും തമ്മിൽ 2 ധാരണാപത്രങ്ങൾ കൈമാറി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖാന സന്ദർശിച്ച വേളയിലാണ് കരാറുകൾ കൈമാറിയത്. ശാസ്ത്രീയ ഗവേഷണം, അക്കാദമിക് മേഖല, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാറുകൾ. മദ്രസ വിദ്യാഭ്യാസ കമ്മീഷൻ റദ്ദാക്കി പശ്ചിമബംഗാൾ സർക്കാർ. കമ്മീഷനെ സ്കൂൾ സർവീസ് കമ്മീഷനുമായി ലയിപ്പിച്ചതായും ഇനി മുതൽ മദ്രസകളിലെ നിയമന നടപടികൾ SSCയുടെ കീഴിലാകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. മദ്രസകളിലെ അധ്യാപക നിയമനം സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ത്രിപുരയിലെ ഖോവായ് ജില്ലയിൽ നിന്ന് 1.74 കോടി രൂപയുടെ 340 കിലോഗ്രാം കഞ്ചാവ് അസം റൈഫിൾസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ലഹരി മരുന്നും വാഹനവും തുടർ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർക്ക് കൈമാറി. ജമ്മുകാശ്മീരിനെക്കുറിച്ചും പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലകൾക്കെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. UN പൊതുസഭയുടെ 6-ാമത് സമിതി യോഗത്തിൽ ലോക്സഭാ MP ബിപ്ലവ് കുമാർ ദേവാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. Let's celebrate pregnancy with Kinder Hospitals.
2: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
3: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
2: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
3: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
2: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
3: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
2: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
3: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
2: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
3: 6282529527. എങ്ങനെ?
2: 6282529527.
3: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
2: എലഗൻ നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.

ഇന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: on Monday said the state government had launched a 30,156 crore rupee program to provide safe drinking water through household taps across Andhra Pradesh, with a focus on long-term water security in rural areas. Security has been beefed up around Jantar Mantar and the Election Commission of India (ECI) headquarters in the national capital ahead of a scheduled march by opposition parties on Tuesday. The Election Commission of India has rejected the allegations of leader of the opposition in the Lok Sabha Rahul Gandhi that the Chief Election Commissioner Gyanesh Kumar has changed Form 6 of Special Intensive Revision SIR illegally and unilaterally. Form 6 Election Commission. The Supreme Court has sought records from the Election Commission regarding decisions and changes concerning Form 6 used for voter registration. The court indicated that unlawful decisions could have consequences. CJI clarifies Form 6. Chief Justice Surya Kant said the Supreme Court did not approve any modified version of Form 6. President Draupadi Murmu has appointed Chief Justices of three High Courts as judges of the Supreme Court of India. President appointed Chief Justice of Gujarat High Court, Justice Sunita Agarwal, Chief Justice of Delhi High Court, Justice Devendra Kumar Upadhyaya, and Chief Justice of Telangana High Court, Justice Aparesh Kumar Singh as judges of the Supreme Court. Jammu and Kashmir has initiated the deportation of Bangladeshi nationals found illegally residing in the region. A survey identified approximately 600 Bangladeshi nationals illegally staying across various districts in Jammu and Kashmir. Mumbai, Maharashtra. Best bus depot fire. A major fire at the Anik bus depot in Sion on 5 October destroyed 10 parked CNG buses and damaged two others. No casualties were reported. Hingoli, Maharashtra. Firecracker explosion. At least two people died and 12 were injured after a fire broke out in a house where firecrackers were reportedly stored. The explosion spread to neighboring houses and rescue operations were underway. Swiss Confederation President Guy Parmelin was accorded a ceremonial welcome at Rashtrapati Bhavan in New Delhi on Monday as he began a three-day state visit to India at the invitation of Prime Minister Narendra Modi. The Swiss leader received a guard of honor in the presence of President Draupadi Murmu and Prime Minister Modi. India and Europe are rapidly moving beyond a conventional free trade relationship and towards what increasingly resembles a deeply integrated artificial intelligence and advanced technology partnership. External Affairs Minister S. Jaishankar on Monday met Swiss Confederation President Guy Parmelin during the latter's three-day state visit to India, underscoring the growing momentum in India-Switzerland relations and the expanding opportunities emerging from the India-European Free Trade Association Trade and Economic Partnership Agreement (TEPA). Prime Minister Narendra Modi and Swiss Confederation President Guy Parmelin held delegation-level talks at Hyderabad House in New Delhi on Monday, with both sides seeking to deepen cooperation across trade, investment, technology, innovation and people-to-people ties. The Nobel Prize in Physiology or Medicine for 2026 was awarded jointly to Carl Deisseroth, Peter Hitchman and George Nagel in recognition of their discoveries regarding light-gated ion channels and optogenetics. Nobel Prizes in 2026 will be declared during the first half of October, and there will be six different types of Nobel Prizes, namely physiology or medicine, physics, chemistry, literature, peace and economic sciences. The Nobel Prizes are the most prestigious international prizes that reward outstanding achievement in science, literature, peace and economic sciences. The 2026 Nobel Prize winners will be announced beginning with the Prize in Physiology or Medicine on 5th October and ending with the Economic Sciences Prize on 12th October. Russia suspected plague case. Nearly 200 under observation in laboratory worker in Russia's Irkutsk region died after severe pneumonia, prompting medical observation of 197 contacts amid reports of suspected pneumoniac plague. California bans child marriage. Minimum marriage set at 18. Governor Gavin Newsom has approved the Assembly Bill 1267, AB 1267, which bans child marriage in California as of 30 September 2026. India concluded its campaign at the 2026 Asian Games in Aichi, Nagoya with 85 medals, including 21 gold, 27 silver and 37 bronze, finishing fourth in the overall standings. India's 2026 Asian Games campaign produced a series of landmark achievements across disciplines. The handover of the Olympic Council of Asia OCA flag officially took place in the closing ceremony of the 20th Asian Games Aichi Nagoya 2026 in Nagoya, Japan on 4 October 2026. This was in recognition of the fact that Qatar will be responsible for hosting the 21st Asian Games in Doha in 2030. Qatar also launched the Doha 2030 identity and motto, "The Games We Live For," in the next stage of preparations for the multi-sport games. Ramayana set fire. A fire broke out at the temporary Mumbai film city set of Ranbir Kapoor and Sai Pallavi's film. No injuries were reported. AI deep fake controversy. Junior NTR and Janvi Kapoor's response to an AI manipulated video from Devara's song Chittimele continues to raise concerns about the misuse of AI involving celebrities. Adarsha Kudumbam, house number 47. The Telugu family entertainer starring Venkatesh is scheduled for release on 9 October with its trailer launch announced for 6 October. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
7: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
8: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
9: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
8: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF.

0: സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോണട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണ കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: കാട്.
1: അല്ല ഞാൻ ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നോ?
0: അല്ലല്ലോ, അല്ല അല്ല, അങ്ങനല്ല.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
1: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
0: LIC ബീമാ സഖിയോ? അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
1: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7-ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8-ാം തീയതി അരകവ്യൂഹം, 9-ന് ഹംസി ആൻഡ് ബാൻഡ്, 10-ന് ശംഖ ട്രൈബ്, 11-ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ, നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകളുമായി ഞാൻ RJ ശ്രീലക്ഷ്മി. അങ്ങനെ ഇന്ന് ഒക്ടോബർ 7 ബുധനാഴ്ചയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊരു ഡെഡിക്കേഷനും കൂടി നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഡെഡിക്കേഷൻ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുകൾ നമുക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കേട്ടിങ്ങനെ നമുക്കൊരു സെൽഫ് ലവ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആ ഒരു കേൾക്കാൻ കൂടി നമുക്ക് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ ഹായ് എന്ന് മാത്രം മെസ്സേജ് അയക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കൂടി ചോദിക്കുമെന്ന് പറയുന്നു. പാട്ടുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ ചോദിക്കേണ്ട നമ്പർ, അപ്പോൾ വാട്സപ്പായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം, അതല്ലാതെയും ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:06 ആയിരിക്കുകയാണ്. അപ്പോൾ 4 മണി വരെയാണ് നമ്മളുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ മടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആദ്യം വന്നിരിക്കുന്ന മെസ്സേജ് ലക്ഷ്മിയുടേതാണ്. ലക്ഷ്മി രാമൻകുളങ്ങരയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടും ഒരു ഡെഡിക്കേഷനാണ്, രഞ്ജിത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ലക്ഷ്മി ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട്, കുറച്ച് പാട്ടുകളിൽ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനിസ്വനം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ട്, ആരുടെയോ കാലൊച്ച ഇങ്ങനെ കേട്ടിങ്ങനെ, അല്ലെങ്കിൽ ആരുടെയോ ഒരു വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. ആ ഒരു പാട്ടാണ് നമ്മുടെ ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ KJ യേശുദാസും പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ KS ചിത്രയും ഈ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്ക് KS ചിത്ര ആലപിച്ച ആ ഒരു ഗാനം തന്നെ കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ നമ്മളിങ്ങനെ ഒരു മണിക്കൂറിൽ പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് കൃഷ്ണഗുഡിയിലെ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലൊരു ഗാനമായിരുന്നു. ലക്ഷ്മിയാണ് സ്പെഷ്യലായിട്ട് രഞ്ജിത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു അത്. അപ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മളുടെ ഷാഹിദ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ എന്നൊരിക്കൽ കൂടി പറയുന്നു. ഷാഹിദ് ചേച്ചി ഫ്രണ്ടായിട്ടുള്ള ശൈലയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായൊരു പാട്ടാണ് ഷൈല ചേച്ചിക്ക് വേണ്ടിയിട്ട് ഷാഹിദ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ മാഘമാസം മല്ലികപ്പൂ പൂക്കും അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ തുടങ്ങുന്ന, ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ

ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസ്, അതേപോലെ ലേഖ ആർ നായർ എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു മനോഹര ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കളോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. ഇപ്പോൾ സമയം 3:19 ആയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, രേവതി കല്ലന്താഴത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അനാർക്കലി എന്ന ചിത്രത്തിലെ സാഹിബ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മനോഹര ഗാനമാണ്. ഇന്ന് കൂടുതലും പ്രണയഗാനങ്ങൾ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് രാജീവ് ഗോവിന്ദനാണ്. അതേപോലെ വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ ഹരിഹരനാണ് ഈ ഒരു ഗാനം പാടി ഇങ്ങനെ അസാധ്യമാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗാനത്തെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. രേവതി ആവശ്യപ്പെട്ട ഗാനമായിരുന്നു. അപ്പം നല്ലൊരു പാട്ട് തന്നെ കേട്ടു. അപ്പം നമ്മളിങ്ങനെ പറയുകയുണ്ടായി, കൂടുതലും ഇന്ന് പ്രണയ ഗാനങ്ങളാണ് വരുന്നത്. കുറച്ച് വിരഹമൊക്കെ ചേർന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് മറ്റൊരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിലോടി വരുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് കാറ്റാടിത്തണലും, അതേപോലെ തന്നെ മനസ്സിൻ്റെ മറയില്ല, അങ്ങനെയുള്ള കുറേ പാട്ടുകളല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്. പാർവതി ഷിജു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മരത്തടിയിൽ നിന്നാണ് പാർവതി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരി ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാട്ട് പ്ലേ ചെയ്യണം. മനസ്സിൻ്റെ മറയില്ല ആ ഒരു പാട്ടാണ് പാർവതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടിക്ക് എല്ലാ റേഡിയോ സാന്ത്വനം 90.4 FM നല്ലൊരു ബർത്ത്ഡേ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ പോകട്ടെ. ഇനി അങ്ങോട്ടും നല്ലതായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ഹാപ്പി ഡേയ്സ് എന്നുള്ളൊരു മൂവിയിലെ പാട്ടാണ്. എപ്പോഴും നമുക്കിങ്ങനെ നൊസ്റ്റു ഒക്കെ വരുന്ന സമയത്ത് ഈ പാട്ടും ഈ ഒരു സിനിമയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് സിജു തുറവൂറിൻ്റെ വരികൾക്ക് മിക്കി ജെ മേയറിൻ്റെ സംഗീതത്തിൽ അജയ് സത്യനാണ് ഈ ഒരു പാട്ട്, ഇതിൻ്റെ മലയാളം പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ടക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വിമാസഖി.

0: സി ബീമാ സഖിയോ അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയോ?
1: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾക്കായി നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്ക് നല്ല പാട്ടുകളൊക്കെ കേട്ട് നമ്മളിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടിയുടെ ബർത്ത്ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു പാർവതിയായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മളുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ഒരു ശ്രോതാവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ് തുണ്ടിൽ എന്നൊരു ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളൊരു ഗാനം അദ്ദേഹം പാടിയിട്ട് കൂടിയുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു പാട്ടൊന്ന് കേട്ടാലോ.

അപ്പം നല്ലതുപോലെ അച്ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് പ്ലേ ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് സ്പീഡ് കൂടിപ്പോയതാണ്, പക്ഷെ നല്ല രസമായിട്ട് ചേട്ടൻ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇങ്ങനെ പാട്ടൊക്കെ പാടി നമ്മളോട് ഇങ്ങനെ പാട്ടൊക്കെ ആവശ്യപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടി നമ്മളിങ്ങനെ അറിയിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ആവശ്യപ്പെട്ടത് പുഴയോരഴകുള്ള പെണ്ണ് എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഒരു ഗാനമാണ്. എപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു നൊസ്റ്റവും അതുപോലെ തന്നെ ഒരു ചെറിയ എന്ത് ഒരു വിഷമം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പാട്ട് കൂടിയാണത്. എങ്കിലും മനോഹരമായൊരു പാട്ടാണ്. ദാസേട്ടനാണ് ആ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. ഇത് ഈ പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററാണ്. അതേപോലെ തന്നെ ONV കുറുപ്പാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനീഷ് ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: തിരികെത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമയം 3:41 ആയിരിക്കുകയാണ്. അപ്പം മറ്റൊരു മെസ്സേജ് നമ്മുടെ മൻസൂർ കൊട്ടുകാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് എവിടെയിരുന്നും നമ്മുടെ ഈ റേഡിയോ സാന്ത്വനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയൊരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സമ്മാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഇന്ന് റേഡിയോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് AR റഹ്മാൻ സാറിൻ്റെ വന്ദേ മാതരം എന്നുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മൻസൂർ ചേട്ടൻ്റെ ആഗ്രഹം പോലെ നമുക്ക് ആ ഒരു ഗാനം ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സമയം 3:47 ആയിരിക്കുന്നു. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രബാലൻ സാർ ഇന്നും പതിവ് പോലെ നമ്മളോട് മെസ്സേജിലൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് ധർമ്മയുദ്ധം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ചിത്രത്തിലൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ മാഷാണ്. അതേപോലെ സംഗീതം ജി ദേവരാജൻ മാസ്റ്ററാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നു, ഒരുപാട് പേര് പാട്ടുകളൊക്കെ ചോദിച്ചു, കുറേ ഡെഡിക്കേഷൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമയം 3:52 ആയിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, അതായത് ആ സമയത്ത് കേൾക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ നമ്മളോട് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും എത്താം. അപ്പോൾ ഇന്ന് നമ്മളുടെ പാട്ട്, മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. ഇടുക്കിയിൽ നിന്നാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു, കാരണം ഇടുക്കിയിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അടിമാലിയിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നും നമ്മളെ തിരക്കി മെസ്സേജുകളൊക്കെ വരുന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു സമയം ഈ ഒരു ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മെസ്സേജൊക്കെ അയക്കുന്നതിന് ഒരുപാട് താങ്ക് യു അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനം ഇടിമുഴക്കം, 1980 പുറത്തിറങ്ങിയ ഇടിമുഴക്കം എന്നൊരു ചിത്രത്തിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളിൽ ശ്യാം സംഗീതം നൽകി നമ്മളുടെ ഭാവഗായകൻ പി ജയചന്ദ്രനും ജാനകി അമ്മയും ചേർന്ന് ആലപിച്ച കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു എന്നുള്ള പാട്ടാണ് സഹദേവൻ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഡെഡിക്കേഷൻ ചെയ്ത ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നിന്റെ
3: മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
3: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. സ്കാൽപ്പും കാണാം, എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
3: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
3: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
3: 6282529527.
2: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
4: പ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895391927.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
7: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് October 7 to 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8ാം തീയതി അരകവ്യൂഹം, 9ന് ഹംസി ആൻഡ് ബാൻഡ്, 10ന് ശംഖ ട്രൈബ്, 11ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 to 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
8: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. കൊല്ലത്തെ കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പ്ലാനിംഗ് ബോർഡ് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് വനം വന്യജീവി നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ. 15th പഞ്ചവത്സര പദ്ധതിയുടെ ജില്ലാതല അഭിപ്രായ രൂപീകരണ യോഗം ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന് 7 October തുടക്കമാകും. 7 October മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കുന്ന സംഗീത ഉത്സവത്തിൽ 5 ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ സജീവമായ പൊതു സാംസ്കാരിക ഇടമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് സാംസ്കാരിക വകുപ്പ് മുൻകൈയെടുത്ത് വ്യത്യസ്തമായ സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ടൂറിസം സാംസ്കാരിക സിനിമ വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യാതിഥിയായി. എൻ കെ പ്രേമചന്ദ്രൻ MP, മേയർ എ കെ ഹഫീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി, ജില്ലാ കളക്ടർ ആനിജൂല തോമസ്, കൌൺസിലർ കുരുവിള ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. വള്ളിക്കീഴ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ LPST തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം 9 October രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഹാജരാകണം. പൌരന്റെ മൌലികാവകാശം ഉറപ്പുവരുത്തുന്നതിൽ വിവരാവകാശ നിയമത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കൊല്ലം, ഇരയപുരം, ചാത്തന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച സെമിനാറും വിവരാവകാശ നിയമ വാരാഘോഷം 2026 സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ വിവരാവകാശ കമ്മീഷനിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺ കെ പ്രസാദ് ജീവനക്കാരുമായി സംവാദിച്ച് സംശയ നിവാരണം നടത്തി. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിശൻ, PC ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന സേഫ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും 1,00,000 രൂപ വരെ വരുമാന പരിധിയിലുള്ളവരും 2006 April 1 ശേഷം വീട് പൂർത്തീകരിച്ചവരോ അവസാന ഗഡു കൈപ്പറ്റിയവരോ 1,000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളുള്ളവരോ വീട് അപേക്ഷകന്റെയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെയോ പേരുള്ളതോ ആയിരിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279996 നമ്പർ ഒരിക്കൽ കൂടി 0474279996. മനയിൽ കുളങ്ങര ഗവൺമെന്റ് വനിതാ ITയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വർക്ക് ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കും. വിശദ വിവരങ്ങൾക്ക് 0474279314 നമ്പർ ഒരിക്കൽ കൂടി 0474279914. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 31 October അതത് ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279994 നമ്പർ ഒരിക്കൽ കൂടി 0474279994. ജില്ലാ ലൈബ്രറി കൌൺസിലിൽ സംഘടിപ്പിക്കുന്ന കൊല്ലം പുസ്തകോത്സവം 2026 October 8 മുതൽ October 11 വരെ ആശ്രാമം AYK ഓഡിറ്റോറിയത്തിലെ MK സാനു നഗറിൽ നടക്കും. 60 പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകോത്സവത്തിൽ 115 സ്റ്റാളുകൾ ഉണ്ടാകും. 8 October നാളെ 9 അയത്തിൽ സാഹിത്യ വിലാസിനി ഗ്രന്ഥശാല വനിതാവേദിയുടെ മേളപ്പെരുക്കം. 11 October 3 സമാപന സമ്മേളനം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ PK ഗോപൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, സെക്രട്ടറി A സലീം, ജില്ലാ വൈസ് പ്രസിഡന്റ് TK വിനോദൻ, കൊല്ലം താലൂക്ക് പ്രസിഡന്റ് P ഉഷാകുമാരി എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും മണിക്കൂറിൽ 40-50 km വേഗത്തിൽ കാറ്റിനും സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും, പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447014825 നമ്പർ ഒരിക്കൽ കൂടി 9447014825.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547.

0: 944684.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.
2: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 7. മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചതും കേരളത്തിൽ കർഷക തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നതും ഗാന്ധിജിയുടെ നവജീവൻ മാസിക പ്രസിദ്ധീകരിച്ചതുമൊക്കെ ഒരു ഒക്ടോബർ 7. ഒക്ടോബർ 7 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 7. മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചത് 1950 ഒക്ടോബർ 7. മാധ്യമ രാജാവ് എന്നറിയപ്പെടുന്ന റിപ്പോർട്ട് മുഡോർച്ച് ഫോക്സ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് എന്ന പേരിൽ 24 മണിക്കൂർ വാർത്താ ചാനൽ തുടങ്ങിയത് 1956 ഒക്ടോബർ 7. കേരളത്തിൽ കർഷക തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നത് 1975 ഒക്ടോബർ 7. 2001 ഒക്ടോബർ 7 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത പട്ടാളം താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം ആരംഭിച്ചത്. 40 അടി ഉയരത്തിലുണ്ടായ സുനാമി തിരമാലകളിൽ 300,000 പേർ കൊല്ലപ്പെടുകയും 20,000 വള്ളങ്ങളും കപ്പലുകളും മുങ്ങുകയും ചെയ്തത് 1737 ഒക്ടോബർ 7. മുഗൾ സൈന്യം കാശ്മീരിൽ പ്രവേശിച്ചത് 1586 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. ഗാന്ധിജിയുടെ നവജീവൻ മാസിക പ്രസിദ്ധീകരിച്ചത് 1919 ഒക്ടോബർ 7. അഹിംസാത്മകമായ സമരം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ മാസികയുടെ പ്രധാന ലക്ഷ്യം. ഹിന്ദിയിലും ഗുജറാത്തിലുമായിരുന്നു ആദ്യ പ്രസിദ്ധീകരണം. മലയാളത്തിലും ഈ മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചണ്ഡീഗഡ് പഞ്ചാബിന്റെ തലസ്ഥാനമായത് 1952 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇന്ത്യയിൽ രൂപീകരിച്ചത് 1992 ഒക്ടോബർ 7. വർഗീയ കലാപങ്ങളെ അനുഭാവപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനായി പ്രത്യേകം രൂപീകരിച്ചതാണ് ഈ ഫോഴ്സ്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സിവിൽ അഡ്മിനിസ്ട്രേഷനെയും ഈ സേന സഹായിക്കുന്നു. സ്വാതന്ത്ര്യ സമര പോരാളിയും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്ന കെ കേളപ്പന്റെ ചരമദിനമാണ് ഇന്ന്. 1971 ഒക്ടോബർ 7 അദ്ദേഹം അന്തരിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കെ കേളപ്പൻ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും കേളപ്പനാണ്.
3: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

ബ്രഹ്മപ്രഭുവിനോട് പറഞ്ഞത്, ഞങ്ങളുടെ ഒക്കെ കാര്യം നോക്കാൻ എന്തുകൊണ്ടോ ജന്മജന്മാന്തര അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അറിവിന്റെ അനുഗ്രഹം ഇല്ലാത്തവരെയും ഭക്തി ഇല്ലാത്തവരെയും ദൈവം ഇത് അങ്ങ് അനുഗ്രഹിച്ചാലും. വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽസ്. പ്രഹ്ലാദ് വിഷയഭോഗങ്ങളെ കുറിച്ച് പ്രഹ്ലാദൻ സ്തുതിയിൽ അഭിപ്രായപ്പെടുന്നത് കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം എന്നാണ്. വിഷയലോകാനുഭവത്തെ കുറിച്ച് ഗംഭീരായിട്ടുള്ള ചൊറി മാന്തുന്ന സുഖം പോലെയാണ് ചൊറി, അതും വിശേഷിച്ച് വട്ടച്ചൊറി വന്നു കഴിഞ്ഞാൽ മാന്തല് നല്ല സുഖമാണ് അല്ലെ. അങ്ങനെ കുറച്ചു നേരം കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം, അന്നേ സുഖിക്കുന്നുണ്ടോ പിറകില് ദുഃഖം വരുന്നുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നാഹം ബിഭേമി, ഞാൻ പേടിക്കുന്നില്ല എന്ന് നരസിംഹപ്രഭുവിന്റെ അത്യുജ്വലമായ ഭീകര രൂപത്തെ കണ്ടിട്ട്, ശരിക്കും അതൊക്കെയാണ് ഭയങ്കരം എന്ന് പറയേണ്ടത്. നരസിംഹപ്രഭുവിന്റെ ആവിഷ്കാരം ഭയങ്കരമാണ്, കേട്ടില്ലേ. പക്ഷേ പേടിച്ചില്ല, അങ്ങനെയുള്ള നിർഭയൻ പ്രഹ്ലാദൻ. പ്രഹ്ലാദശ്ചാസ്മിത ഇത്യാനാം കാലഹ കലയ താമഹം. ചിലർ മഹാകണക്കുകൂട്ടലിൽ ഏർപ്പെട്ടവരാണ് എന്ന് പറയുക. അങ്ങനെ കണക്കന്മാരുടെ കൂട്ടത്തിലെ കണക്ക പിള്ളയാണ് ഞാൻ. കാലഹ ആരാത്, കാലം, കാലമാണ് കണക്ക് മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാല കലയ താമഹം ഗണന കുറുവതാം, ഗണനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കാലമാവുന്നു. മൃഗാണാഞ്ച മൃഗേന്ദ്രോഹം, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഞാൻ? സിംഹമാണ്. സിംഹത്തിന്റെ ആ ഒരു പ്രൗഢി, സിംഹത്തിന്റെ ഓട്ടം ഒക്കെ കാണണം. കുറെ നേരം ഓടിച്ചെന്ന ശേഷം തിരിഞ്ഞു നിന്നൊരു നോട്ടമുണ്ട്, അങ്ങനെയാണ് സിംഹാവലോകനം എന്ന് പറയുക. പകരം കുറുനരി അങ്ങനെയല്ല എന്ന് പറയാം. കുറുനരി ആകെ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിക്കൊണ്ടിരിക്കും, ആകെ പേടിച്ച് ആരെങ്കിലുമൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത്. സിംഹമാണെങ്കിലോ താൻ എത്ര കവർ ചെയ്തു ഉള്ള ആ നിലയ്ക്കുള്ള ഒരു നോട്ടാണ് സിംഹാവലോകനം. സ്വയമേവ മൃഗേന്ദ്രത, സിംഹത്തെ കുറിച്ചുള്ള ഒരു പരാമർശം ഇതാണ്. സ്വയമേവ മൃഗേന്ദ്രത, ആരെങ്കിലുമൊക്കെ അവരോധിച്ചതല്ല എന്ന് പറയുക. പിന്നെ സ്വന്തം പ്രൗഢി കൊണ്ടാണ് മൃഗങ്ങളുടെ ഇന്ദ്രപദവി, മൃഗങ്ങളുടെ അധിരാജൻ എന്ന പദവിയെ കൈവരിച്ചത്. വൈനദേയശ്ച പക്ഷിണാം, പക്ഷികളുടെ കൂട്ടത്തിൽ വിനതാസുതനായ വൈനദേയൻ ഗരുഡൻ, മാതൃഭക്തി മൃത്യുദേവൻ, മരണദേവൻ. മരണദേവന് നല്ല അറിവുണ്ട്, കഠോപനിഷത്തിലെ ഗുരു നചികേതസ്സിന് അറിവ് പകർന്നു നൽകുന്നത് യമ മൃത്യുദേവനാണ്. പിന്നെയോ സർവഹരന്മാര് ഹരനാണ് മൃത്യു, ധനഹരന്മാര് ഹരം ധനത്തെ ഹരിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഹരണം ചെയ്യുന്ന മൃത്യുവിന്റെ കീഴിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിലേറ്റവും ജീവൻ അപഹരിച്ചുകൊണ്ട് അല്ലേ, അതോടുകൂടി കഴിക്കും. ചില പ്രശസ്തി ഹരിക്കും, ചില ധനം ഹരിക്കും, ചില ആരോഗ്യം ഹരിക്കും, അങ്ങനെ പല ഹരന്മാരുണ്ട്. കൂട്ടത്തിൽ മൃത്യു പ്രാണഹരൻ. പിന്നെയോ സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യത, ഉദ്ഭവിച്ചവയുടെ ഭവിഷ്യം ഞാനാവുന്നു. ഉത്കർഷ അഭ്യുദയ തത്പ്രാപ്തി ഹേതുത്വാത്, ഉദ്ഭവിച്ചതിന്റെ ഭാവി ഞാനാകുന്നു. ഭാവി എന്ന് പറയുന്നത് ഉത്കർഷം അഭ്യുദയം ഇതൊക്കെ ആയതുകൊണ്ട് അത് ഭഗവാൻ അവകാശപ്പെടും എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ എന്താണ്, നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് സമഗ്രമായി വികസിക്കാനും വളരാനും ഉദ്യമിക്കുമ്പോൾ അത് ഈശ്വര ആരാധനയാണ്. എനിക്ക് സാധിക്കില്ല, ഐ ആം ഗുഡ് ഫോർ നത്തിങ് എന്നിങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച് പിൻവാങ്ങി ഭയപ്പെട്ട് ഓടി ഒളിക്കുന്നതൊക്കെ ഈശ്വര നിഷേധമാണ്.

ഉദ്ഭവശ്ച ഭവിഷ്യത. ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സാധ്യതകളെ കണ്ടെത്തി ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കണം. അതിന് കംഫേർട്ട്സിൽ കുരുങ്ങി പോകാതിരിക്കണം. കേട്ടില്ലേ, കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് യു വോണ്ട് ഗ്രോ. കീർത്തി ശ്രീവാക്ഷ നാരീണാം സ്മൃതിർമേധാധൃതി ക്ഷമ. അമ്പോ, നാരീശക്തിയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീജനത്തിലെ ഈ ഗുണങ്ങളൊക്കെ ഞാനാണ് അർജുന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഗുണങ്ങളൊക്കെ സ്ത്രീക്ക് ഉണ്ടാവണം. പക്ഷെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് എന്താണ്? സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൂമുഖവാദ വന്ന് നിൽപ്പാണ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനൊന്നും അല്ല എന്ന് പറയാ. സ്ത്രീ ആരാണ്? കീർത്തി, ധാർമ്മികത്വ നിമിത്ത ഖ്യാതി. ധർമാനുസരണ വിഷയത്തിൽ ഖ്യാതി ഉണ്ടാവുന്നത് അത് സ്ത്രീക്ക് ഭൂഷണമാണ്. ധാർമ്മികത്വ നിമിത്ത ഖ്യാതി. ശ്രീ, ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം, ഈശ്വര സംബന്ധിയായിട്ടുള്ള ഒരു അമ്മയുടെ വാത്സല്യവും ലാളനവും, ഇങ്ങനെ സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഒരു സ്പർശമുണ്ട് എന്ന് പറയുക. അത് വലിയ സാന്ത്വനമാണ്, പുരുഷന് വളരെ ആവശ്യവും പ്രചോദനവുമാണ്. ശ്രീ ഐശ്വര്യം. വാക്ച, സ്ത്രീയുടെ വാക്കാണ്, വാക്കായിട്ട് ഭഗവാനാണ് പരിലസിക്കുന്നത് എന്ന് പറയാ. അതുകൊണ്ട് അവര് മൊഴിയട്ടെ, അത് ഭഗവാന്റെ ആവിഷ്കാരമാണ്. അതുകൊണ്ട് അവര് പറയണ കേൾക്കണം എന്ന് പറയാ. പക്ഷേ പുരുഷാധിനിവേശം, പുരുഷ അധിനിവേശം ഈ ഇതിനെയൊക്കെ പെൺബുദ്ധി പിൻബുദ്ധി എന്നിങ്ങനെയൊക്കെ ആക്ഷേപിച്ചിരിക്കണം എന്ന് പറയാം. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്, പുരുഷന് പുരുഷന്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. വാസ്തവത്തിൽ സ്ത്രീയെ അന്വേഷിക്കുന്ന പുരുഷൻ പുരുഷനിലെ സ്ത്രീയെ കണ്ടെത്താൻ സഹായിക്കും. സ്ത്രീ പുരുഷനെ അന്വേഷിക്കുന്നിടത്ത് സ്ത്രീയിലെ പുരുഷനെ കണ്ടെത്താൻ സഹായിക്കും. കാരണം അൾട്ടിമേറ്റ്ലി ഓരോന്നും പൂർണ്ണമാണ്. ഐഡന്റിഫിക്കേഷൻ അപൂർണതയാണ്. അപ്പൊ അതിലെ പൂർണ്ണത കണ്ടെത്താനുള്ള ഒരു അന്വേഷണമായിട്ട് മാറണം. അതാണ് സ്ത്രീ പുരുഷ സമാഗമം കൊണ്ട് വാസ്തവത്തിൽ ലക്ഷ്യമാക്കുന്ന ഒരു തേടലാണ് എന്ന് പറയും. അവരവരിലുള്ള ഒരു തേടലാണ്. അപ്പൊ അതിനെന്ത് വേണം? പരസ്പരം ആദരവ് വേണം, പരസ്പരം സ്നേഹം വേണം, പരസ്പരം പരിഗണന വേണം. കേട്ടില്ലേ, തണലാവുക എന്നുള്ള പ്രയോഗം ഒന്നും അത്ര ശരിയല്ല എന്ന് പറയും. തന്റെ ഇടം ഇരുവർക്കും അവകാശപ്പെട്ടതാണ്. അവരവരുടേതായിട്ടുള്ള സ്പേസ് അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കണം. ശ്രീ വാക്ച നാരീണം സ്മൃതിർ മേധ. ഗ്രന്ഥധാരണ ശക്തിയാണ് സ്മൃതി. മേധ ബുദ്ധി സാമർഥ്യം, പിന്നെയോ ധൃതി കൺസിസ്റ്റൻസി. അത് പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലാണ് സ്ത്രീജനത്തിന്. ധൃതി എന്ന് പറഞ്ഞാല് എന്തും എന്താ പറയുക, എന്തിനു വേണ്ടിയും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ധൃതി. എന്താ ഇപ്പൊ ധൃതിക്കൊരു ഉദാഹരണം പറയുക, ഈ മലയൊക്കെ കയറുന്ന സമയത്തെ ഇനി വയ്യാന്നൊക്കെ തോന്നില്ലേ, എന്നാലും തളരാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിനൊക്കെ ഊർജം പകരാനുള്ള കഴിവ്, അതാണ് ധൃതി കൺസിസ്റ്റൻസി. അത് സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതലാണ്. അതുപോലെ ക്ഷമ, ക്ഷമാശേഷി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദേ ഇൻവെസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം ക്ഷമിക്കാനുള്ള കഴിവിനെ റോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അതിനെക്കുറിച്ച് ബാക്കി കാലം മുഴുവൻ പറഞ്ഞു നടക്കുകയും ചെയ്യും. എന്തൊരു വലിയ മൂലധനമാണ് ക്ഷമ. അത് പക്ഷേ തെറ്റായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ കുറെ കാലം അത് റോങ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് വേണ്ടത്ര ദുരിതമാവുകയും ബാക്കി കാലം അതും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. ഞാൻ എത്ര ക്ഷമിച്ചു എന്നറിയോ, എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും. ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുണ്ടല്ലോ, ഇനി ഇപ്പൊ വേറെ എന്തിനാ ആളെ കൊണ്ടുവരണം ചോദിക്കുക.

0: നമ്മൾ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വേർ ടു ഇൻവെസ്റ്റ് ദിസ് പവർ, ഈ ക്ഷമയുടെ ആ ഒരു ശക്തിയെ എവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ലവ് എഫയർ ഒക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ വലിയ ക്ഷമ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവസാനം അയാള് തേച്ചിട്ട് പോയി. എവിടെ പോയാലും ശരി, സന്തോഷമായിട്ടിരിക്കണം എന്ന് ഒറ്റ ആഗ്രഹം. ഇനി എനിക്ക് വേറൊരു ജീവിതമില്ല. ക്ഷമ. ഇങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കാതിരിക്കുമെന്ന് ഇവരെ. ആരംഭിക്കുമ്പോ തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വേർ ടു ഇൻവെസ്റ്റ്, അത് സ്വന്തം ആവിഷ്കാരത്തെയും വളർച്ചയെയും വികാസത്തെയും ഒക്കെ ഉറപ്പാക്കുന്ന പ്രകാരത്തിലാവണം. ക്ഷമ. ഇത് ഏതാ ഉത്തമാഹ സ്ത്രീണാം, ഉത്തമ സ്ത്രീകളിലെ ഈ ഗുണവിശേഷങ്ങളൊക്കെ ഞാനാകുന്നു എന്ന് ഭഗവാൻ അപ്പൊ സ്ത്രീക്ക് പ്രത്യേക പരിഗണന നൽകിയിരിക്കും. യാസാം ആഭാസമാത്ര സംബന്ധേനാപി ലോകഹ കൃതാർത്ഥം ആത്മാനം മണ്യതേ. ഇതിന്റെ ഒരു ചെറിയ തോതിലുള്ള പ്രകാശം ഉണ്ടെങ്കിലും അവരുടെ ജീവിതം ധന്യമാവും എന്ന് പറയാ. അതുകൊണ്ട് ഇത് വളർത്തിയെടുക്കാൻ ഉദ്യമിച്ചോളണം എന്നർത്ഥം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: നീ

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി VD സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സെന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
1: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ്ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി

0: ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കുകൾ അഴിച്ചുവെച്ച് തലയുയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
0: സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: പട്ടുവം MRS മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൌ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
0: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. PIB ADG വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ G പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPC മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫികൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യൻ വ്യോമസേന ഭാരതത്തിന്റെ ആകാശക്കരുത്ത്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. അത്യാധുനിക സാങ്കേതിക വിദ്യയും ശക്തമായ സൈനിക ശേഷിയുമുള്ള ലോകത്തിലെ തന്നെ മുൻനിര വ്യോമസേനകളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേന. സേനയുടെ സമാനതകളില്ലാത്ത ധീരതയെയും പ്രതിബദ്ധതയെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും October 8 ഭാരതം വ്യോമസേനാ ദിനമായി ആചരിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യയും അത്യാധുനിക വിമാനങ്ങളും ഉപയോഗിച്ച് രാജ്യത്തിന്റെ

പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിലും വ്യോമസേന മുന്നിലാണ്. രാജ്യത്തിന്റെ ആകാശാതിർത്തികൾക്ക് വ്യോമസേന ശക്തമായ സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആകാശസീമകളിൽ ജീവൻ തൃണവൽഗണിച്ചു പോരാടുന്ന നമ്മുടെ വ്യോമസേനാ വീരന്മാർക്കുള്ള അർപ്പണവും ആദരവുമാണ് ഈ ദിനാചരണം. ഇന്ത്യൻ വ്യോമസേന അചഞ്ചലം, അഭേദ്യം, കൃത്യതയാർന്നത് എന്ന പ്രമേയം ആസ്പദമാക്കിയാണ് 90

വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും, പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447014825 നമ്പർ ഒരിക്കൽ കൂടി 9447014825.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാവർക്കും നമസ്കാരം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. മലയാള സിനിമയുടെ ഗാനശൃംഖലയിലെ സുവർണകാലമായിരുന്നു വയലാർ ONV ദേവരാജൻ ടീം. ഇതിനിടെ കവിതയുടെ കുലപതി ONV-യും ദേവരാജൻ മാസ്റ്ററും തമ്മിൽ ഒന്ന് പിണങ്ങി. ഇണക്കത്തേക്കാൾ വലിയ പിണക്കമായി നീണ്ട 13 വർഷങ്ങൾ. 1986 സംവിധായകൻ JC നീ അത്ര ധന്യ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്യുന്നു. അന്നത്തെ പൗരുഷതാരം മുരളിയും സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സ്റ്റാർ കാർത്തികയുമാണ് നായികാ നായകന്മാർ. നായകനും നായികയും ഗാനത്തിലൂടെ പ്രണയം പറയണം. അതിന് പ്രണയനിർഭരമായ വരികൾ വേണം. എഴുത്തഴകിൻ്റെ തലയെടുപ്പുള്ള സംഗീതവും വേണം. പ്രണയഹൃദയങ്ങളെ തരളിതമാക്കണം. JC-യുടെ ആഗ്രഹം കവിതയുടെ കുലപതി ONV-യെ കൊണ്ട് പാട്ടുകൾ എഴുതിക്കണമെന്നും ഈണങ്ങളുടെ തമ്പുരാൻ ദേവരാജൻ മാസ്റ്റർ കൊണ്ട് സംഗീതവും ചെയ്യിക്കണമെന്നാണ്. പക്ഷേ പ്രശ്നമതല്ല. ഇവർ പിണക്കത്തിലാണ്. നീണ്ട 13 വർഷമായി അവർ തമ്മിൽ സംസാരിച്ചിട്ട്. ഇവരോട് ആര് സംസാരിക്കും? പൂച്ചയ്ക്ക് ആര് മണികെട്ടും? JC സിനിമയുടെ തിരക്കഥാകൃത്ത് ജോൺ പോളിനോട് കാര്യം അവതരിപ്പിച്ചു. ജോൺ പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആവശ്യം നമ്മുടേതല്ലേ, നമുക്കൊരുമിച്ച് വരെ കാണാം. അങ്ങനെ അവർ ആദ്യം ONV-യെ കാണുന്നു, വിഷയം അവതരിപ്പിക്കുന്നു. കാര്യമറിഞ്ഞ ONV കുറച്ചു നേരം ആലോചനയിലാണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സഹകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ദേവരാജൻ മാസ്റ്റർ ആദ്യം എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വിളിക്കില്ല. JC-യും ജോൺ പോളും വീണ്ടും ധർമ്മസങ്കടത്തിലായി. ഈ കാര്യം ദേവരാജൻ മാസ്റ്ററോട് പറഞ്ഞാൽ പിണങ്ങുക മാത്രമല്ല, മുൻകോപക്കാരനാണ്, വായിലിരിക്കുന്ന തെറിയും കേൾക്കേണ്ടി വരും. ഏതായാലും ആവശ്യക്കാരൻ ഔചിത്യമില്ലല്ലോ. അവർ ദേവരാജൻ മാസ്റ്ററുടെ വീട്ടിലെത്തി മടിച്ചു മടിച്ച് കാര്യം അവതരിപ്പിച്ചു. എന്നിട്ട് വിറയാർന്ന ശബ്ദത്തോടെ അവർ പറഞ്ഞു, മാസ്റ്റർ, ONV ഒന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. തെല്ലു ഭയത്തോടെ കാര്യം അവതരിപ്പിച്ച അവരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മാസ്റ്ററുടെ മറുപടി. അതിനെന്താ, ഞാൻ വിളിക്കാം, നല്ലൊരു പാട്ട് പറക്കട്ടെ. അന്ന് മൊബൈൽ ഫോണില്ല. ONV വിളിക്കാൻ മാസ്റ്റർ വീട്ടിലെ ലാൻഡ് ഫോൺ എടുക്കാൻ തുനിഞ്ഞപ്പോൾ ആ ഫോൺ റിങ് ചെയ്യുന്നു. മാസ്റ്റർ ഫോൺ എടുത്തു. എല്ലാവരെയും അതിശയത്തിലാഴ്ത്തിക്കൊണ്ട് അങ്ങേ തലയ്ക്കൽ ONV. നീണ്ട 13 വർഷത്തെ പിണക്കം ഒരു നിമിഷം കൊണ്ട് ഐസ് പോലെ അലിഞ്ഞില്ലാതായി. വലിയ പിണക്കത്തിനൊടുവിൽ ആ കൂട്ടുകെട്ടിൽ പിറന്നത് പാട്ടു വസന്തം. ONV-യുടെ പ്രണയത്തിൻ്റെ ആർദ്രഭാവങ്ങളായ വരികൾ ഒരു സന്ധ്യാദീപം പോലെ ജ്വലിപ്പിച്ചെടുത്തപ്പോൾ യേശുദാസിൻ്റെ ഗന്ധർവസ്വരം കൊണ്ട് ദേവരാജൻ സ്വതവേ ഹൃദ്യമായ ഹരികാംബോജീരാഗത്തിൽ അണുവിട പോലും നോവിക്കാതെ തലോടി. ട്രാക്ക് പോലും പാടിക്കാതെ ദേവരാജൻ മാസ്റ്റർ ഈ ഗാനം യേശുദാസിനെ കൊണ്ട് നേരിട്ട് പാടിപ്പിച്ചു. വയലിൽ വീണ നീണ്ട ബിറ്റിനെ അനുവധാനം ചെയ്ത് ഒറ്റട്ടേക്കിൽ യേശുദാസ് സംഗതി ഓക്കെയാക്കി. കേൾവിക്കാരൻ്റെ പ്രണയിടങ്ങളിൽ വികാരങ്ങളെ പെയ്തൊഴിയിപ്പിച്ച 80-കളിലെ ആ മികച്ച പ്രണയ ഗാനം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരുമാത്ര വെറുതെ നനച്ചുപോയി.

നമുക്ക് മടങ്ങി വരാം, തിരിച്ചു വരാം ഗാനമന്ദാരം പരിപാടിയിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വയലാറിനും ONV-ക്കും യേശുദാസിനും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമുണ്ട്. ഏതാണെന്നറിയാമോ? ONV-യുടെ ഭാഷയിൽ പ്രണയം തീയിലുരുകി തെളിയുന്ന, പൊന്നിൻ്റെ തിളക്കമാർജിക്കുന്ന ഗാനം. 1974 സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത പ്രേം നസീർ നായകനായ രാജഹംസം എന്ന ചിത്രം. ഈ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായിരുന്നു വയലാർ എഴുതി ദേവരാജൻ ഈണമിട്ട സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം. പ്രേം നസീർ അഭിനയിച്ച ഈ ഗാനം 70-കളിലെ സമ്പന്നമായ പാട്ടുകാലത്ത് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ വയലാറിനോട് ഒരാൾ ചോദിച്ചു, ഈ പാട്ടിലെ സന്യാസിനി എന്നുദ്ദേശിക്കുന്നത് ആരെയാണ്? വയലാർ ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു, എൻ്റെ ഭാര്യ ഭാരതി തമ്പുരാട്ടിയാണ്. കാരണം ഭാരതി തമ്പുരാട്ടിക്ക് വയലാർ എഴുതിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം ഈ പാട്ടായിരുന്നു. ബാക്കി വയലാറിൻ്റെ ഭാഷയിൽ, ഭാരതിക്കിഷ്ടം ഈ പാട്ടിലെ ഒരു വരിയാണ്. രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന വരി. ഞാൻ സിനിമയ്ക്ക് പാട്ടെഴുതാൻ പോയാൽ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞാവും മടങ്ങി വരിക. ഞാൻ മടങ്ങി വരുമ്പോൾ ഈ പാട്ട് മൂളിയാവും ഭാരതി നടക്കുക. അവൾ പറയും, ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നാൽ വിരഹദുഃഖം അറിയുകയേയില്ല. രാത്രി കഴിഞ്ഞ് പകൽ വരുന്ന പോലെയുള്ള സമയത്ത് വിരഹം മാത്രം. നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്തുള്ളതുപോലെ. പ്രണയാരംഭത്തിൽ ആലപിക്കുന്ന ഗാനമല്ലെങ്കിലും ശോകമാണ് ഭാവമെങ്കിലും പ്രണയം തന്നെയാണ് ഈ കാലത്തിൻ്റെ അന്ത്യാമിയായ വികാരമെന്ന് കവിയും ഗാനരചയിതാവുമായ KJ. പ്രണയത്തിൻ്റെ കഠിനമായ വേദനാവാക്യമാണ് ഈ പാട്ടെന്ന് കഥാകാരൻ VR സുധീഷ്. അതെ, പ്രണയത്തിൻ്റെ വിവിധ മുഖങ്ങൾ കാഴ്ചയൊരുക്കുന്ന, വികാരത്തിൻ്റെ ശ്രുതിഭേദങ്ങൾ അനുഭവിപ്പിക്കുന്ന വയലാറിൻ്റെ വൈവിധ്യമാർന്ന പ്രണയഗാന പ്രപഞ്ചം. പ്രേമത്തിൻ്റെ നിർമ്മല വിശുദ്ധിയും ഉദാത്ത ചാരുതയും വിഷാദ വൈവശ്യവും പകരുന്ന സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
1: വീണ്ടും മടങ്ങി വരാം, തിരിച്ചു വരാം ഗാനമന്താരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നമുക്ക് കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM. കവി, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലൊക്കെ മലയാള സിനിമയിൽ തിളങ്ങിയ ഒരു പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. എങ്കിലും കവി എന്ന നിലയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്. കവിത്വം തുളുമ്പുന്ന അർത്ഥസമ്പൂഷ്ടമായ വരികൾ ശ്രീകുമാരൻ തമ്പിയുടെ മാത്രം പ്രത്യേകതയായിരുന്നു. ഒരിക്കലൊരു പത്രപ്രവർത്തകൻ തമ്പിയോട് ചോദിച്ചു, താങ്കൾ സിനിമയുടെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി സ്വയം അനുഭവപ്പെട്ടത് എന്താണ്? ഒട്ടും ആലോചിക്കാത്ത തമ്പി പറഞ്ഞു, അത് എൻ്റെ ഒരു പാട്ടിന് ഒരു ദാമ്പത്യത്തെ വീണ്ടും ഇളക്കി ചേർക്കാൻ കഴിഞ്ഞതാണ് ഒരു വലിയ അനുഭവം, ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കുന്നു. 1989 സുരേഷ് ഗോപിയെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത അക്ഷരത്തെറ്റ് എന്ന സിനിമയിൽ എൻ്റെ ഒരു ഗാനമുണ്ട്, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം പുറത്തിറങ്ങി, ചിത്രവും പാട്ടും സൂപ്പർ ഹിറ്റ്. ഏറെ നാൾ കഴിഞ്ഞില്ല, ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നു. ആ ദിവസം എനിക്കൊരിക്കലും മറക്കാനാവാത്തതാണ്. വിവാഹമോചനത്തിന് കുടുംബകോടതിയിൽ കേസ് കൊടുത്ത ആ ദമ്പതികൾ ഞാൻ എഴുതിയ ഈ പാട്ട് കേട്ട് കേസ് പിൻവലിച്ചു അത്രേ. അതിൻ്റെ ചരണത്തിലെ വരികൾ ഇങ്ങനെയാണ്, തെളിയാത്ത ബന്ധത്തിൽ ചിത്രങ്ങൾ വീണ്ടും എന്ന് തുടങ്ങുന്ന വരികളാണ് ദമ്പതികളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു, വേനൽ വരുമ്പോൾ ചെടികൾ ഇണങ്ങുന്നു, മഴ കൊണ്ടും വസന്തം കൊണ്ടും കാലം ആ തെറ്റ് തിരുത്തുന്നു, എങ്കിൽ ഭർത്താവിന് ഭാര്യ ചെയ്ത തെറ്റും ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്ത തെറ്റും മറക്കാവുന്നതല്ലേയുള്ളൂ. ആ ദമ്പതികൾ പറഞ്ഞത് എത്ര ശരി! ലളിതമായ പദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സംഗീതം പോലെ പതിഞ്ഞു പരക്കുന്ന പ്രണയഭാവമാണ് ഈ ഗാനം. പാട്ടുകടലിനെ ഒരു പാട്ടിൻ്റെ പല്ലവിയിൽ ഒരു ചീമീടെന്ന പോലെ കവി ഒതുക്കി പറഞ്ഞു, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ എന്ന് തുടങ്ങുന്ന ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരും ബഹുമാന്യരുമാണ് നമ്മുടെ മാതാപിതാക്കളും ഗുരുശ്രേഷ്ഠന്മാരും. പിതാക്കൾ സമൂഹത്തിൽ അതിശ്രേഷ്ഠന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് മക്കൾക്ക് ഏറെ പറയാനുണ്ടാകും. അത്തരത്തിലൊരു അനുഭവമാണ് കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്ക് തൻ്റെ പിതാവായ അതുല്യ കവി വയലാർ രാമവർമ്മയെ കുറിച്ച് പറയാൻ. അച്ഛൻ വയലാർ നിരവധി സിനിമാ ഗാനങ്ങൾക്ക് ഈരടി ഒരുക്കിയെങ്കിലും ഒരേ ഒരു സിനിമാ ഗാനത്തിൻ്റെ രചന മാത്രമാണ് തനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞതെന്ന് മകൻ ശരത്ചന്ദ്ര വർമ്മ ഓർക്കുന്നു. ആ കഥ പറയുന്നു വയലാർ ശരത്ചന്ദ്ര വർമ്മ. അച്ഛന് സിനിമയിൽ തിരക്കോട് തിരക്ക്. അന്ന് ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെല്ലാം ചെന്നൈയിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഏറെ ദിവസവും ചെന്നൈയിലാണ്. അന്ന് ഞാൻ രാജഗിരി സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹോസ്റ്റലിലാണ് താമസം. ഒരു ദിവസം അച്ഛൻ എന്നെ കാണാൻ ഹോസ്റ്റലിലെത്തി. എന്നെയും കൂട്ടി ആലുവ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി നദി എന്ന സിനിമയ്ക്ക് പാട്ടെഴുതാൻ. അച്ഛനവിടെ താമസിക്കുകയാണ്. പഴയ രാജകൊട്ടാരമാണ് ആലുവ ഗസ്റ്റ് ഹൗസ്. ഗതകാല പ്രതാപത്തിൻ്റെ അന്തരീക്ഷം. ഗസ്റ്റ് ഹൗസിലെ മുറിയിലിരുന്നാൽ കൽപ്പടവുകൾക്ക് താഴെ ഒഴുകിപ്പോകുന്ന ആലുവാപ്പുഴ കാണാം. പുഴയിലേക്ക് കണ്ണും നട്ടിരുന്ന് അച്ഛൻ ഒരു പാട്ടിൻ്റെ വരികൾ കുറിക്കുന്നത് ഞാൻ കണ്ടു. വെള്ളക്കടലാസിൽ വെട്ടിത്തിരുത്തി എഴുതി ഭംഗിയാക്കിയ ആ വരികൾ ഞാൻ വായിച്ചു.

ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി, പക്ഷേ ഇന്നും എന്നെ ഏതോ ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകും ആ പാട്ട്. ആ പാട്ട് മാത്രമേ അച്ഛനിരുന്ന് എഴുതുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അച്ഛൻ്റെ വേർപാടിന് ശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടായി. എന്ത് സംഭവിച്ചാലും ജീവിതം എന്ന നദിയൊഴുകുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ പാട്ടിന്. ആര് മരിച്ചാലും ആരില്ലാതായാലും ജീവിതം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല, പിന്നെയും ജീവിതം അതിൻ്റെ ഒഴുക്ക് തുടരുന്നു. എല്ലാം ആ പാട്ടിലുണ്ട്, പ്രണയം, മരണം, വേർപാട് ഒക്കെ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പാട്ടെഴുത്തുകാരനായപ്പോൾ അവിടെ പോയി ഒരു സിനിമയ്ക്ക് പാട്ടെഴുതാൻ. പഴയ കൊട്ടാരത്തിൻ്റെ നിശബ്ദമായ അതേ മുറി, ഭയം തോന്നിപ്പിക്കുന്ന ഏകാന്തതയായിരുന്നു അവിടെ. ആലുവാപ്പുഴ അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കണ്ട ദൃശ്യം. ജനാലയ്ക്കപ്പുറം ഒഴുകുന്ന ആലുവാപ്പുഴയിലേക്ക് നോക്കിയിരുന്ന് കവിത കുറിക്കുന്ന അച്ഛൻ്റെ രൂപം. ഇന്നും എനിക്ക് കരയാൻ തോന്നുമ്പോൾ, ഒന്ന് വിതുമ്പാൻ തോന്നുമ്പോൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്, ആയിരം പാദസ്വരങ്ങൾ കിരുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. അച്ഛൻ്റെ വരികൾക്ക് ദേവരാജൻ മാഷ് നൊമ്പരങ്ങൾ വാരിക്കോരി നിറച്ചു വെച്ചൊരു പാട്ട്, യേശുദാസിൻ്റെ നൈർമല്യ സ്വരം കൊണ്ട് അനുഗ്രഹീതമായ പാട്ട്, ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ.

8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: മിഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്, RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
3: അടി തമരടിക്ക

0: ചിരി ചിരിയുടെ കുളിരുളിയും നീ മുറ്റത്തേ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൊച്ചുകുട്ടികളെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഥയുടെ പേരെന്താണ്? അക്ബർ ചക്രവർത്തിയുടെ ദേഷ്യം. അക്ബർ ചക്രവർത്തിക്ക് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരുവൾ വഴക്കാളിയും മുൻ കോപക്കാരിയുമായിരുന്നു. ഒരിക്കൽ ക്ഷമ നശിച്ച് അക്ബർ അവരോട് സ്വന്തം നാട്ടിലേക്ക്, അതായത് വഴക്കാളി എന്ന് പറഞ്ഞ ഭാര്യയില്ലേ, ആ ഭാര്യയോട് പറഞ്ഞ്, നീ ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് നിന്റെ നാട്ടിലേക്ക് മടങ്ങി പൊക്കോ, ഇവിടെ നിന്നെ കാണണ്ട. അപ്പോഴത്തേക്കോ ഭീകരത്തിനങ്ങ് ഭയങ്കര കരച്ചിലായി. അക്ബറിനോട് മാപ്പു പറഞ്ഞു, ഞാൻ ഇനി വഴക്കൊന്നും കൂടത്തില്ല മഹാരാജാവേ, ഞാൻ നല്ല ഭാര്യയായിട്ട് കഴിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അക്ബർ ചക്രവർത്തിയോ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരു ദയവ് മാത്രം ഭീകത്തിനോട് കാണിച്ചു. കൊട്ടാരത്തിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് കൊണ്ടുപോക്കോളണം. ഭീകത്തിന് മനസ്സിലായി എന്താണ് കാര്യമെന്ന്. ചക്രവർത്തിയാണെങ്കിലോ ഒരു വിധത്തിലും താൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിന്നും ഒരണ്ണുവിട പോലും മാറുകയില്ലെന്നും ഭീകത്തിന് നല്ല പോലെ അറിയാം. ഭീകൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവിടുത്തെ മന്ത്രിയായ ബീർബലിനെ രഹസ്യമായിട്ട് വർദ്ധിച്ചു. ബീർബൽ പ്രശ്നം എന്താണെന്ന് തിരക്കി അറിഞ്ഞ ശേഷം ഒരു ഉപായം നിർദ്ദേശിച്ചു. എന്തായിരുന്നോ ആ ഉപായം? അന്ന് വൈകുന്നേരം ചക്രവർത്തിക്ക് ഭീകം ഒരു ഗ്ലാസ് ഓറഞ്ച് നീര് കുടിക്കാൻ കൊടുത്തു. അതിൽ ഉറക്കുന്ന മരുന്നും, അതായത് ഉറക്കം വരുന്ന മരുന്നും ആ ഓറഞ്ച് നീരിനകത്ത് കലർത്തിയിരുന്നു. ഭീകം ഉടനെ തന്നെ ഭടന്മാരെ വരുത്തി ചക്രവർത്തിയെ പല്ലക്കിലിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അക്ബർ ചക്രവർത്തി ഉണർന്നപ്പോൾ ഭീകത്തിന്റെ കൊട്ടാരത്തിലാണ് താൻ എത്തിയിരിക്കുന്നത്. ദേഷ്യപ്പെട്ട അക്ബറിനോട് ഭീകം പറഞ്ഞു, അങ്ങ് തന്നെ അല്ലേ പറഞ്ഞത് പോകുമ്പോൾ ഏറ്റവും ഇഷ്ടമായത് കൂടെ കൊണ്ടുവെക്കൊള്ളണമെന്ന്? അങ്ങാണല്ലോ അത് കൽപ്പിച്ചത്. പിന്നെ എന്തിനാണ് എന്നോട് കോപിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ്. അക്ബർ ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു പോയി. അങ്ങനെ ഭീകത്തിന്റെ ലക്ഷ്യം സാധിച്ചു. കൂട്ടുകാരെ, ഈ കുഞ്ഞു കഥ ഇഷ്ടമായില്ലേ? നാളെ വേറൊരു കഥയുമായിട്ട് വരാം കേട്ടോ. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: പ്രിയമുള്ളവരെ നമസ്കാരം, നാം ഉങ്ക പ്രഭു പേശ്രേൻ. എന്നോട് നീണ്ട നാൾ ആസെ മലയാള പടത്തിൽ നടിക്കണോന്ന്. അന്ത ആസെ കാളാപ്പാണി പടം മൂലമ നിറവേറിച്ചു. ഇതക്ക് ഡയറക്ടർ പ്രിയദർശൻ, അൻപ് സഹോദരൻ മോഹൻലാൽ, തിരു ഗുഡ് നൈറ്റ് മോഹൻ ഇവരുകൾക്ക് നന്ദി ചൊല്ല നാ കടമപ്പെട്ടിരിക്കേ. ഇന്ന പടത്തുക്ക് ഇസൈ ഇസൈഞാണ് ഇളയരാജ, എം ജി ശ്രീകുമാർ, ചിത്ര ഇവർ പാടിയ പാട്ട് ഒന്ന് കേപ്പമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. Radio Santhanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുബേട, വെൽക്കം ബാക്ക്.
2: എല്ലാവർക്കും എന്റെ നമസ്കാരം.
1: അനുബേട, അപ്പോ ശ്രോതാക്കൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലെ ചില ടോപ്പിക്കുകളിൽ കുറച്ച് ഡൗട്ടുകൾ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചിന്റെ കാര്യം വന്നിട്ടുണ്ട്, ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, ചില ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന 1+13S, നമ്മളെ ഇടയ്ക്ക് വെച്ചിട്ട് 1+ പലയിടത്തും നിർത്തി, ഇന്ത്യ നിർത്താൻ പോകുന്നൊക്കെ ഒരു സംശയം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പക്ഷേ അവരുടെ പുതിയൊരു മോഡലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 1+13S 16GB റാം വേരിയന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോ നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പലതും ഇറങ്ങുന്നതിനകത്ത് ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്,
2: വിലയും
1: ഭയങ്കര കൂടുതലാണ്. അപ്പൊ 1+13S ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്?
2: ഇത് ഭയങ്കര അതിശയകരമായിട്ടൊരു മോഡലായിട്ടാണ് 1+ വന്നേക്കുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ടോപ്പ് ടയർ കോൺഫിഗറേഷൻ ആണ്, പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് 69,000 രൂപ. അതായത് ടോപ്പ് ടയർ കോൺഫിഗറേഷന്
1: അറുപത്തൊമ്പതിനായിരം
2: രൂപ വരുന്നുള്ളൂ. 54,000 രൂപ 55,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്.
1: കാരണം തീർച്ചയായിട്ടും
2: അത് 16GB 512GB വേരിയന്റിനെ.
1: അപ്പൊ
2: അത് അത്യാവശ്യം ഈ 13S പെർഫോമൻസ് ഫോൺ ആയിട്ട് തന്നെയാണ് പിന്നെ 1+ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണത്. നല്ലൊരു പെർഫോമൻസ് ഫോൺ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതെടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി 2,000 rupees ഒക്കെ ക്യാഷ് ബാക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ EMI ഉണ്ട്, നോ കോസ്റ്റ് EMI ഒക്കെ ഉണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക്, ഇപ്പൊ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 16GB 512GB ആണ്. 3 സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്. 12GB 256GB, 12GB 512GB, 16GB 512GB.

0: അത്ഭുതമാണ് അല്ലേ ഈ സമയത്ത്. കാരണം പല ഫോണുകളും 6 GB വരെ റാം ഒക്കെ താഴ്ത്തി 128 GB തിരിച്ചു വന്നു.
1: 4 GB റാം മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് വൺ പ്ലസ് നമുക്ക് ഈ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, പൂട്ടി പോകുന്നു, ക്ലോസ് ചെയ്യാൻ പോകുന്നു, സെയിൽസ് ഓൺലൈൻ മാത്രമാക്കുന്നു. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു മോഡലായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് ആണ്. അതിനകത്ത് ഓൾറെഡി നെക്സ്റ്റ് ജൻ AI കേപ്പബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവരിത് പുറത്തിറക്കുന്നത്. ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 16 GB LPDDR5 ആണ്. UFS 4 സ്റ്റോറേജ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രൈസിംഗില്. അപ്പം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സ്പെക്കിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 1216x2640 pixels ആണ്. 6.32 inch ആണ് സ്ക്രീൻ സൈസ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരുന്ന LTPO പ്രോ XDR AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റും 1600 nits പീക്ക് ബ്രൈറ്റ്നെസ്സും ആണ്. പിന്നെ ഈ നമ്മളുടെ പിന്നെ കണ്ണിന് ഉപയോഗപ്രദമായ കുറേ ഫീച്ചേഴ്സ് അവർ എൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വൈറ്റ് ലൈറ്റ് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിന് ശേഷം പല ഫോണുകളും ഇപ്പോൾ സാംസങ് വൺ പ്ലസ് ഓപ്പോ അവരൊക്കെ ഈ വൈറ്റ് ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1160Hz PWM ഡിമ്മിങ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വാ ടച്ച് 2 എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബട്ടറി സ്മൂത്ത് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ടച്ച് സ്ക്രീനിന്റെ ഒരു ടെക്നോളജി അവർ അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ പോലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ നനഞ്ഞിട്ട് നമ്മൾ തൊട്ട്
0: കഴിഞ്ഞുകഴിഞ്ഞാൽ
1: വർക്ക് ചെയ്യില്ല. അപ്പോൾ അതാണ് അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ ടെക്നോളജി. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ 50 MP കോൺഫിഗറേഷൻ ആണ്. ഒരു പ്രൈമറി 50 MP വിത്ത് സോണി LYT 700 സെൻസർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ 50 MP F2.0 വിത്ത് 2x ഒപ്റ്റിക്കൽ സൂം പ്ലസ് EIS.
0: അത് 2 MP
1: ആണ്. ബാക്കി അൾട്രാ വൈഡും ഇല്ല, മാക്രോ ലെൻസും ഇല്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32 MP സെൽഫി ക്യാമറയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിക്കും പറഞ്ഞു ഒരു ഡെഡി ഒരു പ്രൊഫഷണൽ ഒരു ക്യാമറ ഫോണിന്റെ ഒരു ലെവലിലേക്കല്ല എങ്കിലും
0: കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഫോണുകൾ ഇറക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല
1: സ്പെക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 5850mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. 80W വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. നോ വയർലെസ് ചാർജിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഫോൺ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക്
0: അറിയാൻ പറ്റുള്ളൂ.
1: ഓൾറെഡി ലോഞ്ചായി സാധനങ്ങൾ, ഫോൺ ശരിക്കും ഷോപ്പിലെത്തി തുടങ്ങുന്നേ ഉള്ളൂ.
0: ഇപ്പൊ
1: കൈ കിട്ടിയതിന് ശേഷം നമുക്ക് വയർലെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അതിനെ കുറിച്ചുള്ള മെൻഷൻ അവർ പറഞ്ഞിട്ടില്ല.
0: ശരി എനിക്കൊന്ന് ഇപ്പൊ അനുവേട്ടൻ പറഞ്ഞ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിലവിൽ ആൻഡ്രോയിഡ് മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ്. മറ്റ് ബ്രാൻഡുകൾ ബാറ്ററി ചുമ്മാ കിടക്കുന്നുണ്ട്, 10,000, 11,000 mAh ബാറ്ററി ഇറക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ 6,000 mAh ബാറ്ററി വരുന്നു. ബാക്കി സ്പെക്കുകളെല്ലാം നല്ല രീതിയിൽ
1: കേറ്റിട്ടുണ്ട്, നേരെ റിവേഴ്സ് ആയിട്ടാണ്. പിന്നെ ബിൽ ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 8.2 mm തിക്നെസ് ആണ്, 185 g വെയിറ്റും ആണ്. 6.32 inch ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കളർ ഓപ്ഷൻസ് ഒരു ബ്ലാക്ക് വെൽവെറ്റ്, ഗ്രീൻ സിൽക്ക്, പിങ്ക് സാറ്റിൻ എന്ന് പറയുന്ന 3 ടൈപ്പിലാണ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്, വൈഫൈ 7, ബ്ലൂടൂത്ത് 6 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ GPSന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാവിക് സപ്പോർട്ടും ഇതിന്റെ മാപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ NFC കേപ്പബിലിറ്റി ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എന്റെ കൂടെ ഉണ്ട്. ഇതൊരു ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇല്ലെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വേപ്പർ ചേമ്പറോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, IP റേറ്റിംഗ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മൾ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡസ്റ്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല.
0: അപ്പൊ
1: ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ടെക് സാവി യൂസറിന് അത്യാവശ്യം നല്ല ഫോൺ, കാരണം 16 GB റാമും പിന്നെ സ്നാപ്ഡ്രാഗൺ
0: 8 Elite
1: കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ച്, 13S കുറിച്ചുള്ള ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത്.
0: വൺ പ്ലസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, വൺ പ്ലസ് പലരും നിർത്തി വരുന്നു. ഇന്ത്യയിൽ ഇവരിപ്പോ ഈ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞ് സഡൻലി കമ്പനി ഒരു ഷട്ട് ഡൗൺ അങ്ങനെ അനൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലേ?
1: ഇല്ല,
0: സർവീസിന്റെ കാര്യത്തിലൊക്കെയുള്ള ഡൗട്ട്.
1: അല്ല, സർവീസ് സെന്റർ എങ്ങനെയാലും ഇപ്പൊ വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്ത് ഏത് ഫോൺ സ്റ്റോപ്പ് ചെയ്താലും അവർ സർവീസ് സെന്റർ എങ്ങനെ പോയാലും അടുത്തൊരു 4 കൊല്ലത്തേക്കും ഫങ്ഷനിങ് ആയിരിക്കും.

0: അപ്പം അത് എന്തായാലും, കാരണം പല കമ്പനീസ് ഇപ്പം മോട്ടറോള തന്നെ പൊട്ടിപ്പോയപ്പോഴും രണ്ടു കൊല്ലത്തേക്ക് രണ്ടല്ല മൂന്ന് കൊല്ലത്തേക്ക് അവർ സർവീസ്
1: ഉണ്ടായിരുന്നു
0: ആ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ അതിന്റെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കും.
1: അപ്പൊ
0: സർവീസ് സെന്റേഴ്സിന്റെ സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പുതിയ മോഡൽസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസ് തേർട്ടി, വൺ പ്ലസിന്റെ പുതിയ ഫോണായ തേർട്ടീൻ എസ്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്പെക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ക്യാമറ വരുന്നുണ്ട്, മോശമില്ലാത്ത ബാറ്ററി, സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കിടിലൻ സ്പെക് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതായത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാല് ഷൗമി 18 പ്രോ മാക്സിന്റെ കുറച്ച് ലീക്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ ഷൗമി 18 Pro Max വരാൻ പോവുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് അതിന്റെ ചെറിയ ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ലീക്സും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഷൗമി 18 Pro Max എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷൗമി കുറച്ചു നാളായിട്ട് ഇന്ത്യയിൽ ഒത്തിരി മോശം പെർഫോമൻസ് ആണ്. ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ നോട്ട് സീരീസിനകത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഇറക്കിയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോ ഈ 18 Pro Max വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പുതിയ ലീക്സ് നമുക്ക് വരുന്നത്?
2: ഇപ്പൊ വന്നിരിക്കുന്ന ലീക്ക് അതിന്റെ ഗീക് ബെഞ്ച് സ്കോറിനെ കുറിച്ചാണ്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗീക് ബെഞ്ച് സ്കോറുകൾ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലീക്കാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇതിപ്പോ ശരിക്കും ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാൻ

0: ക്രോ 7 സ്കോർ വന്നിട്ട് 3381 സിംഗിൾ കോറിനും
1: ഓക്കെ
0: 10,920 മൾട്ടി കോർ പെർഫോമൻസിനും വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പഴയ അതിന്റെ ഷൗമിയുടെ നേരത്തെ 17 പ്രോ മാക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അത് ഒറ്റ കാര്യത്തിലാണ് സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ഇപ്പം ആപ്പിളിന്റെ 2 nanometer ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ A17 ചിപ്പ്, അപ്പൊ അതിന്റെ സോറി A18 ചിപ്പ്. അപ്പൊ അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ ഇപ്പം ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവര് സ്നാപ്ഡ്രാഗൺ നേരത്തെയൊക്കെ താഴോട്ട് പോയിരുന്ന സിംഗിൾ കോർ പെർഫോമൻസിലാണ്.
1: നല്ല
0: സ്കോർ വന്നിട്ടുണ്ട്. മാർജിനൽ സ്കോറിലാണ് ഐഫോണിന്റെ ചിപ്പുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കാരണം ഈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ് ഫാൻസിനും എല്ലാം പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി കോർ ആർക്കിടെക്ചർ ആണ്. അതായത് 3 3.7 GHz 7.4 GHz 3 cores 4.03 GHz 3 cores 5.01 GHz 2 cores ആണ് ഇതിൽ. അപ്പൊ ഇത് നമുക്ക് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഈ കോറുകളിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് തന്നെ വലിയൊരു ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ചിപ്സെറ്റിന്റെ പിന്നെ പെർഫോമൻസിന്റെ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഗെയിംസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീഗ് ബെഞ്ച് സ്കോറുകളും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് മെമ്മറി നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 17 ഹൈപ്പർവൈസ് 4 ആണ്. 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോമിഡ് ഓ എസ് ആണ്. 16 GB റാം ആണ്. അത് മിനിമം ആണ് കേട്ടോ. മൾട്ടി ടയർ കോൺഫിഗറേഷൻസ്
1: സ്റ്റാർട്ടിംഗ്
0: 16 GB ആണ്. അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പിന്നെ ഈ ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാനായിട്ട് എന്തത്ത് വരുന്നത് 17 Pro പോലെ ഉള്ളതുപോലെ തന്നെ റെയർ ഡിസ്പ്ലേ ആണ്.
1: പക്ഷെ
0: റെയർ ഡിസ്പ്ലേ അവർ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വെർസറ്റൈൽ ബ്ലാക്ക് സ്ക്രീൻ ബാക്ക് സ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ററാക്റ്റീവ് സെക്കൻഡറി റെയർ പാനൽ 17 Pro ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു റെയർ പാനൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റെയർ പാനലുണ്ട്. പിന്നെ അതിൽ ചെറിയ ആപ്സുകൾ മിനി ആപ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 18 Pro സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതിൻ്റെ അത് 18 Pro അകത്തും ഇത് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ മാക്സിൽ മാത്രമല്ല 18 Pro വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മാറിയിട്ടില്ല 17 Pro ആയിട്ട് എന്തൊക്കെ മാറിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. 6.9 inch തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയുടെ കേസിലും ലൈക്കാ ട്യൂൺഡ് ട്രിപ്പിൾ സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 100 watts വയർഡും 50 watts വയർലെസ്സും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 17 Pro
1: ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്
0: 7500 mAh ബാറ്ററി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ഒരു ടെക്സാവി യൂസറിന് ശരിക്കും ഒരു നല്ല ഫോണായിട്ടുണ്ട്. പക്ഷെ പ്രൈസിങ് വന്നിട്ട് എനിക്ക് എങ്ങനെയായാലും 1.5 lakh അല്ലെങ്കിൽ 1.75 lakh വരെയൊക്കെ വില വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഷൗമി ആണ്, ഷൗമിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി.
1: 1.5 lakh എന്ന് പറയുമ്പോഴത്തേക്ക് ഐഫോണിന്റെ അടുത്ത് തന്നെ പോകുന്നുണ്ട്.
0: അതെ അതെ അതെ. പിന്നെ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഫീച്ചേഴ്സ് അഡീഷണൽ ഇതിനകത്ത് ഉണ്ട്. റിയർ പാനലിൽ തന്നെ വലിയൊരു വ്യത്യാസം.
1: എക്സ്ട്രാ സ്ക്രീൻ കൂടെ കിട്ടും.
0: അതെ അതെ അതെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ 17 Pro 18 Pro Max കുറിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്.
1: അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലോഞ്ചിനെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ.
0: ചൈനയിൽ ഈ മാസമാണ് ലോഞ്ച്. ഒരുപക്ഷെ ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. അതെ, 17 Pro Max അതേപോലെ തന്നെ ആയിരുന്നു. അവര് ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനകത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രകടമായിട്ട് നമുക്ക് ആ ഗീക് ബെഞ്ച് സ്കോർ ആണ്. സ്നാപ്ഡ്രാഗണിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ പുതിയ ചിപ്സറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീക് ബെഞ്ച് സ്കോർ തന്നെയാണ് അത്.
1: സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടോപ്പ് നോച്ച് നിൽക്കുന്ന സ്പെക് ആണ്. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. റാം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 16 GB വേരിയന്റ് മാത്രമേ കാണുള്ളൂ അല്ലേ.
0: മിക്കവാറും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് 18 Pro Max പറ്റി. അതുപോലെ തന്നെ വേണ്ട ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
0: കിട്ടിയിട്ടില്ല. അടുത്ത ലീക്കിലൊക്കെ ഉടനെ ഉണ്ടാകും.
1: ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള
0: പിക്ചർ.
1: ഓക്കെ, അപ്പൊ എന്തായാലും അത്രയാണ് നമുക്ക് ഷൗമി 18 Pro Max പറ്റി റീസെന്റ്ലി കിട്ടിയിരിക്കുന്ന ലീക്സ്. ഇനി നമുക്ക് ക്യാമറയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനും ഉണ്ട്. അതപ്പോ ഈ പറയുന്ന നമുക്ക് ചൈനയിൽ ഇപ്പോ ഈ മന്ത് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ
0: പറ്റും.
1: ഓക്കെ, ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ പല രീതിയിൽ ആ ഫോണിനെ കമ്പയർ ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള. എസ്പെഷ്യലി ഐഫോൺ പോലെ ഫോണുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അതിന്റെ ചാർജിങ് സ്പീഡ്, എത്ര നേരം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നു. അപ്പൊ ഐഫോൺ 18 Pro Max ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോ കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വരുമേട്ടാ, ഐഫോൺ ഒക്കെ എല്ലാ വർഷവും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 18 Pro Max ചാർജിംഗ് ടെസ്റ്റും അതിന്റെ റിസൾട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ 18 Pro, Pro യും Pro Max-ഉം ഇറക്കിയപ്പോഴത്തേക്ക് മീൻസ് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അവര് സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റർ ഇറക്കുന്നുണ്ട്, ആ അഡാപ്റ്ററിൽ ചാർജ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ചാർജിംഗ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്?
2: തീർച്ചയായിട്ടും ഇത്

0: നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് നമ്മളാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്.
1: ശരി,
0: ടെസ്റ്റ് ചെയ്തപ്പോ റിയൽ വേൾഡില് ശരിക്കും മാർക്കറ്റിംഗ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്ലെയിംസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്.
1: ഓക്കെ,
0: അതായത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് 55 മിനിറ്റ്സ് ഉണ്ട്, 100%, 0 to 100% 55 മിനിറ്റ് ഉണ്ട്. ഇത് ആപ്പിൾ 18 Pro Max ചാർജ് ആയി, ഐഫോൺ 18 Pro Max. ആപ്പിൾ പക്ഷെ പറയുന്നത് 60 to 70 മിനിറ്റ്സ് ആണ് ബേസ് ലൈൻ.
1: ഓക്കെ,
0: അപ്പൊ അതിനേക്കാൾ ഫാസ്റ്റർ ആണ്.
1: ഓക്കെ,
0: പിന്നെ പീക്ക് പവർ സസ്റ്റെയിൻഡ് ചാർജിംഗ് എന്ന് പറയുന്നത് പീക്ക് പവർ 52 വാട്ട്സ് ആണ് പീക്ക് പവർ. അത് പക്ഷെ 12 മിനിറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി ആണ്, അത് ആപ്പിൾ ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ
0: അതിന് വേണ്ടിയിട്ട് ആ പീക്ക് ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് താഴോട്ട് വരും, പിന്നെയും കയറും, താഴോട്ട് വരും, അങ്ങനെയാണ്. അപ്പൊ ആ ബാറ്ററിയുടെ ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി, അതായത് ബേസിക്കലി ആ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പിന്നെ 55 മിനിറ്റ്സ് പ്രോമാക്സിന്റെ അകത്ത്, 17 Pro Max നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ 81 മിനിറ്റ് ആയിരുന്നു. അതായത് ഏകദേശം ഒരു 32% ഫാസ്റ്റർ ആണ് 18 Pro Max. പിന്നെ ഇത് ശരിക്കും ലാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് ആർക്കിടെക്ചറിന്റെ അകത്ത് വന്ന വ്യത്യാസങ്ങളാണ് ഇത് മാറ്റാനുള്ള കാരണം. ഈ 50%, അതായത് 50% ചാർജിങ് അത് മൈൽ സ്റ്റോൺ ശരിക്കും 20 മിനിറ്റ് 15 മിനിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 18 Pro Max 50% ചാർജ് ആവും. അതാകുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ലോഡ് പവർ ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ചാർജർ ഡിപെൻഡൻസിയുടെ കാര്യം. അത് ഈ പിന്നെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടണമെങ്കിൽ 60 വാട്ട്സിന്റെ അഡാപ്റ്റേഴ്സ് തന്നെ,
1: 60 വാട്ട്
0: അവരുടെ തന്നെ AVS കോമ്പാറ്റബിൾ ചാർജേഴ്സ് തന്നെ വേണം. പക്ഷെ ഇതൊന്നും ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രൈസ് എന്ന് വന്നിട്ട് 40 വാട്ട്സിന്റെ തന്നെ 4,490 രൂപയാണ്, 35 വാട്ട്സിന്റെ 5,800 രൂപ, പിന്നെ അത് USB-C ആണ്. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വേണമെങ്കിൽ ഈ 4.5K നമ്മൾ ഷെൽ ഔട്ട് ചെയ്തേ പറ്റൂ.
1: 60 വാട്ട്സിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ചാർജ്.
0: അതെ, 60 വാട്ട്സിന്റെ പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഉടനെ വരുത്തേ ഉള്ളൂ. പിന്നെ ഈ ബാറ്ററി ഡീഗ്രഡേഷൻ സ്ട്രാറ്റജി ആപ്പിളിന്റെ ഒരു ഇത് മാർഗരേഖയുണ്ട്. അപ്പൊ ഈ ലാർജർ ബാറ്ററീസ് ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ വരുന്ന പോലെ ലാർജർ ബാറ്ററീസ് 5,391 mAh 5,561 mAh ഒക്കെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററി ആകുമ്പോഴത്തേക്ക് അതിന്റെ വെയർ ആൻഡ് ടെയർ പെട്ടെന്ന്
1: കൂടും.
0: അപ്പൊ അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി, അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെർമൽ ഡിസിപ്പിയേഷൻ, അതായത് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ, അത് ഈ വേപ്പർ ചേമ്പർ അങ്ങനത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി
1: കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന.
0: അതെ അതെ, അപ്പൊ അതുകൊണ്ട് ബാറ്ററിക്കകത്ത് ഒരുപാട് നേരം ഹീറ്റ് താങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ, ബാറ്ററിയുടെ ഡീഗ്രഡേഷൻ വളരെ സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അത് അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ടെക്നിക്കൽ എനേബിൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആകാനുള്ള കാരണം അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ് AVS എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ അഡാപ്റ്ററിന്റെ കേസിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. ഈ AVS എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡൈനാമിക് വോൾട്ടേജ് നമുക്ക് പിന്നെ ഓരോ ചാർജിങ് സ്റ്റേജിലും കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബാറ്ററിക്ക് ആവശ്യമായ എന്റെ പീക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ നോക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഒരുപാട് വോൾട്ടേജ് എന്റെ അതുകൊണ്ട് കയറുകയില്ല എന്ന ആവശ്യത്തിനുള്ള വോൾട്ടേജ് എന്റെ അത് കാണുകയും ചെയ്യും. അതാണ് ഈ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് സപ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പക്ഷേ ഈ പുതിയ ടൈപ്പ് ചാർജർ ഇല്ലാതെ പറ്റത്തില്ല. ഈ പുതിയ ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ചാർജർ തന്നെ വേണം. ഫോണിന്റെ വില എഫക്റ്റീവ്ലി കൂടും. അതാണ് നമുക്കിപ്പം ഈ 18 Pro Max ചാർജിങ്ങിനെ കുറിച്ച്. ഇപ്പം ചാർജിങ്ങിന്റെ കമ്പാരിസൺ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ ഇനി വഴിയെ വരാൻ
1: ഉള്ളൂ.
0: അതെ,
1: അപ്പോ ഈ 60 വാട്ട്സിന്റെ ചാർജിങ് അഡാപ്റ്റർ എപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
0: ഈ മാസം തന്നെ വരും. അതെ, ബാക്കിയെല്ലാം കാരണം അവരുടെ ഓൾറെഡി ഷിപ്മെന്റ് ഇത് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഷിപ്മെന്റ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്, എല്ലാ സ്റ്റോക്കും എല്ലാം
1: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. കാര്യം ആപ്പിൾ പ്രോമിസ് ചെയ്തതിനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോ 0 to 100 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും 0 വരെ ഫോൺ വെക്കാൻ ചാൻസ്
0: ഇല്ല.
1: ഒരു 20%
0: നമുക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മൾ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോൺ
1: ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ ഐഫോൺ 18 Pro സീരീസിന്റെ അല്ലെങ്കിൽ 18 Pro Max ചാർജിംഗ് സ്പീഡും കാര്യങ്ങള്, ബാറ്ററി ബാക്കപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയുന്ന രീതിയിൽ അവരുടെ അഡാപ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അപ്പോ അടുത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം. അപ്പൊ അത് റീസെന്റ് കുറച്ച് നാളായിട്ട് തന്നെ സംസാരങ്ങളും റൂമേഴ്സും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ പേ നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ തണ്ടക് ബേറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവിടാ, അപ്പൊ ആപ്പിൾ പേ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആപ്പിൾ പേയെ പറ്റി ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതാണ്. കാര്യം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് യു പി ഐ ആയിട്ട് തന്നെ നോർമലി യു പി ഐ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത് ആപ്പിൾ പേ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്?
2: ശരിക്കും 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. അപ്പൊ അത്രയും മാത്രം ഡിലേ ഇവിടെ
1: ഉണ്ടായിട്ടുണ്ട്.
2: എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിൻടെക് സെക്ടർ പുറത്തുള്ള രാജ്യങ്ങളെ പോലെ അല്ല, നമുക്കൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആപ്പിൾ പേക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ പിന്നെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇതായി കോമ്പാറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറെ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും പിന്നെയും 4 മാസത്തോളം ഡിലേ ആയി. ഫെബ്രുവരിയിൽ ലോഞ്ച് ആകാനായിട്ടിരുന്നതാണ്, അവിടെ നിന്നാണ് പിന്നെ ഒക്ടോബറിലേക്ക്
1: മാറ്റിയത്.
2: അപ്പൊ അത്രത്തോളം ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അസിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഈ ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്നാലും ഈ മാസം ഒക്ടോബറിൽ ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.
1: അത് ആപ്പിൾ ഒഫീഷ്യലി
2: അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്.
1: ഓക്കേ, ഞാൻ ഒന്ന് ഇടയ്ക്ക് പറയട്ടെ അനുവിട, ഈ ആപ്പിൾ പേ അപ്പോ ഐഫോൺ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ?
2: തീർച്ചയായിട്ടും
1: അത്രേ പറ്റൂ.
2: ആപ്പിൾ ഐഡി വേണം,
1: ആപ്പിൾ
2: ഐഡി ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാം.
1: അപ്പൊ ഐഫോൺ ഉള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
2: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അതിന് യു പി ഐ ഇന്റിഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം.
1: അതെ,
2: ബ്ലൂംബർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് എന്നുള്ള. യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ, ഫോൺ പേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ വഴി തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ
1: പറ്റും.
2: പക്ഷെ എങ്കിലും ഇതിൻ്റെ അകത്തൊരു പിന്നെ കാവിയറ്റ് ഉള്ള, അതായത് നമുക്ക് ഒരു കോൺട്രഡിക്ടറി ന്യൂസ് വരുന്ന റോയിറ്റേഴ്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ യു പി ഐ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിലും നമ്മൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് അത് പേ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബാങ്കിങ് പാർട്ട്ണർ ആപ്പിൾ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആപ്പിൾ പേ, നമുക്ക് ആപ്പിൾ പേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ആപ്പിൾ പേ സ്വീകരിക്കുന്ന പറഞ്ഞാൽ അതെനിക്ക് വ്യക്തമായില്ല.
2: അതായത് നമ്മളിപ്പം ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ റിസീവറും ബയറും രണ്ടുപേർക്കും ആപ്പിൾ പേ ഉണ്ടാകണം.
1: ഓ, അത് ശരി. അത്രയും റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഐഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആർക്കാണോ പേ ചെയ്യുന്നത് അയാൾക്കും ആപ്പിൾ പേ ഉണ്ടെങ്കിലേ
2: പറ്റൂ. അതെ, അതായത് ഒരു ഇപ്പം ഇനിഷ്യലി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ബാങ്കിങ് പിന്നെ ഏത് ബാങ്കിങ് പാർട്ണറാണോ അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ആ ബാങ്കിങ് പാർട്ണറിന്റെ തന്നെ ഡിവൈസസ് ഉണ്ടാകും വേണം സൈറ്റിൽ. അതായത് ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, കാർഡ് റീഡർ അല്ലേ, അത് ആ ബാങ്കിന്റെ തന്നെ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ.
1: അതായത് ഇപ്പൊ നമ്മൾ എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് ആണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന അവർക്കും സെയിം ഇത്
2: എച്ച് ഡി എഫ് സിയുടെ തന്നെ ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കടകളിലും മൾട്ടിപ്പിൾ ബാങ്കിങ് പാർട്ണേഴ്സിന്റെ കാർഡ് റീഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ആപ്പിൾ പേ എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ അകത്ത്. നമ്മൾ ജി പേ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിൻ്റെ അകത്ത് എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ.
1: ശരി ശരി, ഓക്കെ.
2: അപ്പൊ ഇതാണ് വ്യത്യാസം. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ആക്സിസ് ബാങ്ക് ആണ് ആദ്യത്തെ അവരുടെ കൺഫേംഡ് ലോഞ്ച് പാർട്ണർ. എച്ച് ഡി എഫ് സി, ഐ സി സി ബാങ്കുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുകയാണ്. പുറകെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേസ്ഡ് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും. ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ എടുത്തുചാടി ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പോൾ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും, ഓരോരോ ഫേസസ് ആയിട്ടായിരിക്കും അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഓതന്റിക്കേഷൻ നമുക്ക് ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി ഓതന്റിക്കേഷൻ, ബാക്കി ആപ്പ് സ്വിച്ചിങ് നമ്മളിപ്പോൾ ജി പേ അകത്തും ഫോൺ പേ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ഐ ഡിയുടെ ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് ഇതിൻ്റെ അകത്ത് മാറി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരത്തില്ല. പിന്നെ യു എക്സിന്റെ അഡ്വാൻറ്റേജ്, അതായത് യൂസർ എക്സ്പീരിയൻസിന്റെ അഡ്വാൻറ്റേജ് ഈ എ പി ഐ യു പി ഐ വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അത് ലഭിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ.
1: ഓക്കെ,
2: പിന്നെ ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBI റൂൾസ് അവർക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്.
1: ഓക്കെ,
2: അത് ആർ ബി ഐയും ആപ്പിളും ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പം ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കുന്നത്. കാരണം ആർ ബി ഐയുടെ റൂൾസ് എല്ലാം അവർ അംഗീകരിച്ചുകൊണ്ടാണ് ആപ്പിൾ പേ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫിൻസെക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഗ്ലോബലി ഉള്ള പോലല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസത്തിലാണ് ഇത്രയും ഡിലേ വരാൻ കാരണം. പിന്നെ ശരിക്കും ആപ്പിളിന്റെ എൻട്രി ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിൾ പേയുടെ എൻട്രി. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ.
3: അപ്പൊ
2: അവിടേക്ക് ആപ്പിൾ പേയും കൂടെ വരുമ്പോൾ ആപ്പിൾ പേ 900 മില്യൺ യൂസേഴ്സിന്റെ ഇത് വരും. ആപ്പിൾ പേ എനേബിൾ ചെയ്ത് ഇപ്പൊ നമുക്ക് ഫോണില്ലെങ്കിൽ കൂടി ആപ്പിൾ ഐഡിയ ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
3: അങ്ങനെ
2: ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഒരു മാക് യൂസർ ആണ്, എനിക്ക് ഐഫോൺ ഇല്ല, എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം ആപ്പിൾ ഐഡിയ ഉണ്ട്, അപ്പൊ അതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും.
3: ആപ്പിൾ ഐഡി ആണ് അതിന്റെ അടിസ്ഥാനമായിട്ട്.
2: അതെ, ആപ്പിൾ ഐഡി.
3: അപ്പൊ
2: ഇങ്ങനെയാണ് നമുക്ക് ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാൻ. അപ്പം എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് കത്തിരിക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടോ, ബക്സ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
3: അപ്പൊ
2: അതൊക്കെ വഴിയെ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന്റെ വിശ്വാസം.
3: അപ്പൊ ഒക്ടോബറിൽ റിലീസ് ചെയ്യും ലോഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുന്നു?
2: ആയിട്ടില്ല. മിക്കവാറും ഈ ഒക്ടോബർ അവസാനം മുമ്പേ ഉണ്ടാവും, തീരുന്നതിന് മുമ്പേ ഉണ്ടാവും.
3: ശരി ശരി, ഓക്കെ. എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും എത്തിച്ചു
2: കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
3: അതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്താലും പെട്ടെന്ന് എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണ്ട,
2: ചെയ്യണ്ട, നോക്കി ഒന്ന് അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
3: ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ നിലവിൽ ആക്സിസ് ബാങ്കുമായിട്ട് മാത്രമേ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളൂ പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ HDFC അല്ലെങ്കിൽ SBI ICICI അങ്ങനെ അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല?
2: ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല,
3: പറ്റില്ല.
2: ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ,
3: പറ്റുള്ളൂ. ശരി ശരി. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടണം.
2: അതെ അതെ, തീർച്ചയായിട്ടും.
3: ശരി ശരി.
2: അത് ഉടനെ എന്തായാലും ഉണ്ടാകും, കാരണം മൾട്ടിപ്പിൾ ബാങ്കിംഗ് പാർട്ട്നേഴ്സ് ഇല്ലാതെ ഒരു
3: പ്രത്യേകിച്ച് ആപ്പിൾ പേക്ക് ഉറപ്പായിട്ടും അവരത് കൊണ്ടുവരും.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
3: അപ്പൊ എന്തായാലും അതാണ് ആപ്പിൾ പേ. ആക്ച്വലി ഒരു നല്ല ന്യൂസ് തന്നെയാണ്, ഇന്ത്യയിലേക്ക് ആപ്പിൾ പേ വരിക എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം, റിവ്യൂസ് ഒക്കെ കിട്ടിയതിന് ശേഷം ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. അടുത്ത കിട്ടുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല്, സ്പാം കോൾസും ഓട്ടോമേറ്റഡ് കോൾസും ഇപ്പൊ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
2: പലർക്കും
3: നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോലും മറ്റു നമ്പറിൽ ഉറപ്പായിട്ടും കോൾ വരും. അപ്പൊ അതിനെയൊക്കെ ഒന്നും കൂടെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ ഈ ഓട്ടോമേറ്റഡ് കോൾസ് അല്ലെ സ്പാം കോൾസിൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ബ്ലോക്ക് ആക്കിയാലും അവർ ബ്ലോക്ക് ആക്കുന്ന നമ്പർ കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ നമ്പറിൽ നമുക്ക് കോള് വരും. അപ്പോൾ കോള് മാത്രമല്ല മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ശല്യപ്പെടും, അനോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാനുമായിട്ട് ട്രൈ പുതിയ കുറച്ച് റൂൾസ് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ബേട്ടാ കാര്യങ്ങൾ?
2: ഇപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയിൽ വളരെ ഒരു നോയിസൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് A2P, അതായത് ഓട്ടോമേറ്റഡ് ടു പേഴ്സൺ കോൾസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ എപ്പിഡമിക്ക് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലും ലോൺ കോൾസ് ഇങ്ങനത്തെ ഒരുപാട് കോൾസുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ട്രൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ കംപ്ലയിൻസിൻ്റെ ബിൽഡപ്പിൻ്റെ ബേസിസിലാണ് അവരിത് റോൾ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡുകളായിട്ടുള്ള ലോൺ ആപ്പുകൾ, പിന്നെ ഈ ഇൻഷുറൻസുകൾ, ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന A2P കോൾസിനെയാണ് ഇവർ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ട്രൈക്ക് ആ ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ട്രൈ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായേക്കുന്നത്.
1: ഓക്കെ.
2: പിന്നെ എക്സെംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ജെന്യുവിൻ ആയിട്ട് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ കെയർ ഇപ്പം നെറ്റ്വർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് വരും, അവരും A2P കോൾസ് വിളിക്കും. പക്ഷെ അതൊക്കെ ജെന്യുവിൻ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്.
1: അപ്പം
2: അതിനെ എക്സെപ്റ്റ് ചെയ്യുകയും വേണം.
1: അപ്പം
2: അതിനുള്ള പ്രൊവിഷനും കൂടെ ട്രൈ ചെയ്യാനകത്ത് കൊടുത്തിട്ടുണ്ട്.
1: ഇപ്പം
2: എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും AI പവേഡ് സ്പാം ഡിറ്റക്ഷൻ ആണ് ഇതിപ്പം മാൻഡേറ്ററി ആക്കിയേക്കുന്നത്. ട്രൈ എല്ലാ നെറ്റ്വർക്കിനും കൊടുത്തേക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ML മോഡൽസ്, അതായത് ലേണിംഗ് മോഡൽസ്, ഈ കോൾ ലേണിംഗ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൈ സ്പാം ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം.
1: ഓക്കെ.
2: അപ്പം ഇത് ഒരു വരുന്ന കോള് സ്പാം ആണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ള പിന്നെ മെക്കാനിസം അവരുടെ AI മോഡൽസിന് ഉണ്ടാകണം.
1: ഓക്കെ.
2: അതിന് ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്നുള്ള ട്രൈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഈ പിന്നെ പ്രെഡിക്റ്റീവ് സ്കോറിങ്ങും അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം നോർമലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൾ വരുന്ന കോള് ഇപ്പം നമ്മൾ പല ആപ്ലിക്കേഷൻസ് വഴി ഇപ്പം ട്രൂ കോളറിൻ്റെ അകത്തൊക്കെ നമ്മൾ സ്പാമായിട്ട് മാർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റാബേസ് നെറ്റ്വർക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ നെറ്റ്വർക്കുകൾ അത് സ്പാമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പ്രെഡിക്റ്റീവ് തിയറി എന്നാണ് പറയുന്നത്. കാരണം അതിന് ഇതിൻ്റെ സ്പാം ആകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി സ്പാം കോൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക ചെയ്യും.
1: പക്ഷെ
2: അതിന് പകരം ഈ പിന്നെ AI യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 97% ആക്യുറസി ഈ ഒരു കോള് സ്പാം ആണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും, ട്രൈക്കും സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോക്താക്കളെ നമുക്ക് ഈ സ്പാം കോൾസിൻ്റെ എപ്പിഡമിക്കിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ്. പിന്നെ ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് നെറ്റ്വർക്കുകൾ തമ്മിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്.
1: ഓക്കെ.
2: ഇപ്പോൾ എയർടെല്ലിൽ നിന്ന് വോഡഫോണിലേക്കും വോഡഫോൺ BSNL അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഫ്രോഡിലൻ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട്
1: നടക്കുന്നുണ്ട്.
2: കാശ് അടിച്ച് മാറ്റുക, ലോൺ ആപ്പ് വഴി കാശ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ്സ്റ്റർ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു കടിഞ്ഞാനിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നമ്പേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 നമ്പര് അല്ലെങ്കിൽ 5 കൂടുതൽ നമ്പര് ഒരു സെയിം പിന്നെ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരാൾ തന്നെ ഇപ്പം ഞാനൊരു ഫ്രോഡാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ തന്നെ 5 ഡിഫറൻറ്റ് നമ്പറിൽ നിന്ന് ഒരു യൂസറിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ പലരെ വിളിക്കുകയാണ്.
1: ഓക്കെ.
2: അപ്പം ഈ അതിൻ്റെ ടാർഗറ്റ് അതായത് ട്രൈ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുകൾ ഈ 5 നമ്പറും എന്നിലേക്ക് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ സോഴ്സ് ഈ 5 നമ്പേഴ്സിൻ്റെ സോഴ്സ് എന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ
1: ഓക്കെ
2: എൻ്റെ RKYC അല്ലെങ്കിൽ KYC അവർക്ക് ആവശ്യപ്പെടാം. എന്നിട്ട് എൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാം.
1: ഓ ശരി.
2: എന്നിട്ട് എന്നെ അവർക്ക് ലോക്ക് ചെയ്യാം, എനിക്ക് പെനാൽറ്റി അടിക്കാം.
1: അപ്പോൾ ഈ 5 നമ്പറിൽ നിന്നും മനുവേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ സെയിം ആൾ തന്നെ വിളിക്കുന്ന ഐഡന്റിഫൈ ചെയ്യും.
2: അത് ഈ AI ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്ക് ലൊക്കേഷൻ നമ്മളുടെ പിന്നെ KYC നമ്മൾ കൊടുക്കുന്ന ഈ സിം എടുക്കണമെങ്കിൽ എന്തായാലും നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തല്ലേ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ 5 ഡിഫറൻറ്റ് ID പ്രൂഫ് കൊടുത്താൽ പോലും പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കപ്പെടും.
1: ശരി ശരി ശരി,
2: മനസ്സിലായില്ല. അപ്പം അത് അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ.
2: അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ ടെക്നോളജീസ് അവരിപ്പം ട്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കുകളോട്. പിന്നെ ഈ എ ടു പി കോൾസ് ഇപ്പോൾ ലീഗലി ഡിഫൈൻഡ് ആൻഡ് ഡിക്ലെയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എ ടു പി കോൾസ് ഒരുപാട് പേര് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിൻ്റെ അകത്തുനിന്നുകൂടെ പക്ഷേ ഈ പിന്നെ റോബോ കോൾസ് ഈ ആവശ്യമില്ലാത്ത ഫ്രോഡ് പരിപാടിക്ക് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് എ ഐക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷേ എൻഡ് യൂസർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് വന്നേക്കുന്നൊരു കോള് ഫ്രോഡ് ആണെന്നുള്ള കാര്യം എൻഡ് യൂസറിന് അറിയാൻ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ ബേസിലും നമുക്ക് എ ഐക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ.
2: അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ പെർമനൻറ്റ് ടെർമിനേഷൻ ചാർജസ് ഉണ്ട് എ ടു പിക്ക്. അതായത് ഒരു മിനിറ്റിന് ഏകദേശം 1500 രൂപ അവർക്ക് ചാർജ് ചെയ്യും. വെച്ചാൽ ഒരു മിനിറ്റ് ഒരു കോള് ചെന്നിട്ട് അത് സ്പാം ആണ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിച്ച ആരാണോ
1: ഓക്കെ
2: ആ സോഴ്സിന് 1500 രൂപ പെർ മിനിറ്റ് അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും
1: പെനാൾട്ടി ആയിട്ട്.
2: അത് പുതിയ റൂളാണ്. അപ്പൊ അതൊക്കെ റെഗുലേറ്ററി അതോറിറ്റി അവർ കൊണ്ടുവന്നിട്ട് ട്രൈ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കോൾ മാനേജ്മെന്റ് ആപ്സിന് പിന്നെ ഫേസ് യൂസേജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി ഇപ്പൊ ട്രൂ കോളറിനൊക്കെ പിന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ, അതായത് ലേബൽ കോൾസ് ഫ്രം പിന്നെ ഈ റെഗുലേറ്റഡ് നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് വരുന്ന കോളുകളെ ബ്ലാങ്കറ്റായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്.
1: ബ്ലാങ്കറ്റായിട്ട് ബ്ലോക്ക് ചെയ്യാന്ന്
2: വെച്ചാൽ കസ്റ്റമറിന് ആ കോള് ചെല്ലരുത്, കോൾ ബ്ലോക്ക് എന്നും പറഞ്ഞിട്ട് തന്നെ കാണിക്കണം. അതായത് ട്രൂ കോളറിനുള്ള
1: ഫോണിൽ റിംഗ് ചെയ്യില്ല.
2: അതെ അതെ അതെ.
1: ഓക്കെ.
2: അപ്പൊ അതാകുമ്പോഴത്തേക്ക് ലെജിറ്റിമേറ്റ് ബിസിനസ്സുകൾക്ക് കോള് ചെല്ലുകയും ചെയ്യും.
1: മനസ്സിലായി
2: മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ അതിപ്പം ട്രൈ അതിന് അവർക്ക് തേർഡ് പാർട്ടി ആപ്സിന് ആ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്കണക്ട് ത്രെട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡർ, അതായത് ഒരു ഒരു ഫ്രോഡ് ഞാൻ നേരത്തെ പറഞ്ഞ 5 കൂടുതൽ നമ്പർ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാനും ആ നെറ്റ്വർക്ക് ഐ മീൻസ് അയാളെ വിളിക്കുന്ന സോഴ്സ് ഏതാണോ ആ സോഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ലീഗലി കൊണ്ടുവരാനും അവർക്കുള്ള സർവീസ് പിന്നെ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നെറ്റ്വർക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ട്രൈ വഴി തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന പുതിയ റൂൾസിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ലീഗൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് PDF ഫയലായിട്ട്.
1: അപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് പല രാജ്യങ്ങളും നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ ഇപ്പം ഇപ്പോഴാണ് അത് വരുന്നത്. കാരണം ഇത് ഇപ്പം ഈ സ്പാം കോൾസുകളുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക. അപ്പൊ അതിന്റെ ബേസിസിലാണ് ട്രൈ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 വർഷമായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
1: ഇപ്പൊ ഈ ഒരു
2: നടപടിയിലേക്ക് അവർ പോയത്.
1: അപ്പൊ ഇത് ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്? ലോഞ്ച് ചെയ്ത് കഴിഞ്ഞോ അതിന് ലോഞ്ച് ചെയ്യത്തേ ഉള്ളൂ?
2: അല്ലല്ല, ഓൾറെഡി ഫേസ് ബൈ ഫേസ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത്
1: കഴിഞ്ഞു.
2: ഇപ്പൊ തന്നെ നമുക്ക് എയർടെൽ നെറ്റ്വർക്കിലുള്ളവർക്ക് എല്ലാം സ്പാം കോൾസ് വരുമ്പോൾ ഓൾറെഡി സ്പാം എന്ന് പറഞ്ഞ്
1: എഴുതി കാണിക്കും. തീർച്ചയായിട്ടും
2: ചില ക്രിട്ടിക്കൽ കോൾസ് ബ്ലോക്ക്ഡ് എന്നും പറഞ്ഞ് തന്നെ കാണിക്കും, കോൾ ബ്ലോക്ക്ഡ് എന്നും പറഞ്ഞ് തന്നെ കാണിക്കും.
1: ചിലത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട്, കോള് വന്ന് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട്
2: ചെയ്യണോ.
1: എനിക്ക് എന്തെങ്കിലും മിക്കവാറും വല്ല സിങ്ക് ഇഷ്യൂ ആയിരിക്കും, കാരണം അത് ആദ്യമേ വരേണ്ട സംഭവമാണ്.
2: അതെ അതെ, അതെന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സിങ്ക് ഇഷ്യൂ
1: ആയിരിക്കും. അപ്പൊ എന്തായാലും ട്രൈയുടെ ആ ഒരു പുതിയ ചട്ടങ്ങൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. നമുക്ക് സ്പാം കോൾസ് വരുന്ന പരമാവധി കുറഞ്ഞിരിക്കും. അപ്പോൾ എഐയുടെ ഹെൽപ്പൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക്
2: ചെയ്യും.
1: ഓക്കെ. അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒന്നെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടും തോറും വാട്സ്ആപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതാണ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: 90.4 FM. Stay tuned.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോ വാട്സാപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് തീംസ് സെറ്റ് ചെയ്യാം, അങ്ങനെ അതുമായിട്ട് ബന്ധം വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും അത് ടെലഗ്രാമിന്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ പോലെ തന്നെയാണ്.

0: നമുക്കിപ്പോൾ അഞ്ച് തീം അഞ്ച് ക്യൂറേറ്റഡ് തീംസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഫീച്ചേർഡ് സെക്ഷനും.
1: ഓക്കെ,
0: അപ്പോൾ ഈ ഒരു സ്ട്രക്ചേർഡ് ഡിസൈനിലേക്ക് അവർ വാട്സാപ്പ് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഓൾറെഡി ഇപ്പോൾ വാൾ പേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാൾ പേപ്പേഴ്സ് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്, അതായത് തീംസുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ സെപ്പറേറ്റ് തന്നെ നടത്തിയിട്ടുണ്ട്.
1: ശരി,
0: അപ്പോൾ നമുക്ക് ആ പിന്നെ ആവശ്യമുള്ളവർക്ക് വാൾ പേപ്പർ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം.
1: ഓക്കെ,
0: തീമായിട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാറ്റഗറീസ് അവർ പറഞ്ഞേക്കുന്ന നേച്ചറുണ്ട്, ലൈവ് അനിമേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട്, മിനിമൽ ക്ലീൻ ആയിട്ടുള്ള തീമുണ്ട്, പിന്നെ ഡൂഡിൽ ടെക്സ്റ്റർ ടൈപ്പ്, പിന്നെ വൈബ്രന്റ് ആൻഡ് ഗ്രേഡിയന്റ് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബബിൾ കളർ സെലക്ട് ചെയ്യാം, ബബിൾസിന്റെ അതായത് വരുന്ന മെസ്സേജസിന്റെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അത് അൽഗോരിതം ബേസ്ഡ് ആണ്, തീം വാൾ പേപ്പറിന്റെ ബേസ് ചെയ്തിട്ടും ആ കളർ മാറും. അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മൂവിങ് അനിമേഷൻസ് ലൈവ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ബാറ്ററി എഫിഷ്യൻസി അത് കുറയ്ക്കത്തില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ എഐ ജനറേറ്റഡ് വാൾ പേപ്പേഴ്സ് നമ്മുടെ ഗാലറിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് എഐ ജനറേറ്റഡ് വാൾ പേപ്പേഴ്സ് ഉണ്ടാക്കാം നമുക്ക്,
1: ശരി. ഓക്കെ,
0: നമ്മുടെ ഗാലറിക്കകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ റോൾ ഔട്ട് സ്ട്രാറ്റജി അവർ പറയുന്നത് ഇത് ബീറ്റാ റോൾ ഔട്ട് 2.26.37.6 എന്ന് പറഞ്ഞ വേർഷൻ തൊട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ യൂസേഴ്സിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞുള്ളത്. ആൻഡ്രോയിഡിന് അകത്ത് ശരിക്കും ഐ ഒ എസ് വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ.
1: ഓക്കെ,
0: ഒരു 1-2 സൈക്കിൾസ് അവർ എപ്പോഴും ലാഗ് ചെയ്യും. ആദ്യമേ ഐ ഒ എസ് യൂസേഴ്സിനായിരിക്കും കിട്ടുന്ന ഈ ഒരു ഫീച്ചർ. പിന്നെ ഒരു ലിമിറ്റഡ് ബീറ്റാ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അവർ ചെയ്യുന്നുണ്ട്.
1: ശരി, ഓക്കെ.
0: പിന്നെ അത് സെർവർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിന്നെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബാഡ്ജ് സിസ്റ്റം, അനിമേറ്റഡ് വാൾ പേപ്പേഴ്സിൻ്റെ അതൊരു ബാഡ്ജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഓരോ യൂസറിനും ഡിസൈൻ എക്സ്പെക്ടേഷൻസ് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ട്, ആ ബാഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാലറി ഈ പിന്നെ എഐ ജനറേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ പ്രൈവസി ഇഷ്യൂസ് അവർ അതിൻ്റെ അകത്ത് കുറെ കാറ്റഗറി അവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവസി ആരുടെ ആൾക്കാരെ
1: അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ലീക്കായിരിക്കാൻ
0: വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് തീം ബേസ് ചെയ്തുകൊണ്ട്. ഇത് ഓൾറെഡി പക്ഷേ ടെലഗ്രാമിന്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു സെയിം സാധനങ്ങളെല്ലാം.
1: അതായത് കുറച്ച് ബേസിക് ആയിട്ട് കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലാതെ ടെക്നിക്കലി അങ്ങനെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല.
0: വന്നിട്ടില്ല.
1: ചാറ്റിന്റെ ആ ഒരു വിൻഡോ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ
0: വേണ്ടിയിട്ടല്ലേ.
1: അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു സംഭവം വെച്ചാൽ, റോയൽ എൻഫീൽഡ് അവരുടെ പുതിയ ഇ വി ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. റോയൽ എൻഫീൽഡ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ടു വീലർ ബ്രാൻഡാണ്. അപ്പൊ അവർ അവരുടെ ഒരു പുതിയ ഇ വി മോഡലായിട്ട് വന്നിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിന്റെ ആണെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത്രയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ
0: ഉറപ്പായിട്ടും.
1: അപ്പൊ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വിട്ടപ്പോ റോയൽ എൻഫീൽഡ് അവരുടെ ഒരു EV ബൈക്കുമായിട്ട്, അത് ആദ്യത്തെ ബൈക്കാണോ അതോ ഇതിനു
2: മുന്നേ? അല്ല, നേരത്തെ 2024 ലോഞ്ച് ചെയ്തതാണ്. കളർ പുതിയതാണ്.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫ്ലൈയിങ് ഫ്ലീ C6 അതാണ് മോഡലിന്റെ പേര്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എനിക്ക് കറക്റ്റ് ഇടാനെ പറ്റി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
2: ഇവർ ഓൾറെഡി 2024-25 സമയത്ത് ഫ്ലൈയിങ് ഫ്ലീ C6 ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ലിമിറ്റഡ് കളർ ആയിരുന്നു.
1: ശരി ശരി.
2: ഇപ്പം പക്ഷേ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ
1: 2024
2: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ ശരിക്കും ഈ ഒരു ഇൻഫീൽഡ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനട്രേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു മെട്രോസിലും കോസ്മോസിലും മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മെഡ്രാസ്, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു പുതിയ കളറും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പാരഷൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കളറും കൂടെ. അപ്പൊ അത് ശരിക്കും ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലാണ്. കാരണം ഇതിന്റെ പിന്നെ പെർഫോമൻസ് മോഡലിന് ബ്ലാക്ക് കളറും പിന്നെ ഗ്രീൻ മോഡൽ അവരുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനവും. ഈ പാരഷൂട്ട് വൈറ്റ് ശരിക്കും അർബൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ആ കളർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം ഈ വൈറ്റ് കളർ. അതായത് ശരിക്കും ഈ പാരഷൂട്ട് വൈറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലൂ ആക്സെന്റ് പിന്നെ ഒരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ്, അതാണ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഡിസൈൻ ഫിലോസഫിയുടെ. ഈ ക്ലീൻ ലൈൻസ് ശരിക്കും EV മോഡേണിസവും വൈറ്റ് ബ്ലൂ ബ്ലാക്ക് കളർ എല്ലാം EV മോഡേണിസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലൂ ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലീൻ എനർജി എന്നുള്ളൊരു ഫീലിൽ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാരഷൂട്ട് വൈറ്റ് ഒരു ജനറൽ അപ്പീൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇൻഫീൽഡിന്റെ വിശ്വാസം. ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു 5-6 മാസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
1: എന്തായാലും കളേഴ്സിന്റെ കാര്യം ഓക്കെ, ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ
2: ബാക്കി ബാറ്ററിന്റെ കാര്യം. അതെ, ബാറ്ററിക്ക് ഇപ്പൊ ഇതിന് ഈ ഒരു മോഡലിന് ഒരു മാഗ്നീഷ്യം കേസിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് 3.9 kW ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മാഗ്നീഷ്യം കേസിംഗ് ഉണ്ട്. ട്രഡീഷണലി അലൂമിനിയം വരുന്നത്, അതിന് ഓരോ മാഗ്നീഷ്യം കേസിംഗ്. അപ്പൊ ദാറ്റ് മേക്സ് 33% ലൈറ്റർ ആക്കും മാഗ്നീഷ്യം കേസിംഗ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു തെർമൽ ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഇറങ്ങിപ്പോവാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2.8 lakh rupees 2.8 lakhs ആണ്. പിന്നെ ചാർജിങ് എഫിഷ്യൻസി ശരിക്കും 20% തൊട്ട് 80% വെറും 65 മിനിറ്റ് മതി. അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. DC ഫാസ്റ്റ് ചാർജിങ് ആണത്. പിന്നെ ഈ അത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് സിനേറിയോയില് ഭയങ്കര മിഡ് റേഞ്ച് EVs അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഇതാണ്. പിന്നെ നോർമലി ഇതിന് 154 km ആണ് IDC റേഞ്ച് കവർ പറയുന്നത്. 90% ഇന്ത്യൻ അർബൻ കമ്മ്യൂട്ടേഴ്സും ഇപ്പൊ ഡൽഹി, ഗുർഗാവൺ അല്ലെങ്കിൽ ചെന്നൈ സബർബനിലൊക്കെ പോകുമ്പോൾ 45-40 km നമുക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകണമെങ്കിൽ പോലും 72 km അല്ലെങ്കിൽ 80 km 100 km മാത്രമേ ആവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി അത്രയാണ്. പിന്നെ ഇതിന്റെ ബിസിനസ് മോഡൽ അവർ ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വില കുറച്ചുകൂടെ കുറയും. ഒരു 1.9 lakhs, അതായത് 2 lakhs അകത്ത് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് വരുള്ളൂ.
1: നമ്മൾ റെന്റ് കൊടുക്കുന്നാലും ബാറ്ററി
2: പ്രൈസ്. അതെ, അപ്പൊ അതാണ്. അത് ആകുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ബാരിയർ, EV അഡോപ്ഷന്റെ സൈക്കോളജിക്കൽ ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ്ഡ് മെട്രോ റോൾ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിൽ ഒരു ഫേസ്ഡ് ആയിട്ടാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവര് പിന്നെ ഓരോ ഡീലർഷിപ്പിലും റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഒരു എഡ്യൂക്കേഷൻ ഫോർ സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ മോഡൽ ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് അവർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അതെ. പിന്നെ ടെക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതിന് ഒരു ലീൻ സെൻസിറ്റീവ് ABS അവർ കൊടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. ഈ 15.4 kW EVs ശരിക്കും റെയറാണ് ഈ ടൈപ്പ് ഓഫ് ABS എന്ന് പറയുന്നത്. അത് ശരിക്കും റിയൽ വേൾഡ് സേഫ്റ്റി ഫീച്ചർ അർബൻ ട്രാഫിക്കിലേക്ക്, അർബൻ ട്രാഫിക്കിന് അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെയാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ അതായത് ലീൻ ABS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു ABS ടെക്നോളജിയാണ്. പിന്നെ ഇതിന്റെ കൂടെ 4G+ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 3.5-inch TFT ഡിസ്പ്ലേ ആണ് അതിന്റെ വരുന്നത്. അത് ശരിക്കും ഒരു ഇൻഫോർടൈൻമെന്റ് മാത്രമല്ല, അതായത് OTA അപ്ഡേറ്റ്സ്, ഫ്ലീറ്റ് ടെലിമെട്രി, സബ്സ്ക്രിപ്ഷൻ സർവീസസ് എല്ലാം നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ കളർ റിഫ്രഷ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ പിന്നെ ഉണ്ടായിരുന്ന രണ്ട് കളറുകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടാക്കി അവർ കൊണ്ടുവന്നെ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ കേരളത്തിൽ ഈ ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണോ?
2: ആ, നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
1: ഓക്കെ, അല്ല റെഡിമെയ്ഡ് നമ്മൾ ഷോറൂമിൽ വണ്ടി വന്ന് തുടങ്ങി
2: വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മോഡൽസ് കണ്ടിട്ടുണ്ട്, ഫ്ലാങ്കിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ റെഡി പറഞ്ഞ കണക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല.
1: നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ
2: കണ്ടതായിട്ട്. ഓട്ടോ കാർ പക്ഷേ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്.
1: ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ടെക് ബൈറ്റ്സിലെ ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് പറയാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
2: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജ്.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയാണ് ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷവും ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തന്റെ നഷ്ട ബാല്യത്തെയും ഒക്കെ ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഈ ഒരു കൃതിയാണ് ശ്രോതാക്കളിലേക്ക് എത്തിയത്. ആർക്കോ വേണ്ടി വിരിയുന്ന കൊന്നപ്പൂക്കൾ എന്ന ഹെഡ്ലൈനോടുകൂടി രാധാലക്ഷ്മി ഇങ്ങനെ പറയുകയാണ്. ഒരുമിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പ്രഭാതത്തിൽ പത്മരാജൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാക്കു വളച്ചുള്ള വള്ളുവനാടൻ ഭാഷ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. ഞവരയ്ക്കൽ വീട്ടിൽ പണ്ട് മുതലേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ഇപ്പോഴത്തെ രൂപമൊന്നും ആയിരുന്നില്ല വാരികയുടെ അന്നത്തെ ഒരു രൂപം. പഴയ കൗമുദി വാരികയെ പോലെ നീളത്തിലായിരുന്നു അവയിറക്കിയിരുന്നത്. പഴയ വാരികകൾ ഒരിക്കലും വിൽക്കുമായിരുന്നില്ല, എല്ലാം ചേർത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. മാതൃഭൂമിയുടെ ഓണം വിശേഷാൽ പ്രതികളിലും മറ്റും വന്നിരുന്ന കവർ പേജുകളുള്ള വള്ളുവനാടൻ സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ മനസ്സിലിങ്ങനെ കോറിയിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഓണം, വിഷു, തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആകാംക്ഷയോടെ വായിച്ചിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ആഘോഷങ്ങളുമായി വളരെയധികം വ്യത്യസ്തമായിരുന്നു അവയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആവാം കൊച്ചി, മലബാർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ അവിടുത്തെ ജീവിത രീതികളും അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചിരുന്നു എന്ന് എന്നോട് ഇടയ്ക്ക് പറയുമായിരുന്നു എന്ന് ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. ഞങ്ങൾ വിവാഹിതരായി ആദ്യത്തെ വിഷു വന്നത് ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. 81 ഏപ്രിൽ 14 വിഷുവിന് കണി വെക്കണം എന്നത് രണ്ടുപേർക്കും ഒരു വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഒരു ഓട്ടുരുളി വാങ്ങണം എന്ന എന്റെ ആവശ്യം സന്തോഷത്തോടെ അദ്ദേഹം സാധിച്ചു തന്നു. മുതുകുളത്തൊക്കെ തട്ടത്തിലാണത്രേ കണി വയ്ക്കുന്നതെന്നും പറഞ്ഞു. കണി വയ്ക്കാനുള്ള എന്റെ ഒരുക്കങ്ങൾ കൗതുകത്തോടെ അദ്ദേഹം നോക്കി നിന്നു. അപ്പോഴാണ് പടക്കവും പൂത്തിരിയും മത്താപ്പും ഒക്കെ വാങ്ങണമെന്ന ആവശ്യം ഞാൻ ഉന്നയിച്ചത്. ഈ നാട്ടിൽ വിഷുവിനൊന്നും പടക്കങ്ങൾ പതിവില്ല എന്നായി അദ്ദേഹം.

കളത്തിൽ നിന്ന് കണിവെള്ളരിക്കയെത്തും. അട്ടത്തിൽ തൂക്കിയിട്ട ഉറികളിൽ മത്തങ്ങകൾക്കും കുമ്പളങ്ങകൾക്കുമൊക്കെ ഒപ്പം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരികളും സ്ഥാനം പിടിക്കും. വൈക്കോൽ കൊണ്ട് മൂടി തറയിൽ വിരിച്ച ചാക്കിൻപുറത്ത് നിരത്തിയിരിക്കുന്ന മാങ്ങ പഴുത്തോ എന്ന് ആരും അറിയാതൊക്കെയൊന്ന് ചെന്നു നോക്കുന്നത് എന്റെ സ്ഥിരം ജോലിയായിരുന്നു. നാലുകെട്ടിന്റെ വടക്കേ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന പടക്കുലകൾ, കിഴക്കേ തൊടിയിലെ കസ്തൂരി വെറ്റിലെയും പഴുത്തു നിൽക്കുന്ന പാക്കിൻ കുലകളും, വടക്കേ മുറ്റത്ത് കുലച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികൾ, അതൊക്കെ ഇങ്ങനെ എന്റെ ഓർമ്മയിൽ വരികയാണ്. മുത്തച്ഛനുമായി ചേർത്ത് കുറേയധികം ഓർമ്മകളാണ് രാധാലക്ഷ്മി പങ്കുവയ്ക്കുന്നത്. കുലച്ചു നിൽക്കുന്ന കയ്പവള്ളിയും പടർന്നു പന്തലിച്ച കണിക്കുന്നയും ഒക്കെ മനസ്സിന് ഏറെ കുളിരേകിയിരുന്നു. കുളക്കരയിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ചെറുനാരകം, കണിവയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ രാധാലക്ഷ്മി തന്റെ പ്രിയതമനായ പത്മരാജനോടൊപ്പമുള്ള വിഷുവും അവരുടെ കുട്ടിക്കാലത്തുള്ള പാലക്കാടൻ വിഷുവിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പത്മരാജൻ ജീവിച്ചിരുന്ന സമയം ഞങ്ങളുടെയും പ്രഭയുടെയും വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മതിലിനപ്പുറത്ത് പ്രഭയുടെ വീട്ടുമുറ്റത്ത് പൊന്നിറത്തിൽ മാദക ഗന്ധമുതിർക്കുന്ന പൂക്കൾ വിടർത്തുന്ന ഒരു ചെമ്പകമരമുണ്ട്. സായം സന്ധ്യകളിൽ വീട്ടിൽ കയറി വരുന്നവരെല്ലാം ആ ഗന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പ്രഭയുടെ മുറ്റത്താണെങ്കിലും മരച്ചില്ലകളെല്ലാം തന്നെ ഞങ്ങളുടെ മുറ്റത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. എനിക്ക് ആ ചെമ്പകപ്പൂക്കൾ വളരെ ഇഷ്ടമാണ്. പക്ഷേ പത്മരാജന് പൊൻ ചെമ്പകപ്പൂക്കളേക്കാൾ ഇഷ്ടം വളരെ സോഫ്റ്റായ മണമുതിർക്കുന്ന വെളുത്ത ചെമ്പകപ്പൂക്കളോടായിരുന്നു. തൃശൂര് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ മാത്രമാണ് വെള്ള ചെമ്പകമരം ഞങ്ങൾ കണ്ടിരുന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു പുഷ്പോത്സവത്തിൽ ഞങ്ങൾ ആ ചെമ്പകപ്പൂക്കൾ കാണുകയുണ്ടായി. ചെമ്പകത്തെ വിൽക്കാനുണ്ടോ എന്നന്വേഷിച്ചപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു വരുമെന്നറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ചെമ്പകത്തെ വാങ്ങുന്ന കാര്യം വിജയനാണ് പത്മരാജൻ ഏൽപ്പിച്ചത്. രണ്ടു ദിവസത്തിനകം സ്കൂട്ടറിന്റെ പിറകിൽ വച്ചു കിട്ടിയ ചെമ്പകത്തൈയുമായി വിജയൻ വന്നു. പിന്നെ കുഴിയെടുത്തതും തൈ നട്ടതും ഒക്കെ കൊത്താറനും ശിഷ്യനും കൂടിയാണ്. ആ തൈ മൂന്നു വർഷം കഴിഞ്ഞിട്ടും പൂക്കാതിരുന്നതും പൂക്കാത്ത തൈ വെട്ടിക്കളയാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അടുത്തു ചെന്നപ്പോൾ മൃദുവായ ഗന്ധം പരത്തി ആ വെളുത്ത ചെമ്പകമുട്ട് ഇലകൾക്കിടയിൽ കൂമ്പി നിന്നതും അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടതുമായ കഥ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൽ ഞാൻ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ പത്മരാജൻ എന്നും രണ്ട് ചെമ്പക പൂക്കൾ കൊണ്ടുവച്ച് AC ഓൺ ചെയ്യുമ്പോൾ മുറി മുഴുവൻ ആ നറുമണം പരക്കുമായിരുന്നു. ഇപ്പോൾ ആ മരം പടർന്നു പന്തലിച്ച് ഒരുപാട് വലുതായി ചുറ്റുവട്ടാരം മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് പൂചൊരിയും. കാറ്റത്ത് മുറ്റം മുഴുവൻ പൂമഴ പെയ്യും. ഇടയ്ക്കാരോ എന്നോട് പറഞ്ഞു, ചെമ്പകമരം വീട്ടുമുറ്റത്ത് വയ്ക്കുന്നത് നല്ലതല്ല എന്ന്. ചെമ്പകത്തിൽ യക്ഷികളും ഗന്ധർവന്മാരും ഒക്കെ കുടിയിരിക്കും അത്രേ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അകാലത്ത് പത്മരാജനെ മരണം പിടികൂടിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആ മരം എത്രയും പെട്ടെന്ന് വെട്ടിക്കളയുന്നതാണ് ബുദ്ധിയെന്ന് അവരൊക്കെ എന്നോട് ഉപദേശിച്ചു. കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. വീട്ടില് തണലും തണുപ്പും സുഗന്ധവും തരുന്നത് കൂടാതെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ആവശ്യത്തിന് ഓക്സിജനും തരുന്ന ആ മരം ഒരിക്കലും അദ്ദേഹത്തിന്റെ മരണകാരണമാവില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ആ മരത്തിലെ പൂക്കളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുൻപിലെ തളികയിൽ അർച്ചനാ പുഷ്പങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു. പലപ്പോഴും എന്റെ ആഗ്രഹത്തിനൊത്ത് ആ മരം പൂക്കൾ തരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അഭാവത്തിൽ ഞാൻ കുറച്ചുനാൾ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസരങ്ങൾ പൂക്കൾ കുറയുന്നുവോ എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും കാലത്ത് കുറച്ചു നേരം ആ ചെമ്പക പൂക്കൾ പറിക്കാനായി ഞാൻ പുരപ്പുറത്ത് കയറാറുണ്ട്. അയലത്തുകാർ ഇതൊക്കെ കണ്ട് എന്നോട് പറയും, സൂക്ഷിക്കണേ ചേച്ചി, താഴെ വീഴരുത് എന്ന്. പത്മരാജൻ ആഗ്രഹിച്ച് കൂട്ടുകാരനോട് ഏർപ്പാട് ചെയ്ത് വാങ്ങിച്ച ആ ചെമ്പകമരം എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി വിജയൻ തളിയിലുള്ള വീട് വിറ്റ് തിരുവല്ലം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി മകൾ വാങ്ങിച്ച വീട്ടിലാണ് താമസം. മകന്റെ ബിസിനസ് പൊളിയുകയും കടക്കാരെ അഭിമുഖീകരിക്കാൻ വയ്യാതെ മകൻ എങ്ങോട്ടെന്നില്ലാതെ നാടുവിടുകയും ചെയ്തതോടെ വിജയന്റെ മനസ്സമാധാനം പൂർണ്ണമായി നശിച്ചു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്ന കൃതി ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം പ്രിയ പത്നിയായ രാധാലക്ഷ്മി അദ്ദേഹവുമൊത്തുള്ള ജീവിതത്തിന്റെ കുറേയേറെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പത്മരാജൻ എന്ന കുസൃതിക്കാരൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് രാധാലക്ഷ്മി ഓർക്കുന്നത്. ഒരിക്കൽ ഒരു മീറ്റിംഗിനിടയിൽ അന്ന് പ്രാസംഗികനായി കൂടെയുണ്ടായിരുന്ന ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ സാറ് പത്മരാജനെ CV രാമൻപിള്ളയുടെ കഥാപാത്രമായ ഉഗ്രഹര പഞ്ചാനനോട് ഉപമിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനൊരു ഇമേജാണ് പത്മരാജന് ഉണ്ടായിരുന്നത്. ഗൗരവക്കാരനും മിതഭാഷിയുമായ പത്മരാജനെ മാത്രമേ നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല തിരക്കഥകൾ വായിച്ചിട്ടാവാം സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ ഒരു വക്താവായിട്ട് പത്രക്കാരും അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അധികം പുറത്തറിയപ്പെടാത്ത മറ്റൊരു മുഖം കൂടി പത്മരാജനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിരലെണ്ണാവുന്ന സുഹൃത്തുക്കളുടെ മുൻപിൽ മാത്രം പുറത്തെടുക്കുന്ന ഒരു കുസൃതിക്കാരന്റെ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന ഒരധ്യാപകന് ജീരകവെള്ളം എന്ന വ്യാജേന മൂത്രം കുടിപ്പിക്കാൻ ഒരുങ്ങിയതും അനിയത്തി പത്മാവതിയുടെ പുത്തൻ പാവാട ഒരു സൂത്രം കാണിക്കാൻ എന്ന മട്ടിൽ ബ്ലേഡ് കൊണ്ട് പല കഷ്ണങ്ങളായി മുറിച്ചതും ഇതറിഞ്ഞ് അമ്മ അദ്ദേഹത്തെ മുറിക്കകത്തിട്ട് അടച്ചപ്പോൾ മുറിക്കകം മുഴുവൻ മലമൂത്ര വിസർജനം ചെയ്തു വെച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ബാല്യകാല വികൃതികളായിരുന്നെങ്കിൽ ആ കുസൃതിയുടെ നാമ്പുകൾ മരിക്കുന്നതുവരെയും രൂഢമൂലമായി തന്നെ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നു എന്ന സത്യം അധികം ആരും അറിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർക്കുന്നത്. ഈ അവസരത്തിൽ പഴയ കാര്യങ്ങൾ പലതും എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നു. 66-67 കാലമാണ് ഞങ്ങൾ കത്തുകളിലൂടെ പരസ്പരം അറിഞ്ഞിരുന്ന സമയം. ആകാശവാണിയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാതം. അക്കാലത്തെ മതപ്രചരണത്തിനായി ചില ക്രിസ്തീയ പാതിരിമാർ ആകാശവാണിയിൽ വരിക ഒരു പതിവായിരുന്നു. ഒരിക്കൽ ഈ ആവശ്യവുമായി ഒരു പാതിരി അവിടെ വന്നപ്പോൾ കൊണ്ടുവന്നൊരു നോട്ടീസ് ഡ്യൂട്ടി റൂമിലെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. നോട്ടീസ് വായിച്ച പത്മരാജന് ഒരു കുസൃതി തോന്നി. ഉടനെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഡ്യൂട്ടിക്ക് വരുന്ന അനൗൺസർമാർക്ക് കാണാനായി അദ്ദേഹം ഒരു നോട്ട് കുറിച്ചു വെച്ചു. ഈ നോട്ടീസിൽ കാണുന്ന വിവരങ്ങൾ പരിപാടികൾക്കിടയ്ക്കുള്ള സമയങ്ങളിൽ ഫില്ലറുകളായി കൊടുക്കണം എന്ന് അതോടൊപ്പം ആ നോട്ടീസും പിൻ ചെയ്തു വെച്ചു. ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് വന്ന അനൗൺസർക്ക് സൂത്രം പിടികിട്ടിയെങ്കിലും രാത്രി വന്നയാൾ ഇത് സത്യമെന്ന് ധരിച്ചു. അന്നാണെങ്കിൽ ന്യൂസ് തുടങ്ങുന്നതിന് മുൻപ് 2 മിനിറ്റ് ആ പരിപാടി തീരുകയും ചെയ്തു. നോട്ടീസിനുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി വായിച്ച് അവതരിപ്പിക്കാൻ നനച്ചിരിക്കാതെ പൊടുന്നനെ വീണു കിട്ടിയ അവസരം അനൗൺസർ ഉപയോഗപ്പെടുത്തി. അദ്ദേഹം നല്ല ശബ്ദ മോഡുലേഷനോടുകൂടി നോട്ടീസ് വായിച്ചു തുടങ്ങി. നിങ്ങൾ അവനെ കാൽവരി മലയുടെ മുകളിലേക്ക് അടിച്ചു കയറ്റിയില്ലേ? തെറ്റുകൂടാതെ ഇങ്ങനെ ഒറ്റയടിക്കാൻ നോട്ടീസ് മുഴുവൻ അനൗൺസർ വായിച്ചു. അവൻ ആരാണ്? അവനല്ലോ യേശു എന്ന് വികാര ആവേശത്തോടെ പ്രേക്ഷകരോട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നിർത്തി. അത് മുഴുവൻ അന്ന് ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്തു. പരിഭ്രമിച്ച മുഖവുമായി സ്റ്റുഡിയോ വാതിൽ തള്ളി തുറന്ന് ഡ്യൂട്ടി ഓഫീസർ എത്തിയപ്പോഴാണ് താൻ നല്ലതുപോലെ ആ നോട്ടീസ് മുഴുവൻ വായിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയുമായി പേപ്പറിൽ നിന്നും അനൗൺസർ കണ്ണെടുക്കുന്നത്. വിവരമറിഞ്ഞപ്പോൾ അനൗൺസർ ആകെ പരിഭ്രമിച്ചു. സംഭവം വളരെ സീരിയസ് ആണെന്ന് ഡ്യൂട്ടി ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു. ഭാഗ്യത്തിന് 4 അനൗൺസർമാരും ഡ്യൂട്ടി ഓഫീസറും അല്ലാതെ മറ്റാരും ഈ സംഭവം മനസ്സിലാക്കിയില്ല. ഏതായാലും ആ അനൗൺസറുടെയും ഡ്യൂട്ടി ഓഫീസറുടെയും ജോലി പോകാതെ ഇക്കാര്യം എങ്ങനെയാണ് ഒതുക്കിയതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ എന്നാണ് രാധാലക്ഷ്മി പറയുന്നത്. പിൽക്കാലത്തും അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കുസൃതികൾ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ മുന്നിൽ എന്നും തരളിതമാകുന്ന ഒരു പ്രത്യേക തരം വ്യക്തിത്വമായിരുന്നു പത്മരാജന്റേത്. അവിടെ കണക്കു പറച്ചിലുകൾക്കോ പരിഭവങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും അദ്ദേഹം കൊടുത്തിരുന്നില്ല. ജോലി ഇല്ലാതായതോടെ ക്രമേണ ജയനാരായണന്റെ കയ്യിലെ പൈസയും ഒക്കെ തീർന്ന് ജയനാരായണൻ എന്നാൽ കൂട്ടുകാരൻ പത്മരാജന്റെ പോക്കറ്റും കാലിയായി. ഒരു ദിവസം കൂട്ടുകാരൻ പത്മരാജനോട് ചോദിച്ചു, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയൊന്ന് പണയം വയ്ക്കാൻ തരുമോ എന്ന്. അക്കാലത്ത് പത്മരാജൻ കഴുത്തിലിട്ടുകൊണ്ടിരുന്ന ഒരു മാലയുണ്ട്, ഇരുവശത്തും സ്വർണം പൊതിഞ്ഞ് കൊച്ചു രുദ്രാക്ഷം പോലത്തെ മുത്തുകൾ കൊരുത്ത ആ മാല. കൂട്ടുകാരന്റെ നിർബന്ധം കൂടിയായപ്പോൾ

അദ്ദേഹം ആ മാല പണയം വെക്കാനായി കൊടുത്തു. സന്തുഷ്ടനായ കൂട്ടുകാരൻ താമസിയാതെ മാല പണയം വെച്ച് ഹുണ്ടിക്കാരന്റെ പക്കൽ നിന്നും പണവും വാങ്ങി ധനവാനായിട്ട് വീട്ടിൽ തിരിച്ചെത്തി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പണയമെടുത്ത ഹുണ്ടികക്കാരൻ ഓടിപ്പിടിച്ച് വരുന്നത് ഒരു കുസൃതി ചിരിയോടെ പത്മരാജൻ നോക്കി നിന്നു. എന്തെന്നാൽ രുദ്രാക്ഷത്തിന് ചുറ്റും പൊതിഞ്ഞു കെട്ടിയിരുന്നത് സ്വർണം പൂശിയ മുക്കായിരുന്നു എന്ന സത്യം പത്മരാജന് മാത്രം അറിയാമായിരുന്ന ഒരു സത്യമാണല്ലോ. അന്ന് ജയനാരായണൻ തല്ലുകൊള്ളാതെയും പോലീസിൽ പെടാതെയും ഒക്കെ രക്ഷപ്പെട്ടു. ആ ഒരു പത്മരാജന്റെ കുസൃതി ഇന്നും ഓർക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ രക്ഷപ്പെട്ടത് ആ സമയത്തുള്ള പത്മരാജന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നും രാധാലക്ഷ്മി പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ മുർക്കാറയിൽ വെച്ചും പത്മരാജൻ ഈ പഴയ കുസൃതി പുറത്തെടുത്തു. അന്ന് അദ്ദേഹത്തിന് കൂട്ടായി ക്യാമറാമാൻ വേണുവും സഹസംവിധായകൻ ജോഷി മാത്യു ഉണ്ടായിരുന്നു. മുർക്കാറയിൽ അവർ താമസിക്കുന്ന ഹോട്ടൽ പ്രേതവാസമുള്ള ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞ് നടികളായ ശ്രീവിദ്യയെ ശോഭനയും ഒക്കെ ഭയപ്പെടുത്തിയതും അർദ്ധരാത്രിയിൽ പ്രേതവേഷം കെട്ടിയ വേണുവിനെ അവർ താമസിക്കുന്ന മുറിയുടെ മുമ്പിലോട്ട് അയച്ച് അടുത്തുള്ള തൂണിന്റെ പുറകിലോ മറ്റോ ഒളിച്ചു നിന്ന് അമർത്തിച്ചിരിപ്പിച്ചതും പ്രേതത്തെ കണ്ട് ഭയന്ന് ശോഭന ബോധം കെട്ട് വീണപ്പോൾ ആകെ അബദ്ധരായി മുറിയിലോട്ട് ഓടി വന്ന് വാതിലടച്ചിരുന്നതും പിറ്റേന്ന് കാലത്ത് ശോഭനയെ സത്യം മനസ്സിലാക്കിക്കാൻ പാടുപെട്ടതുമെല്ലാം അദ്ദേഹം തന്നെയാണല്ലോ എന്നോടും മക്കളോടും വന്നു പറഞ്ഞത്. അവസാനമായി ജനുവരി മാസത്തിലും അദ്ദേഹം എന്നോടൊരു കുസൃതി കാണിച്ചു എന്നും രാധാലക്ഷ്മി ഓർക്കുന്നു. ഗന്ധർവന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം പതിവിന് വിപരീതമായി ഒരുപാട് സെറ്റിലെ ഡ്രസ്സുകൾ കൊണ്ടുവന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡ്രസ്സുകൾ വയ്ക്കാൻ ഇവിടെയുള്ള അലമാരകൾ ഒന്നും പോരാ, ഉടനെ ഗോദ്രജിന്റെ പുതിയ അലമാര വാങ്ങിച്ചു കളയാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ചുമര് അലമാരകൾക്കൊന്നും ഒരടച്ചുറപ്പ് പോരാ എന്നൊരഭിപ്രായം ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതാണ്. ജനുവരി 7-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. പുതിയ ഒരു അലമാര ഞങ്ങൾ ഗോദ്രജിന്റെ ഷോറൂമിൽ നിന്നും തിരഞ്ഞെടുത്ത് പൈസയും കൊടുത്തു. അലമാര വീട്ടിലെത്തിക്കാനുള്ള ചുമതല അവരെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, അലമാര വന്നില്ല. ദിവസവും ഫോണിൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും, അവരെന്തെങ്കിലുമൊക്കെ ഓരോ ഒഴിവ് കഴിവുകൾ പറയും. 4-5 ദിവസം കഴിഞ്ഞൊരു വൈകുന്നേരം ഞാൻ വനിതാ സമിതിയിലെ മീറ്റിംഗിന് പോയി. തിരിച്ചു വന്ന സമയം ഇന്നും അലമാര വന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടപ്പോൾ, അതെ ഇന്നും വന്നില്ല, പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇവന്മാർ എന്താ അവിടെ ചെയ്യുന്നതാവോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തു നിന്നിരുന്ന മകൾ മാധവിക്കുട്ടി ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. കാര്യം എന്തെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്റെ മുഖം കണ്ടിട്ട് അദ്ദേഹവും മാധുവിനോട് എന്തെന്നാ മാഡം ചിരിക്കുന്നതെന്നായി. അവൾ ഉറക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഞങ്ങളുടെ മുറിയുടെ പടിഞ്ഞാറ് വശത്തെ ചുമരിലായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അലമാരി സുരക്ഷിതമായി അവിടെ ഇരിക്കുന്നു. അച്ഛനും മോളും കൂടെ ഉറക്കെ ഉറക്കെ ചിരിച്ചു. അമ്മ ചുറ്റിപ്പോയെന്ന് മാധു പറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ രണ്ടുപേരുമായി പുതിയ എല്ലാ ഉടുപ്പുകളും അലമാരിയിലേക്ക് മാറ്റി. പിന്നീട് 4-5 ദിവസങ്ങളിലായി അബുദാബിയിൽ നിന്നും കൊണ്ടുവന്ന ഒരുതരം ട്രാൻസ്പെറന്റ് ആയ പ്ലാസ്റ്റിക് കവറുകൾ അടങ്ങിയ 2-3 ഫയലുകളിലായി വീടിന്റെയും തിരുവനന്തപുരത്തെയും മുതുകുളത്തെയും മറ്റും എല്ലാ വസ്തുക്കളുടെയും ആധാരമൊക്കെ ടാക്സ് അടച്ച പേപ്പറുകളും അടക്കം വീട്ടിലുള്ള എല്ലാ വിലപ്പെട്ട കടലാസുകളും ഞങ്ങൾ ആ ഫയലുകളിലാക്കി. 22-ാം തീയതി അദ്ദേഹം കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി തന്നെ ഏത് പേപ്പർ ആവശ്യപ്പെട്ടാലും തിരയാതെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന തരത്തിൽ അടുക്കിലും ചിട്ടയിലും ആക്കി വെച്ചിട്ടാണ് ആ കുസൃതിക്കാരൻ തിരുവനന്തപുരം വിട്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കാണാനൊക്കാതെ ഇനിയും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭയപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്ന എന്നെയും മക്കളെയും നോക്കി ഒരു കുസൃതി ചിരിയുമായി അദ്ദേഹം കയ്യെത്താവുന്ന ദൂരത്തെങ്ങാനും നിൽപ്പുണ്ടോ എന്നും പത്മരാജന്റെ സ്മരണിക എന്ന ഈ കൃതിയിൽ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മിയാണ് ഈ ഓർമ്മകളൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു കൃതിയിലൂടെ. രാധാലക്ഷ്മി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്, എന്നെ എപ്പോഴും അലട്ടുന്ന, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറച്ചധികം മുഖങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ചെറിയ നാൾ മുതൽ എൻ്റെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. വീട്ടിൽ തനിച്ചാകുന്ന അവസരങ്ങളിൽ എൻ്റെ നഷ്ടസ്വർഗത്തെ ഓർത്ത് മനസ്സ് വല്ലാതെ വേവലാതിപ്പെടാൻ തുടങ്ങുമ്പോൾ ഞാൻ മനഃപൂർവ്വം ആ പഴയ മുഖങ്ങളെ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് അവരുടെയൊക്കെ ജീവിതത്തിലൂടെ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിട്ട് എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സമൂഹം മന്ദബുദ്ധികളെന്നും ഭ്രാന്തന്മാരെന്നൊക്കെ വേർതിരിച്ച് സാധാരണ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്ന, വിധിയുടെ ക്രൂരതയിൽപ്പെട്ട് വലയുന്ന കുറച്ചാളുകൾ, അവരെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഇവരെ വല്ലാത്ത ഭയമായിരുന്നു. സാഹിത്യഭ്രാന്ത് കയറി തുടങ്ങിയ പ്രായത്തിൽ ഇവരെക്കുറിച്ചൊക്കെ എഴുതണം എന്ന് തോന്നിയിരുന്നെങ്കിലും എഴുതാൻ എനിക്ക് പേടിയായിരുന്നു. ഇന്നിപ്പോൾ ആ ഭയമൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന അവരിൽ ചിലരെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ കുറിക്കാമെന്ന് ആലോചിക്കുകയാണ്. നാട്ടിലൊരു ഭ്രാന്തൻ ചെട്ടിയാരുണ്ടായിരുന്നു. പാലക്കാട് ചിറ്റൂരുള്ള ഇടങ്ങിയ ഇടവഴികളും പാടവരമ്പുകളിലുമൊക്കെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ പരിസരത്തും പലപ്പോഴും ചെട്ടിയാരെ ഞാൻ കാണാറുണ്ടായിരുന്നു. നിനച്ചിരിക്കാത്ത അവസരങ്ങൾ ചിലപ്പോൾ വീട്ടുമുറ്റത്ത് ചെട്ടിയാർ വന്നെത്തും. ചെട്ടിയാരെ കണ്ടാൽ നമുക്ക് നാലുകെട്ടിന്റെ ഇരുൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു അറയിൽ ഓടിച്ചെന്ന് ഞാനിങ്ങനെ ഒളിക്കാൻ എനിക്ക് തോന്നും. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇളകണമെങ്കിൽ ചെറിയമ്മ വന്ന് എനിക്കിങ്ങനെ ധൈര്യം തന്ന് നല്ല വാക്കു പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടു പോകണം. ഭ്രാന്തനെ മാത്രമല്ല, മീനഭരണി അടുപ്പിച്ച് കാലിലും അരയിലും ചിലമ്പും മണിയും ഒക്കെ അണിഞ്ഞ് ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ പ്രത്യേക തരത്തിലുടുത്ത് വാളും പിടിച്ച് തുള്ളി ഉറഞ്ഞു വരുന്ന വെളിച്ചപ്പാടന്മാരും എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന ഒരു കാഴ്ചയായിരുന്നു. വടക്കേ പാടത്ത് നിന്ന് ഭരണിപ്പാട്ടിന്റെ ഒരു ആരവങ്ങളോടെ ഭഗവതി ഉറഞ്ഞു വരുന്നതിന്റെ കോലടി ശബ്ദവും തന്നാരം തന്നാരം എന്ന് ചെകിട്ടടിപ്പിക്കുന്ന വായ്ത്താരിയും കേട്ടു തുടങ്ങിയാൽ ഞാൻ വീടിന്റെ രണ്ടാമത്തെ നിലയിലുള്ള അച്ഛന്റെ കിടപ്പുമുറിയിൽ ചെന്നൊളിച്ചിരിക്കും. അച്ഛന്റെ കിടപ്പുമുറിയിലെ ജനൽപാളികൾ മുകളിലോട്ടും താഴോട്ടും നീക്കാവുന്ന ഷട്ടേഴ്സോടുകൂടിയ സൈഡിലുള്ള തടിയായിരുന്നു. താഴോട്ട് വലിച്ചാൽ ജനലിലെ കൊച്ചുപലകൾ നിരനിരയായി ഇങ്ങനെ തുറന്നു വരും. ഇങ്ങനെ നിരവധിയായ ഓർമ്മകളാണ് പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടാക്സി വേയിൽ വെച്ച് ഡെൽറ്റ എയർലൈൻസിന്റെയും എയർ കാനഡയുടെയും വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഒക്ടോബർ 6-നാണ് സംഭവം നടന്നത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സംഭവത്തിൽ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലോസ് ഏഞ്ചൽസിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ കാലിഫോർണിയയിലും നെവാഡയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിന്റെ സഹകരണത്തോടെ LA Lake ഷ്രൈനിൽ നടന്ന ചടങ്ങിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. കമ്മ്യൂണിറ്റി നേതാക്കളുമായി കോൺസുലർ ജനറൽ ഡോക്ടർ KJ ശ്രീനിവാസൻ സംവദിക്കുകയും ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ലാസ് വെഗാസ്, സാൻഡിഗോ എന്നിവിടങ്ങളിൽ സ്വസ്ത് ഭാരത്, വിക്ഷിത് ഭാരത് എന്ന പ്രമേയത്തിൽ ആരോഗ്യ റണ്ണറുകളും സംഘടിപ്പിച്ചു. വിവിധ തലമുറകളിൽപ്പെട്ട നിരവധി ഇന്ത്യൻ പ്രവാസി കുടുംബങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. മാർത്തോമാ സഭയുടെ വടക്കേ അമേരിക്ക മദ്രാസനത്തിലെ അമേരിക്കയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുൾപ്പെട്ട ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ റീജിയണൽ കൺവെൻഷൻ ഒക്ടോബർ 9, 10, 11 തീയതികളിൽ യഥാക്രമം സെന്റ് ജോൺസ് മാർത്തോമാ പള്ളി, സെന്റ് തോമസ് മാർത്തോമാ പള്ളി, സ്റ്റാറ്റൻ ഐലൻഡ് മാർത്തോമാ പള്ളി എന്നിവിടങ്ങളിൽ നടത്തപ്പെടും. മാർത്തോമ സഭയിലെ സീനിയർ വൈദികനും തിരുവല്ല ക്രൈസ്തവ സാഹിത്യ സമിതി സെക്രട്ടറിയുമായ റവറൻ സാം കോശി ടി മുഖ്യപ്രഭാഷകനായിരിക്കും. കൺവെൻഷൻ യോഗങ്ങൾക്ക് ഭദ്രസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ പൌലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രോപൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ കമ്മ്യൂണിറ്റി ഓഫ് ഹ്യൂസ്റ്റണിന്റെ ആഭിമുഖ്യത്തിൽ 2026 ബൈബിൾ കൺവെൻഷൻ ഒക്ടോബർ 16-17 തീയതികളിൽ വൈകുന്നേരം 6:30 ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിക്കും. കൺവെൻഷൻ ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഹ്യൂസ്റ്റണിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗകൻ റവറൻ ഫാദർ ഡേവിസ് ചിറമേൽ മുഖ്യപ്രഭാഷകനായിരിക്കും. 2047 സ്വാതന്ത്ര്യലബ്ധിയുടെ 100 പിന്നിടുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളോട് പ്രതിരോധ ശേഷിയുള്ളതും പരിസ്ഥിതി സൗഹൃദമെന്ന നിലയിൽ സുസ്ഥിരവുമായ പാർപ്പിടങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന്

0: ദേശീയ ബിൽഡിംഗ് കോഡ് ചെയർമാനും ഹഡ്കോമൂൺ CMDയുമായ വി സുരേഷ്. ആഗോള പാർപ്പിട ദിനത്തിൽ പ്രമുഖ ബിൽഡറായ അസെന്റ് ഹോംസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച 35th ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ 100 crore ചിലവിൽ സെമി കണ്ടക്ടർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് സയൻസ് ടെക്നോളജി എക്സ്പീരിയൻസ് പാർക്ക് സ്ഥാപിക്കുന്ന എക്സ്ട്രാ ജി ക്ലബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ജോണി കുരുവിള ചുമതലയേറ്റു. IIIT MK സഹകരിച്ച് 10 acre സ്ഥലത്തായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതി സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ക്വാണ്ടം ടെക്നോളജി, ബയോടെക്നോളജി, ആധുനിക ഉൽപ്പാദന മേഖലകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന ഒന്നായിരിക്കും. കേരളത്തിലെ പ്രമുഖ ഭക്ഷ്യ സംസ്കരണ പാക്കേജിംഗ് പ്രദർശനമായ ഫുഡ് ടെക് കേരളയുടെ 17th പതിപ്പ് October 9-11 വരെ കൊച്ചി കല്ലൂരിലെ ജെ.എൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വ്യവസായ വകുപ്പ്, കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ, MFPOI, നബാർഡ്, നോർക്ക റൂട്ട്സ്, കേരള കാർഷിക സർവകലാശാല എന്നിവയുടെ പിന്തുണയോടെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. October 9 രാവിലെ 11 സംസ്ഥാന വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മേഖലയിലെ വിവിധ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. വ്യവസായ സേവന മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കിയ സ്ഥാനത്താണിത്. ദുർബലമായ കാലവർഷവും ഉയർന്ന ഇന്ധനവിലയും പ്രതിസന്ധിയായി മുന്നിലുണ്ട്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. പ്രശസ്ത കൺവെൻഷൻ പ്രഭാഷകനും ബൈബിൾ കോളേജ് അധ്യാപകനും ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരുന്ന പാസ്റ്റർ KK ചെറിയാൻ അന്തരിച്ചു. IPC റാന്നി സെന്ററിന്റെ പാസ്റ്ററായിരുന്നു. സംസ്കാരം പിന്നീട്. കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് കുട്ടിക്കോണം തുരുത്തിയിൽ പരേതനായ തോമസ് മാത്യുവിന്റെ ഭാര്യ സാറാമ്മ മാത്യു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കവിയൂർ കോവൂർ വീട്ടിൽ പരേതനായ ബേബി സാറിന്റെ ഭാര്യ അന്നമ്മ നൈനാൻ അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. ഇന്നത്തെ പ്രവാസവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: യുവർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിൽ

ിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.